0: വചനങ്ങളിലൂടെ.
1: മനുഷ്യനെ തമ്മിൽ വേർതിരിക്കുന്നത് കറുപ്പെന്നോ വെളുപ്പെന്നോ അല്ല, മറിച്ച് അവൻ ചെയ്യുന്ന കർമ്മങ്ങളിലാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

रेडियो सुनो 91.7 FM, 91.7 FM. कतर्स फेवरेट रेडियो स्टेशन.

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ. നല്ലൊരു മോർണിംഗ് ആണ് കേട്ടോ ഇത്. അപ്പൊ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു മോർണിംഗ് കണ്ണ് തുറന്ന് നോക്കൂ. രാവിലെ എഴുന്നേൽക്കുന്നത് എന്തുകൊണ്ടും നല്ല ലക്ഷണമാണ്, നല്ല ശീലമാണ്. നമുക്ക് അന്നത്തെ ഒരു ദിവസം കുറച്ചും കൂടി എനർജറ്റിക് ആയി നിൽക്കാൻ പറ്റുന്ന മാത്രമല്ല, നമ്മുടെ കാര്യങ്ങളെല്ലാം വലിയ ഡിലേ ഒന്നും ഇല്ലാതെ, ഒന്നും മിസ്സാവാതെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കണം എന്നൊക്കെ പറയുന്നത്. മടി എന്താകും? പലർക്കും രാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് ഒരു മടിയുള്ളൊരു കാര്യം തന്നെ. പക്ഷെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും, അല്ലെങ്കിൽ ഞാൻ എഴുന്നേറ്റാൽ എനിക്ക് ഇത്രയും ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എഴുന്നേൽക്കാനായിട്ട് പറ്റും. നമ്മളിങ്ങനെ അത് കുഴപ്പമില്ല, ഈ കുഴപ്പമില്ല പറയണ വാക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് എനിക്കിതെല്ലാം വേണം, എൻ്റെ ലൈഫിൽ ഞാൻ നല്ല എനർജറ്റിക് ആയിട്ട് നിൽക്കണം. നമ്മൾ ഈ രാവിലേക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പ്രത്യേക പോസിറ്റീവ് എനർജി കിട്ടും. ആ ഒരു പോസിറ്റിവിറ്റി നമ്മുടെ ലൈഫിൽ ഉണ്ടാകും, ഇന്നത്തെ ദിവസം ഉണ്ടാകും. അപ്പം മാക്സിമം പോസിറ്റീവ് ആയിട്ട് ഇരിക്കുന്നല്ലേ നല്ലത്. ഈ പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുന്നത്. നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് എല്ലാം പോകും. അപ്പം മാക്സിമം പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക, നല്ല സന്തോഷത്തോടു കൂടി ഇരിക്കുക. അപ്പൊ നമുക്ക് ഈ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത് ചച്ചുവാണ് കൂടെ. Stay tuned.

ഹ്യൂസ്റ്റനുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുണ്ട് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാനായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ചിലരെങ്കിലും ചോദിക്കാറുണ്ട്, എനിക്ക് ഒന്നും ചെയ്യാനുള്ള ഒരു ധൈര്യമില്ല, അത് ഫെയിലിയറായി പോകുമോ എന്നുള്ളൊരു ഡൗട്ട്. അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോ ഡ്രൈവിംഗ് പഠിച്ചു, ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു, ലൈസൻസ് ഒക്കെ എടുത്തു, പക്ഷെ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കേണ്ട ഒരു അവസരം വരുമ്പോൾ നമുക്ക് എന്തോ ഒരു ഒരു ചെറിയൊരു പേടി ഉള്ളിലുണ്ടാകും. ഞാനത് എടുത്തു കഴിഞ്ഞ പ്രശ്നമാകുമോ? ഒരു കയ്യും കാലും എല്ലാം ഒരു വിറയൽ പോലെയൊക്കെ ചിലർക്കൊക്കെ തോന്നും. ലൈസൻസ് ഉണ്ടോ? ഉണ്ട്. വണ്ടി ഓടിക്കാൻ അറിയുമോ? പക്ഷേ നമുക്ക് ആദ്യത്തെ ദിവസം അല്ലെങ്കിൽ ഒരു ഒന്ന് രണ്ട് ദിവസം നമുക്കൊരു ചെറിയ പേടി തോന്നും. പിന്നീട് നമ്മൾ വണ്ടി ഓടിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ, കുറേ നാൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു ഈസി ടാസ്ക് ആയിട്ട് തോന്നും. അപ്പൊ ആ പേടിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ അടുത്ത ആളോട് നമ്മൾ പറയും, എടാ ആദ്യത്തെ ഈ ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളിൽ മാത്രമേ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുള്ളൂ, നീ എടുക്കൂ, റോഡിലേക്ക് ഇറങ്ങോ, അപ്പൊ നിന്റെ പേടിയെല്ലാം മാറും. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാനാണ് നമ്മൾ പേടിക്കുന്നത്, ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കും ഇത്രേ ഉണ്ടായുള്ളൂ. അത് തന്നെയാണ് നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്, ആ പേടി മാറ്റുക എന്നുള്ളതാണ്. റേഡിയോ സിനിമയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റേ ട്യൂൻഡ്.

ലൈഫിൽ നമുക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ കൂടി നമ്മുടെ കോൺഫിഡൻസ് കൂട്ടുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടാകും, ഇല്ലേ? റേഡിയോസിനോ ആണ് കേൾക്കുന്നത് ഈ മോർണിംഗിൽ കൂടെ ഞാൻ ചച്ചു. നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പറയും, ഇല്ലടാ ഞാനില്ല, എനിക്ക് എന്തോ ഒരു ധൈര്യം പോരാ, ഞാൻ ഒട്ടും കോൺഫിഡൻ്റ് അല്ല ആ ഒരു കാര്യം ചെയ്യാൻ പറയും, അതിപ്പോ എന്തോ ആയിക്കോട്ടെ കേട്ടോ. അപ്പൊ ചിലരെന്താ പറയുക അറിയോ, ആ ഓക്കെ എന്നാ പറയുക, നീ ചെയ്യണ്ട കേട്ടോ, നിനക്ക് അത്രയും കോൺഫിഡൻസ് ഇല്ലേ, പിന്നെ വെറുതെ എന്തിനാണ് ഒരു സമയം, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ സമയമാണല്ലോ ഉപയോഗിക്കുന്നത്, അപ്പൊ പിന്നെ നീ വെറുതെ സമയം വേസ്റ്റ് ചെയ്യണ്ട, നീ അത് വിട്ടേക്കൂ എന്ന് പറയും. ചിലരങ്ങനെയല്ല, അതെന്താ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ, നിന്നെ കൊണ്ട് പറ്റുമെങ്കിലോ, അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ എന്ന് പറയും. അതൊരു പോസിറ്റീവ് തോട്ടാണ്. അപ്പൊ ഈ ഒരു പോസിറ്റീവായിട്ടുള്ള തോട്ട് നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളും പോസിറ്റീവായിട്ട് ചിന്തിക്കും, ഓക്കെ എന്നാ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പൊ നമ്മൾ ചോദിക്കും, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലേ? അപ്പൊ അവർ പറയും, ഓ നീ ട്രൈ ചെയ്യും, നമുക്ക് നോക്കാലോ. ഇങ്ങനെ നമുക്ക് കോൺഫിഡൻസ് തരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവര് നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ പേടി എന്ന് പറഞ്ഞിട്ടോ മടി എന്ന് പറഞ്ഞിട്ടോ ഒന്നും മാറി നിൽക്കില്ല, നമ്മൾ ട്രൈ ചെയ്യാനായിട്ട് തുടങ്ങും. ട്രൈ ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് ഈസി ആണെന്നും തോന്നും. അങ്ങനെയുള്ളവരാണ് ലൈഫിൽ വേണ്ടത്. എനിവേ കേൾക്കൂ, ഇത് റേഡിയോ സുനോ.

കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ്. കൂടെയുള്ളത് ഞാൻ ചച്ചു. നമ്മുടെ ലൈഫിൽ നമ്മൾക്കായിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് തീർച്ചയായിട്ടും കോൺഫിഡൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടാവുമായിരിക്കും, പക്ഷെ അതൊന്നും നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് പറ്റുന്നില്ല. അതിനുള്ള മെയിൻ റീസൺ കോൺഫിഡൻസ് ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ വേറെ ആൾക്കാരോട് പറയുമ്പോൾ നിനക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, നമ്മളിപ്പോ ഒരു ചെറിയൊരു കാര്യം നമ്മൾ ചെയ്തു എന്ന് കരുത്, അതൊരാൾ കണ്ടപ്പോഴേ നിനക്ക് ഇത്രയും കഴിവുകൾ ഉണ്ടായിട്ട് നീ എന്തുകൊണ്ടാണ് ഇത്രയും നാൾ ചെയ്യാതിരുന്നത്, അപ്പൊ പറയാം എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണിത്. മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഇത് ഓക്കെ ഇല്ലെങ്കിൽ അവരെന്ത് പറയും. അതായത് മറ്റുള്ളവർ എന്താണോ പറയുന്നത് അവരുടെ അഭിപ്രായത്തിലാണ് നമ്മുടെ കോൺഫിഡൻസ് ഇരിക്കുന്നത്. അങ്ങനെയല്ല വേണ്ടത്, നമ്മുടെ കാര്യം നമ്മൾ ചെയ്യുക. മറ്റുള്ളവരുടെ മുന്നിൽ ഇൻസൾട്ടഡ് അല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് നമുക്ക് ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നമ്മുടെ കോൺഫിഡൻസ് തന്നെയാണ്. അപ്പം നമ്മൾക്കിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ അറിയാം ഇത് നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ പരിഹാസ്യരാകുമോ ഇല്ലയോ എന്ന്. നമുക്ക് അതിനുള്ള തിരിച്ചറിവ് ഉണ്ടാവണം. അങ്ങനെ ഇൻസൾട്ടഡ് അല്ലാത്ത രീതിയിലുള്ള കഴിവുകൾ ഉണ്ടാകുമായിരിക്കും, നമ്മൾ എന്തെങ്കിലും പഠിച്ച കാര്യങ്ങൾ ഉണ്ടാകുമായിരിക്കും. അതെല്ലാം തന്നെ ഒന്ന് പുറത്തെടുക്കുന്നതിൽ യാതൊരു മടിയും വിചാരിക്കേണ്ട, ധൈര്യക്കുറവും വിചാരിക്കേണ്ട. കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ എത്രത്തോളം ലൈഫിനെ നോക്കിക്കാണുന്നു അത്രത്തോളം വിജയം നമുക്കുണ്ടാകും. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൻഡ്.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're home.
5: ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടു കൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആണ്. ഓഗസ്റ്റ് 19-ാം തീയതി ബുധനാഴ്ച ദിവസമാണ് കേട്ടോ. ഈ ദിവസത്തിന് ഒരു നല്ല പ്രത്യേകതയൊക്കെ ഉണ്ട്. അതെന്താന്നുള്ളത് ഞാൻ വഴിയെ പറയാം കേട്ടോ. അതിനു മുൻപായിട്ട് ഇന്നത്തെ ഡേ ലൈഫിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ദിവസമായി മാറട്ടെ എന്നുള്ള ഒരു സ്പെഷ്യൽ നല്ലൊരു വിഷു പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് നമ്മുടെ സവാരി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഓരോ തവണയും നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പ്രതിസന്ധികളോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മുടെ ലൈഫിൽ വന്നു പോകാറുണ്ടല്ലേ. അതിനെയൊക്കെ നോക്കി നമ്മൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങനെ ആകുലപ്പെട്ട് വിഷമിച്ച് അങ്ങനെയൊക്കെ നിൽക്കാറുണ്ട്. പക്ഷെ അങ്ങനെ അത്രമാത്രം ആകുലപ്പെടാതെ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാണ് എന്നുള്ളത് നമ്മൾ സ്വയം തിരിച്ചറിയുക, സ്വയം അംഗീകരിക്കുക എന്നുള്ളത് ഭയങ്കര പ്രധാനമാണ് കേട്ടോ. അങ്ങനെ ആ ഒരു സ്വയം തിരിച്ചറിവോടുകൂടി അത്തരം കാര്യങ്ങളെ സ്വീകരിക്കാനായിട്ട് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ എപ്പോഴും നമ്മുടെ ലൈഫ് വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഭയങ്കര ടെൻഷൻ അടിച്ച് എപ്പോഴും ആകുലപ്പെട്ട് അല്ലെങ്കിൽ എപ്പോഴും ആശങ്കപ്പെട്ട് പോകുന്നവരായി പോകും. അപ്പോൾ അതുകൊണ്ട് ചില പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് വിചാരിക്കുക ഇത് ലൈഫിൽ ഭാഗമാണ്, ലൈഫിൻ്റെ ഒരു ഭാഗമാണ് എന്ന് പറയുന്ന ആ ഒരു തിരിച്ചറിവ് ചില സമയങ്ങളിൽ നമുക്ക് വളരെ ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു ദിവസം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മളൊരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകൾ കൂടി വരുന്ന സമയത്താണ് നമുക്ക് കുറച്ചുകൂടി ഒരു ഊർജവും സന്തോഷവുമൊക്കെ വരിക. അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല മോർണിംഗ് മെസ്സേജുകളും ഇന്നത്തെ ദിവസത്തിൻ്റെ സന്തോഷങ്ങളും സ്പെഷ്യൽ വിഷസ് ഒക്കെ പാസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അതുകൂടിയൊക്കെ ഒന്ന് അയച്ചിട്ടുള്ളൂ 5000097 എന്ന നമ്പറിലേക്ക്. നജീ മർഷാദിൻ്റെ ശബ്ദത്തിൽ റിംഗ് മാസ്റ്റർ മൂവിയിലെ പാട്ട് കേട്ടുകൊണ്ടാണ് ഈ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മോർണിംഗ് സവാരിയിൽ. ഇനിയുള്ള ടൈം ഞാൻ നിസ നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാകും. നമുക്കൊരുമിച്ച് കേട്ട് കൂട്ടുകൂടാം.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: ഓണവൈബിൽ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ ഈ ഓണം പൊടിപൂരം.
3: റേഡിയോ സുനോ ഒരുക്കുന്ന വമ്പൻ ആഘോഷങ്ങൾ. ഉത്രാടപ്പാച്ചിലിൽ രണ്ടു പേരടങ്ങുന്ന ടീമുകളായി പങ്കെടുക്കാം. കുട്ടികൾക്ക് ഓണം ഔട്ട്ഫിറ്റിൽ തിളങ്ങാൻ കുട്ടിമാവേലി, ഒപ്പം ഓണം ഗെയിമുകളും. കൂടാതെ കൈതോല നാടൻ പാട്ട് സംഘം അവതരിപ്പിക്കുന്ന ഓണം സ്പെഷ്യൽ നാടൻ പാട്ടുകളും ആസ്വദിക്കാം. ഓഗസ്റ്റ് 22 വൈകുന്നേരം 5:30 മുതൽ.
2: കൂടെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലും റീറ്റെയിൽ മാർട്ടിലും ലഭ്യം.
4: മലയാള സിനിമ ആഘോഷമാക്കാൻ ഒരുങ്ങുന്ന മാസ് ആക്ഷൻ ത്രില്ലർ ഖലീഫ. വൈശാഖിന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ നായകനാകുന്ന സർപ്രൈസ് എൻട്രികൾ കാത്തിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം ഖലീഫ.
5: സാറൊന്ന് ശ്രമിച്ചു നോക്ക്, ആമിർ അലീനെ പൂട്ടാൻ അപ്പ കാണാം. മമ്പറം പള്ളിയിലെ ഉറൂസ്
4: ഓഗസ്റ്റ് 20 മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ,
6: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
2: കുട്ടികുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോസുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. വെന്യൂ പാർട്ണർ അബുസുദ്ര മോൾ, വേർ കൺവീനിയൻസ് മീറ്റ്സ് ചോയ്സ് ആൻഡ് കമ്മ്യൂണിറ്റി മീറ്റ്സ് സ്റ്റൈൽ. അബുസുദ്ര മോൾ, എ കംപ്ലീറ്റ് ഫാമിലി ഡെസ്റ്റിനേഷൻ.
7: ഗിഫ്റ്റിംഗ് പാർട്ണർ ഡൈസു ജപ്പാൻ, യു നെയിം ഇറ്റ് വി ഹാവ് ഇറ്റ്.
8: ആൻഡ് ദോഹ സെന്റർ, ഷോപ്പ് മോർ പേ ലെസ്.
2: ഓൾഡ് എയർപോർട്ട് റോഡ്, ദോഹ ആൻഡ് അൽകോർ.
8: കോൾ 7022525.
9: ക്രിയേറ്റീവ് പാർട്ണർ പ്ലാനറ്റ് സ്ക്രിബിൾസ് വേൾഡ് വൈഡ്, വേർ എവറി ചൈൽഡ്സ് ഇമാജിനേഷൻ കംസ് അലൈവ്. ഫോർ മോർ ഡീറ്റെയിൽസ് ഫോളോ പ്ലാനറ്റ് സ്ക്രിബിൾസ് Gulf on Instagram.
10: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

ഓണപ്പാട്ടൊക്കെ ഇങ്ങനെ കേട്ട് ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണല്ലേ. സമയം 6 മണി കഴിഞ്ഞ് 17 മിനിറ്റാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ സാർ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് കേട്ടോ. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മെസ്സേജുകളൊക്കെ വന്നു കഴിയുമ്പോഴാണ് നമ്മളുടെ ഒരു സന്തോഷം അങ്ങോട്ട് കൂടുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നേരെ നിങ്ങളുടെ എല്ലാവരുടെയും നല്ല നല്ല മെസ്സേജുകളിലേക്ക് കൂടി നമ്മളൊന്ന് എത്താനായിട്ട് പോവാണ്. മോർണിംഗ് മെസ്സേജുകളും അതോടൊപ്പം തന്നെ ഒരുപാട് പേര് കുട്ടിമാവേലിയും മുത്രാടപ്പാച്ചിലും റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുള്ള മറുപടികളൊക്കെ മെസ്സേജിൽ നമ്മൾ നൽകുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടിമാവേലിയിലേക്ക് നിങ്ങളുടെ കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേഗം തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മാത്രം മതി. കുട്ടിയുടെ പേരും ഏജും നിങ്ങളുടെ കോൺടാക്ട് നമ്പറും ഒക്കെ തന്നെ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ മെസ്സേജ് അയക്കാനായിട്ട്. അങ്ങനെയുള്ള ആളുകളെ ആയിരിക്കും നമ്മൾ തിരിച്ച് വിളിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ജോസഫ് ജിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിസ്, ഒരു നല്ല ശുഭദിനം ആശംസിക്കുന്നു. പ്രഭു മാടമ്പിക്കാട്ടിലാണ്. രാജേഷ് മട്ടക്കലിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഡിയർ നിസാസസ് ഒരു ബ്യൂട്ടിഫുൾ ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റിയാസ് കൂർഗിൽ നിന്നും മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന് പറഞ്ഞിട്ട് ഹാപ്പി വെനസ്ഡേ ഉമേഷ് ആണ് എല്ലാവർക്കും വിഷ് ചെയ്തിട്ടുള്ളത്. ഇഫ്തിഹാറുദ്ദീന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഒരു നല്ല ഡേ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഷാൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ഷാൻ, ഒരു നല്ല ഡേ നമ്മളും ഷാനും വിഷ് ചെയ്യുന്നു കേട്ടോ. രവിശങ്കർജിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. അദ്ദേഹത്തിനും വളരെ വളരെ സ്പെഷ്യലായിട്ട് പറയുന്നു. മണി മച്ചിങ്ങളുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. മീരാൻ ഖാൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ആർ കെ അദ്ദേഹത്തിൻ്റെ ഓണ സന്തോഷങ്ങളും ഒക്കെ ഒരു ഉള്ള ഒരു വീഡിയോയും കാര്യങ്ങളും ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി. അപ്പോൾ എന്തായാലും തിരിച്ചും നല്ല ആശംസകൾ അഡ്വാൻസ് ആയിട്ട് വിഷ് ചെയ്യുന്നു. ഫൈസലിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്. ഗുഡ് മോർണിംഗ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ചായ കുടിച്ചോ? സ്നേഹിക്കൂ, കരുണ കാണിക്കൂ, നല്ല വാക്കുകൾ മാത്രം പറയൂ. കാരണം അവസാനം നമ്മോടൊപ്പം വരുന്നത് നമ്മുടെ സമ്പത്തോ സ്ഥാനമോ അല്ല, നമ്മുടെ പ്രവൃത്തികൾ മാത്രമാണ്. അത് വളരെ കറക്റ്റാണ്. സ്നേഹത്തോടെ ഫൈസൽ വല്ലപ്പാട്. വിനോബ് കോട്ടയം, ഓ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ്, ചെറിയ പ്രതീക്ഷകൾ പോലും വലിയ വിജയങ്ങളിലേക്കുള്ള ആദ്യ ചുവടാണ്. തീർച്ചയായിട്ടും അത് റസ്മലാണ് അവർ മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് റസ്മലിനും പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. കൂടെ ഇന്നത്തെ ദിവസത്തിൻ്റെ ചില പ്രാധാന്യങ്ങളൊക്കെ എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. നമ്മളൊക്കെ എല്ലാവരുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പം അതെന്താണ് വിശേഷങ്ങൾ എന്നുള്ളത് ഞാൻ വഴിയെ പറയാം. പക്ഷേ അതിന് മുൻപായിട്ട് നമ്മൾ കേട്ട് തുടങ്ങുകയാണ് സ്വപ്നക്കൂട് മൂവിയിലെ ഒരു നല്ല പാട്ടിലേക്ക്. സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റാണ്. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

0: 101.7 FM.
1: Qatar's favorite radio station.
0: ഇത്തവണത്തെ ഓണം സംഭവമാകും.
2: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
0: ഓണ സദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
2: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
0: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനുമൊപ്പം ഈ ഓണം പൊട്ടിപ്പൊടിക്കാം. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
3: റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
3: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
4: എല്ലാവർക്കും നമസ്കാരം, ഇത് സച്ചിൻ വാര്യറാണ്.
0: റേഡിയോ
4: സുനോ 91.7.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

ബ്രഹ്മരം സിനിമയിലെ പാട്ട് കേട്ട് കഴിഞ്ഞ സമയമാണ്. സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റാണ്. കുറച്ചു പേരുടെ മെസ്സേജുകൾ കൂടിയുണ്ട്. അൻസൽ ഹബീബിന്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ് അൻസൽ. ബിജു ക്ലീറ്റസിന്റെ ഒരു മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഫൈസലിന്റെ ആ ഒരു വലിയ ലിസ്റ്റ് ഓഫ് എന്താ പറയുക, എല്ലാ ഫ്രണ്ട്സിന്റെയും പേരുള്ള ആ ഒരു വലിയ മെസ്സേജും എത്തിക്കഴിഞ്ഞിട്ട് ഒന്ന് ചെറിയ മെസ്സേജാണ് കേട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ചായ കുടിച്ച് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന, നാട്ടിൽ പോകുന്ന സച്ചിൻ, വിനൂപ്, അവർക്ക് ഓണാശംസകൾ പറയണം. തീർച്ചയായിട്ടും സച്ചിനും വിനൂപിനും നമ്മളുടെ ഹൃദയം നിറഞ്ഞ് ഓണാശംസകൾ പറയുന്നു. വിശ്വസ് പറയുന്നത് ഫൈസൽ വലപ്പാട്, അഖിൽ വർഗീസ്, സത്താർ, ദിനേശ്, വേലുസ്വാമി ഇവരെല്ലാവരും ചേർന്നിട്ടാണ് സച്ചിനും അനൂപിനും, സോറി അനൂപല്ല വിനൂപിനും സ്പെഷ്യൽ ആയിട്ടുള്ള വിഷസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മളുടെയും സ്നേഹം നിറഞ്ഞ ആശംസകൾ വളരെ സ്നേഹത്തോടുകൂടി അവർക്ക് അറിയിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു ഓൾറെഡി, ഇന്നത്തെ ദിവസത്തിന് നമ്മളെ എല്ലാവരെയുമായി കണക്ട് ചെയ്യുന്ന ഒരു ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് വേൾഡ് ഫോട്ടോഗ്രാഫി ഡേ ആണ് അല്ലേ. നമ്മളെപ്പോഴും പറയാറുണ്ട് 1000 വാക്കുകൾക്ക് തുല്യമാണ് ഒരു ചിത്രം എന്നുള്ളത്. നമ്മളെല്ലാ കാലത്തും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വളരെ സത്യമായിട്ടുള്ള കാര്യവുമാണല്ലേ. 1000 വാക്കുകൾക്ക് തുല്യമാണ് ഒരു ചിത്രം എന്ന് പറയുന്നത്. ഇന്ന് ഫോട്ടോഗ്രാഫേഴ്സിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസമാണ്, ഫോട്ടോഗ്രാഫർമാരുടെ ദിവസമാണ് കേട്ടോ. മാത്രമല്ല ഇപ്പം നോക്കുവാണെങ്കിൽ എല്ലാവരും ഫോട്ടോഗ്രാഫേഴ്സ് ആണ്. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരും നല്ല നല്ല ചിത്രങ്ങൾ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആളുകൾ തന്നെയാണ് അല്ലേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം നമുക്കൊന്ന് അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യാം. അപ്പം നിങ്ങളുടെ ആ ഒരു കിഡിലൻ ഫോട്ടോഗ്രാഫി ചങ്കിനെ, ഫോട്ടോഗ്രാഫർ ചങ്കിനെ ഇവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ. ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ 5000097 എന്ന നമ്പറിലേക്ക്. ഒപ്പം തന്നെ നിങ്ങൾ എടുത്തിട്ടുള്ള നല്ല നല്ല ചിത്രങ്ങളുണ്ടെങ്കിൽ, ചിലപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെവിടേക്കെങ്കിലും യാത്ര പോകുന്ന സമയത്ത് എടുക്കുന്ന ഫോട്ടോസ് ഉണ്ടായിരിക്കും. അതല്ലാതെ നമ്മൾ നല്ല ഗംഭീരമായിട്ടുള്ള ഫോട്ടോസ് നമ്മുടെ മൊബൈൽ ഫോട്ടോഗ്രാഫിയിലൂടെ ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പം നിങ്ങൾ എടുത്തിട്ടുള്ള അടിപൊളി ഫോട്ടോസ് ഉണ്ടെങ്കിൽ അതൊന്ന് ഇവിടേക്ക് അയച്ചിട്ടുള്ളൂ 5000097 എന്ന നമ്പറിലേക്ക്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആ ഒരു കിഡിലൻ ഫോട്ടോഗ്രാഫർ ചങ്ക് ഉണ്ടാവുമല്ലോ, ആളെ മെൻഷൻ ചെയ്യാനുള്ള ആൾക്കൊരു സ്പെഷ്യൽ വിഷസ്, നിങ്ങളുടെ നല്ല ഫോട്ടോസ് എടുത്ത് തന്നിട്ടുള്ള ഒരു ഒരു ഒരു കിഡിലൻ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് ഒരു നല്ല വിഷസ് കൊടുക്കാനുള്ള ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം കേട്ടോ. അപ്പോൾ വേഗം നിങ്ങളൊന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ആ ഒരു കിഡിലൻ ഫോട്ടോഗ്രാഫർ ചങ്കിനെ ഒന്ന് മെൻഷൻ ചെയ്തോളൂ. അതോടൊപ്പം തന്നെ നിങ്ങൾ എടുത്തിട്ടുള്ള നല്ല നല്ല ഫോട്ടോസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ഫോട്ടോസൊക്കെ ഇവിടേക്കും അയച്ചു തരാനുള്ളൊരു സമയം കൂടിയാണ്. ആ ഫോട്ടോസൊക്കെ അയക്കേണ്ട നമ്പർ 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ആ ഒരു മെസ്സേജുകൾ കൂടി പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ട് നമ്മൾ കേൾക്കുകയാണ്. തസ്കര വീരൻ സിനിമയിലെ മധു ബാലകൃഷ്ണൻ പാടിയ പാട്ടാണ് നിങ്ങൾക്ക് അരികിലേക്ക് ഇതായിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സമയം 6 മണി കഴിഞ്ഞ് 33 മിനിറ്റാണ്. മോർണിംഗ് സവാരി കേൾക്കുന്നു ഞാൻ നിസ്സ, നിങ്ങൾക്കൊപ്പം കേട്ടിക്കേട്ട് കൂട്ടുകൂടാം.

0: Services. Radio Suno 91.7 FM. Qatar's happiness frequency.
1: Now available on Spotify
0: and Ghana. മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 ക്യു എൻ സി

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: Suno Bollywood.
7: Hindi. Hit of the hour.
6: Hindi. Hit of the hour.

സാവരിയ മൂവിയിലെ പാട്ടാണ് നമ്മളെ കേട്ടിട്ടുണ്ടായിരുന്നത്. സമയം 6 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങളിൽ നിന്ന് ഫോട്ടോഗ്രാഫി ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം നിങ്ങളെടുത്ത് നല്ല നല്ല ഫോട്ടോസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പരിചയമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ ഒരു ഫോട്ടോഗ്രാഫർ ആരാണ്, അദ്ദേഹത്തിന് നല്ലൊരു വിഷസ് കൊടുക്കാനുള്ള സമയം കൂടിയാണ്. 5000917 എന്ന നമ്പറിലേക്ക് അങ്ങനെ മെസ്സേജുകൾ അയച്ചോളൂ കേട്ടോ. ഫൈസല് പറയുന്നത് എന്താണ് അങ്ങനെ പറഞ്ഞത്, എൻ്റെ വലിയ മെസ്സേജ് ഇഷ്ടമില്ലയോ? ഇഷ്ടമാണ്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഇപ്പോഴും കുറച്ച് എല്ലാവരുടെയും പേരുകൾ ഉൾപ്പെടുത്തി വരാറുണ്ടല്ലോ, അതാണ് ഞാൻ വലിയ മെസ്സേജ് എന്ന് പറഞ്ഞത് കേട്ടോ. നിങ്ങൾ ഞങ്ങളുടെ ഒരു ഊർജ്ജമല്ലേ, അതുകൊണ്ടാണ് തീർച്ചയായിട്ടും മെസ്സേജ് അയക്കണം. മെസ്സേജ് അയച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ഊർജ്ജം കിട്ടില്ല, അതാണ് പ്രശ്നം. ഓക്കെ, എന്നും സ്നേഹം മാത്രം എന്ന് പറയുന്നത് തിരിച്ചും എന്നും സ്നേഹം മാത്രം. ഓക്കെ, രവിശങ്കർജിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. മൈ ഫേവറേറ്റ് ഫോട്ടോഗ്രാഫർ ഇൻ ഖത്തർ ഫോർ സോ മെനി ഇയേഴ്സ്. ഓക്കെ, ജയൻ ഓർമ്മ, നമുക്കൊക്കെ അറിയുന്ന നമ്മുടെ ഖത്തറിൽ എല്ലാവർക്കും പരിചിതനായിട്ടുള്ള വ്യക്തിയാണ് ജയൻ ഓർമ്മ. അപ്പോൾ അദ്ദേഹമാണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫർ എന്നാണ് രവിശങ്കർ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും അപ്പോൾ അദ്ദേഹത്തിന് രവിശങ്കറിൻ്റെ സ്നേഹം നിറഞ്ഞ സ്പെഷ്യൽ വിഷസ് കൂടി നമ്മൾ ഈ സമയത്ത് അറിയിക്കുകയാണ് കേട്ടോ. കൂടെ തന്നെ നെക്സ്റ്റ് ഒരു മെസ്സേജ് കൂടെ എത്തിയിട്ടുണ്ട്. നൌഷാദാണ്, ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. മുകേഷ് ബ്രോ ഇന്ന് നാട്ടിലേക്ക് പോകുന്ന ഒരു വിഷ് കൊടുക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മുകേഷ് നാട്ടിലേക്ക് പോകുന്ന മുകേഷിനൊരു സ്പെഷ്യൽ വിഷസ്. ഏജൻസ് 11CZ ക്യാപ്റ്റനാണ് മുകേഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മുകേഷിന് നമ്മളുടെ ഒരു വലിയ സ്നേഹം കൂടി ഈ സമയത്ത് അറിയിക്കുന്നു. നാട്ടിലേക്ക് പോയി അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തു കേട്ടോ. അജ്ലീഷിൻ്റെ മെസ്സേജ് ഉണ്ട്, ഫോട്ടോഗ്രാഫി വീഡിയോ ക്രിയേഷൻ എല്ലാത്തിനും ഞങ്ങളുടെ സ്വന്തം ഷഫീഖ് അറക്കൽ, അദ്ദേഹമാണ് ഫോട്ടോഗ്രാഫി ആണെങ്കിലും വീഡിയോ ക്രിയേഷൻ ആണെങ്കിലും ഒക്കെ അവരുടെ ഏറ്റവും ഫേവറേറ്റ് ഷഫീഖ് അറക്കൽ എന്ന് പറയുന്ന അദ്ദേഹമാണ് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അടിപൊളി. അപ്പോൾ ഷഫീഖിനുള്ള സ്പെഷ്യൽ ആശംസകൾ. അജ്ലീഷാണ് ഇന്നത്തെ ദിവസം ഫോട്ടോഗ്രാഫി ഡേയിൽ വളരെ സ്പെഷ്യലായിട്ട് വിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫർ ചങ്കിനെ ഒന്ന് മെൻഷൻ ചെയ്യാനുള്ള സമയമാണ്, അവർക്കൊരു നല്ല വിഷസ് കൊടുക്കാനുള്ള സമയമാണ് കേട്ടോ. അപ്പോൾ ഒന്ന് മെസ്സേജിൽ ആ വിശേഷങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്തോളൂ. റിയാസ് ഒരു പാട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം, ഉറപ്പ് പറയുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് അരുൺ തോമസ് ആണ്. കുറച്ച് ദിവസത്തിന് ശേഷമാണ് തോന്നുന്നില്ല അരുണിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. നല്ലൊരു മോർണിംഗ് ഹോട്ടും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ആളുടെ ഒരു മെസ്സേജ് എത്തിയിട്ടുള്ളത്. വെരി വെരി ഗുഡ് മോർണിംഗ് അരുൺ തോമസിനും, വളരെ വളരെ സ്പെഷ്യലായിട്ട് വിഷ് ചെയ്തുകൊണ്ട് ഞാൻ ബാക്കി മെസ്സേജുകളിലേക്ക് വരുന്നതായിരിക്കും. അതിന് മുൻപായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു ഫോട്ടോഗ്രാഫർ സുഹൃത്തിനെ നല്ലൊരു വിഷസ് കൊടുക്കാനും അല്ലെങ്കിൽ ആളെ ഒന്ന് പരിചയപ്പെടുത്താനും ഒക്കെ ഉള്ളൊരു സമയമാണ് കേട്ടോ. മെസ്സേജിൽ പറഞ്ഞോളൂ ആ ഒരു ഫോട്ടോഗ്രാഫർ ചങ്ക് ആരാണ് എന്നുള്ളത്. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ആ ഒരു മെസ്സേജുകൾ പോരട്ടെ. അതോടൊപ്പം തന്നെ നമ്മളൊക്കെ തന്നെ നല്ല നല്ല ഫോട്ടോസ് നമ്മുടെ മൊബൈലിൽ എടുക്കുന്ന ആളുകളാണല്ലോ. അപ്പം നിങ്ങളുടെ അടിപൊളി നിങ്ങളെടുത്തിട്ടുള്ള നല്ല

0: ഫോട്ടോസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ചിലപ്പോൾ ട്രിപ്പ് പോകുന്ന സമയത്തൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നമ്മൾ നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എടുത്തിട്ടുള്ള നല്ല നല്ല പിക്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ, ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ ഇപ്പം തന്നെ അയച്ചു കേട്ടോ. അപ്പം നല്ല സ്ഥലങ്ങളുടെ ഫോട്ടോസ് ആണെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പേര് കൂടി മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നൗഫലിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് നൗഫലിനും പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടുകൂടി കേൾക്കുകയാണ്. ചെന്നൈ ബീച്ചിൽ ഇനി കേൾക്കാനായിട്ട് പോകുന്നത് അൻപേ ശിവം എന്ന് പറയുന്ന സിനിമയിൽ വിജയ് പ്രകാശും സാധന സർഗവും ഒക്കെ ചേർന്ന് പാടിയ ഒരു ബ്യൂട്ടിഫുൾ പാട്ടുണ്ട്. ആ പാട്ടിലേക്കാണ് ഇനി പോകുന്നത്.
1: ചെന്നൈ ബീച്ച്.

0: ബൈബിൾ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ ഈ ഓണം പൊടിപൂരം.
1: റേഡിയോസിനോ ഒരുക്കുന്ന വമ്പൻ ആഘോഷങ്ങൾ. ഉത്രാടപ്പാച്ചിലിൽ രണ്ട് പേരടങ്ങുന്ന ടീമുകളായി പങ്കെടുക്കാം. കുട്ടികൾക്ക് ഓണം ഔട്ട്ഫിറ്റിൽ തിളങ്ങാൻ കുട്ടിമാവേലി, ഒപ്പം ഓണം ഗെയിമുകളും. കൂടാതെ കൈതോല നാടൻ പാട്ട് സംഘം അവതരിപ്പിക്കുന്ന ഓണം സ്പെഷ്യൽ നാടൻ പാട്ടുകളും ആസ്വദിക്കാം. ഓഗസ്റ്റ് 22 വൈകുന്നേരം 5:30 മുതൽ.
0: കൂടെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലും റീറ്റെയിൽ മാർട്ടിലും ലഭ്യം.
2: ഈ ഓണക്കാലം പൊടിപൂരം. അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പനോണം സീസൺ 8.
0: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
2: സുനോപ്പനോണം സീസൺ 8
0: കേട്ട് കേട്ട് കേട്ടോണം.
2: Brought to you by New Indian Supermarket.
0: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
3: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
4: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. ബർവ വില്ലേജ്, ബിൽഡിംഗ് നമ്പർ 19, ഷോപ്പ് 9 and 10. കോൾ 7136-6448.
5: ഹായ്, ഞാൻ സലീം കൊടുത്തു.
0: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സുനോ 91.7.
0: യു ആർ ലിസണിംഗ് ടു മോർണിംഗ്
6: സവാരി.
0: മോർണിംഗ് സവാരി
6: ഓൺലി ഓൺ റേഡിയോ സുനോ 91.7.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.

മഞ്ചരിയുടെ മനോഹരമായ ശബ്ദത്തിലായിരുന്നു ആ ഒരു പാട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആണ്. ഓഗസ്റ്റ് 19 ബുധനാഴ്ച ദിവസമാണ്. ഈ ദിവസത്തിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മളുടെ പ്രിയപ്പെട്ട ഫോട്ടോഗ്രാഫേഴ്സിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ചിട്ടുള്ള ദിവസമാണ്. ഇന്ന് വേൾഡ് ഫോട്ടോഗ്രാഫി ഡേ ആണ് കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകത ഈ ദിവസത്തിനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് പേരുടെ മെസ്സേജുകൾ കൂടി എത്തിയിട്ടുണ്ട്. ഷഫ്നയുടെ മെസ്സേജ് ഇങ്ങനെയാണ്. ഷഫ്ന പറയുന്നത്, ഷഫ്ന അഷ്റഫ് ആണ് പറയുന്നത്, ഗുഡ് മോർണിംഗ്, എൻ്റെ ബെസ്റ്റ് ഫോട്ടോഗ്രാഫർ ഇൻ ടൗൺ ഈസ് മൈ സിസ്റ്റർ ഐഷ. ഓക്കെ, അടിപൊളി. ഐഷയാണ് ഏറ്റവും പ്രിയപ്പെട്ട ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞിട്ടാണ് ഷഫ്നയുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഐഷയ്ക്ക് ഷഫ്നയുടെ വക വളരെ സ്പെഷ്യലായ ഒരു വിഷസ് ഈ ദിവസത്തിൻ്റെ ഒരു സ്പെഷ്യൽ വിഷസ് കൂടി കൊടുക്കുകയാണ്. അപ്പോൾ ഐഷ എടുത്ത ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി അയച്ചിട്ടുള്ളൂ കേട്ടോ. നെക്സ്റ്റ്, ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ട്, ഓക്കെ, ക്യാൻ യു പ്ലീസ് വിഷ് റോണിക്കുട്ടനെ വാം ആൻഡ് ഹാപ്പി ബർത്ത്ഡേ. ഓ, തീർച്ചയായിട്ടും. അപ്പോൾ റോണിക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണെന്ന്, അപ്പോൾ ഒരു സ്പെഷ്യൽ വിഷസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. അയച്ചയാളുടെ പേരില്ല. എനിവേ, വളരെ സ്പെഷ്യലായൊരു ബർത്ത്ഡേ വിഷസ് ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന റോണിക്ക്.

അടുത്തൊരു കിഡിലൻ ഫോട്ടോ അരുൺ തോമസ് അയച്ചു തന്നിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് മേഘമല എന്ന് പറയുന്നത്. അപ്പൊ ആ മേഘമലയുടെ മേഘങ്ങൾ ഇങ്ങനെ താഴ്ന്നു വന്ന് നിൽക്കുന്ന ഒരു ഫീലാണ് ആ സ്ഥലം നമുക്ക് തരുന്നത് കേട്ടോ. പോകാത്ത ആളുകളൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പോകേണ്ട സ്ഥലമാണ് മേഘമല എന്ന് പറയുന്നത്. അപ്പൊ മേഘമലയി മഹാരാജാമേട്ട് ആ ഒരു ഭാഗത്ത് നിന്ന് ഫോട്ടോ എടുത്തത് മൈചങ്ക് ബിച്ചുവാണ് മെസ്സേജ് അയച്ച് എടുത്തു തന്നതെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫോട്ടോ ഇതായിപ്പോൾ അരുൺ അയച്ചു തന്നിട്ടുണ്ട്. ഒരു അടിപൊളി ഫോട്ടോ ആണ് അയച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഫൈസലിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഫൈസല് ഫോട്ടോസ് തന്നെ ഇങ്ങനെ അയച്ചു തന്നിട്ടുണ്ട്. ദുഖാൻ ഭാഗത്തു നിന്നുള്ള ഫോട്ടോ ആണ് എന്ന് പറഞ്ഞിട്ടാണ് രണ്ട് ഫോട്ടോസും കണ്ടോളൂ, വീഡിയോ ഒക്കെ തന്നെ നമുക്ക് അയക്കുന്നത്. ദുഖാൻ ഏരിയയിൽ നിന്നുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ് ഫൈസൽ അയച്ചു തന്നിട്ടുള്ളത്. നെക്സ്റ്റ് രവിശങ്കർ ജി, ഓ എൻ്റെ ഫോട്ടോ എനിക്ക് തിരിച്ചയച്ചു തന്നിട്ടുണ്ട്. താങ്ക് യു രവിശങ്കർ ജി. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡി കെയുടെ മെസ്സേജാണ്. ഇന്ന് എൻ്റെ അനുജൻ്റെ മക്കളുടെ ബർത്ത്ഡേ ആണ്. ഹാ ഓക്കെ, ദിയ ദീപു ആൻഡ് ദയാ ദീപു, നല്ല പേരുകൾ കേട്ടോ, ദിയേം ദയേം. ഓക്കെ, അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും വളരെ സ്പെഷ്യലായിട്ട് രണ്ടുപേരുടെയും ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്, രണ്ട് മെഡിക്കൽ കുട്ടികൾ. അപ്പം ദിയക്കുട്ടിക്കും ദയക്കുട്ടിക്കും നമ്മളുടെ സ്നേഹത്തോടെയുള്ള ഒരു സ്പെഷ്യൽ വിഷസ്.

റാസിന്റെ മെസ്സേജാണ് നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത്. എന്റെ ആളുടെ ഒരു ഫേവറേറ്റ് ഫോട്ടോഗ്രാഫർ ഖത്തറില് നിതീഷ് ഫോട്ടോഗ്രാഫിയാണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫർ. നിതീഷ് ഫോട്ടോഗ്രാഫിക്ക് ഉള്ള ഒരു സ്പെഷ്യൽ വിഷസ് ആണ് റസ്മൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം റസ്മൽ ആ ഒരു സ്പെഷ്യൽ വിഷസ് നിതീഷ് ഫോട്ടോഗ്രാഫിക്ക് കൊടുക്കുന്നു. അപ്പം കിടിലും ഫോട്ടോസ് ഒക്കെ നിതീഷിന്റെ ഭാഗത്ത് നിന്ന് ഇനിയും വരട്ടെ അല്ലേ. ഓക്കെ, അപ്പം നമ്മളുടെയും സ്നേഹം നിറഞ്ഞ വിഷസ് പറയാണ്. ഷമീർ എടുത്തൊരു ഫോട്ടോ, ഷമീർ ഇതാ ഇങ്ങനെ ഗംഭീരമായിട്ട് അയച്ചു വന്നിട്ടുണ്ട്. അപ്പം നമ്മളും ഒരുപാട് കിടിലൻ ഫോട്ടോസൊക്കെ നമ്മളും എടുത്തിട്ടുണ്ടാവും. നിങ്ങളുടെ ക്ലിക്സ് ആയത് നിങ്ങളിതുപോലെ നന്നായിട്ട് ഫോട്ടോസൊക്കെ എടുത്ത നല്ല നല്ല ചിത്രങ്ങൾ നിങ്ങളുടെ ഗ്യാലറിയിൽ ഉണ്ടെങ്കിൽ അത് ഇവിടേക്ക് അയക്കാവുന്ന സമയം കൂടിയാണ്. ഇന്ന് ഫോട്ടോഗ്രാഫി ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാണ്. നൗഫലിൻ്റെ നൗഫൽ എത്ര ഫോട്ടോ വേണം. ഓക്കെ, ഖത്തറിൻ്റെ പല മുഖങ്ങൾ പല ഭാവങ്ങൾ ഖത്തർ ക്ലിക്സ് എന്ന് പറഞ്ഞിട്ട് നൗഫൽ അടിപൊളി ഫോട്ടോസ് കേട്ടോ, എല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാം നല്ല ഫോട്ടോസാണ് നൗഫൽ അയച്ചു വന്നിട്ട്. ഇപ്പോൾ സൂക്കിൻ്റെ ആണെങ്കിലും ഖത്തറിൻ്റെ പല പല ഭാഗങ്ങൾ നമ്മുടെ മിനാപോട്ടിൻ്റെ ആ ഒരു ഭാഗത്തെ, ഓ ആ ഫോട്ടോ അടിപൊളി കേട്ടോ, അതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു മിനാപോട്ടിൻ്റെ ഭാഗത്തെ ഫോട്ടോ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാം അടിപൊളി ഫോട്ടോസ് കേട്ടോ. ഞാനൊരു ഒരു കയ്യടി ദാ നൗഫലിന്, കെ എം നൗഫൽ ആൾക്കൊരു കയ്യടി സ്പെഷ്യലി കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ ഫോട്ടോഗ്രാഫി ഡേയുടെ വിശേഷങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെടുത്തിട്ടുള്ള നല്ല നല്ല ഫോട്ടോസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. 5000097 എന്ന നമ്പറിലേക്ക്. ഒപ്പം തന്നെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫർ ചങ്കിന് ഒരു സ്പെഷ്യൽ വിഷസ് കൂടി കൊടുക്കാവുന്ന സമയമാണ് കേട്ടോ. നെക്സ്റ്റ് ഫിറോസ് ബാബുവാണ്. ആളും കുറച്ചധികം ഫോട്ടോസ് ഇങ്ങനെ നമുക്ക് അയച്ചു തരുന്നുണ്ട്. അടിപൊളി ഫിറോസ് ബാബു. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഫോട്ടോഗ്രാഫി ഡേയുടെ സന്തോഷങ്ങൾ പങ്കുവച്ച് പോകുന്ന സമയമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല നല്ല ഫോട്ടോസ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫർ ചങ്ക് ഉണ്ടെങ്കിൽ ആർക്കുള്ളൊരു ഒരു സ്പെഷ്യൽ വിഷസ് കൂടി കൊടുക്കാനുള്ള സമയമാണ്. 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അതല്ല, ഇപ്പം നിങ്ങളൊരു ഫോട്ടോഗ്രാഫറാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസ്, ഇപ്പം നേച്ചറിൻ്റെ ഫോട്ടോസ് എടുക്കാൻ ഇഷ്ടമാണ്, അതല്ലെങ്കിൽ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ പല ഏരിയ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പം ഇപ്പം കേട്ടു പോകുന്ന നിങ്ങളിൽ ആരെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ ഫോട്ടോഗ്രാഫി അത്രമാത്രം ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ അങ്ങനെ പരീക്ഷണങ്ങളും ഇടയ്ക്കൊക്കെ വീക്കെൻഡിലാണെങ്കിലും ഇറങ്ങി അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആ ഒരു ഫോട്ടോഗ്രാഫി ഇഷ്ടത്തെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്ന സമയം കൂടിയാണ് കേട്ടോ. വിളിക്കേണ്ട നമ്പർ 444-9417 എന്ന നമ്പറിലേക്ക്, 444-9417 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇപ്പം തന്നെ വിളിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിയോടുള്ള ആ ഒരു ഇഷ്ടത്തെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കോൾസിനെ ഞാൻ വളരെ സ്നേഹത്തോടുകൂടി വെൽക്കം ചെയ്യുകയാണ്. വിളിക്കാം 444-9417 എന്ന നമ്പറിലേക്ക്. അതല്ല, ജസ്റ്റ് ഒരു മെസ്സേജിൽ ആ ഒരു സന്തോഷം പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മെസ്സേജിലും പറയാം. 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ കൂടി പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് AR മൂവിയിലെ പാട്ട്, അനില ഹരിശങ്കർ രണ്ടുപേരും ചേർന്ന് പാടിയ പാട്ടാണിത്.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station. Ningal Kuru Daily Surprise. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
2: ഇത്തവണത്തെ ഓണം സംഭവമാകും.
3: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
2: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
3: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
2: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനും ഒപ്പം ഈ ഓണം പൊട്ടി പൊടിക്കാം.
4: നമസ്കാരം, ഞാൻ സുരഭി ലക്ഷ്മിയാണ്.
5: അങ്ങ് വാനക്കോണില് നിന്നി നിന്നു.
6: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.

0: frequency. Now, available on Vodafone Shuf app.
1: ഓണ വൈബിൽ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ ഈ ഓണം പൊടിപൂരം.
2: റേഡിയോ സുനോ ഒരുക്കുന്ന വമ്പൻ ആഘോഷങ്ങൾ. ഉത്രാടപ്പാച്ചിലിൽ രണ്ടു പേരടങ്ങുന്ന ടീമുകളായി പങ്കെടുക്കാം. കുട്ടികൾക്ക് ഓണം ഔട്ട്ഫിറ്റിൽ തിളങ്ങാൻ കുട്ടിമാവേലി, ഒപ്പം ഓണം ഗെയിമുകളും. കൂടാതെ കൈതോല നാടൻ പാട്ട് സംഘം അവതരിപ്പിക്കുന്ന ഓണം സ്പെഷ്യൽ നാടൻ പാട്ടുകളും ആസ്വദിക്കാം. ഓഗസ്റ്റ് 22 വൈകുന്നേരം 5:30 മുതൽ.
1: കൂടെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലും റീറ്റെയിൽ മാർട്ടിലും ലഭ്യം. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
0: റേഡിയോ നാടക മത്സരം സീസൺ 4.
1: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
0: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 3 വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
0: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
5: Malabar Golden Diamonds. Morning Safari.
6: Brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
7: ഇൻ അസോസിയേഷൻ വിത്ത്
8: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
9: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
10: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
11: Just feel like you're home.
12: ഇന്ന് വേൾഡ് ഫോട്ടോഗ്രാഫി ഡേ ആണ്. ആ ഒരു വിശേഷങ്ങളാണ് നമ്മളിങ്ങനെ സംസാരിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ടൈമിൽ നമ്മളുടെ കൂടെ ഒരാൾ കൂടി ജോയിൻ ചെയ്യാനായിട്ട് പോവാണ്. റാഷിദ് ബിൻ ആണ് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്ത് ചെയ്യാൻ പോകുന്നത്. റാഷിദ് ഒരുപാട് ഗംഭീര ഫോട്ടോസ് എടുക്കുന്ന ഒരാളാണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഫോട്ടോഗ്രാഫിയെ കാണുന്ന ഒരാൾ കൂടിയാണ് കേട്ടോ. അപ്പോൾ റാഷിദിനെ ഒന്ന് പരിചയപ്പെടാം. ഇടയ്ക്ക് റാഷിദ് നമ്മളുടെ കൂടെയൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഗ്ലോബലി പലപ്പോഴും പല ഒരുപാട് അംഗീകാരങ്ങളൊക്കെ റാഷിദ് ബിന്നെ തേടി എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും റാഷിദിനെ അടുത്ത വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ഗുഡ് മോർണിംഗ് റാഷിദ്.
13: ഗുഡ് മോർണിംഗ്.
12: അപ്പൊ ഇന്ന് വേൾഡ് ഫോട്ടോഗ്രാഫി ഡേ ആണ്. നമ്മളുടെ സ്പെഷ്യൽ വിഷസ് പറയുന്നു.
13: താങ്ക് യു സോ മച്ച്.
12: ഓക്കെ, ഇന്റർനാഷണലി ഒരുപാട് എന്താ പറയാ അംഗീകാരങ്ങളൊക്കെ നേടിയ ഒരാളാണ്. എനിക്ക് റാഷിദിന്റെ ഇൻസ്റ്റാ ബയോയിൽ കിടക്കുന്നത് ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അടിപൊളി കോട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ. ത്രൂ മൈ ഐഫോൺ ലെൻസ് ഐ ക്യാപ്ചർ എവറി ഡേ ബ്യൂട്ടി. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ബയോ ഇട്ടിരിക്കുന്നത്?
13: ഞാൻ എപ്പോഴും എന്റെ ഫ്രീ ടൈം കൂടുതലും ഞാൻ ഫോട്ടോ എടുക്കാനാണ് ശ്രമിക്കുന്നത്. എനിക്കത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ നൽകും. സ്ട്രെസ് വർക്കിന്റെ പ്രഷറൊക്കെ കുറയ്ക്കാൻ.
12: ഒരു ദിവസം എത്ര ഫോട്ടോ എടുക്കും അങ്ങനെ നോക്കുവാണെങ്കിൽ?
13: ഇപ്പൊ ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് ഔട്ട്ഡോർ പകൽ ഫോട്ടോ എടുക്കൽ കുറവാണ്. അല്ലാത്തപ്പം ഞാൻ ശരിക്കും എനിക്കിപ്പം കൂടുതൽ മാപ്പിൽ നിന്നും പ്രൊജക്ട് അങ്ങനത്തെ കിട്ടുന്ന സമയത്ത് ഡിപ്പെൻഡിങ് ചില സമയം 300-400 ഫോട്ടോസ്. ഇവൻ നാട്ടിൽ നിന്ന് ഞാനൊരു ബട്ടർഫ്ലൈന്റെ ഫോട്ടോസ് 3 കൊണ്ട് 2000 ഫോട്ടോസ് വരെ എടുത്തിട്ടുണ്ട്. ഒരേ സബ്ജക്ട് തന്നെ.
12: അതായത് ഈ ബട്ടർഫ്ലൈനെ മാത്രം?
13: ആ, എനിക്ക് വേണ്ട ഫ്രെയിം കിട്ടാൻ വേണ്ടിട്ട് ഞാൻ അത്രയും സ്പെൻഡ് ചെയ്ത ടൈം നാട്ടിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ വർഷമായിരുന്നു. ഞാൻ അത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്.
12: ഓ, ഇൻസ്റ്റയിൽ ബട്ടർഫ്ലൈ ഉണ്ടല്ലോ അല്ലേ. 2000 ശേഷം സെലക്ട് ആയ ഒരു ബട്ടർഫ്ലൈ പിക്ചർ ഉണ്ടല്ലോ അല്ലേ.
13: ആ, അത് അവരുടെ ആപ്പിളിന്റെ വിഷൻ പ്രോ എന്നൊരു സംഭവം ഉണ്ട്, AR VR ഹെഡ്സെറ്റ്. അതില് ഫീച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു.
12: ഈ ഒരു ഫോട്ടോഗ്രാഫി നൽകുന്ന സന്തോഷം എത്രമാത്രം വലുതാണ് റാഷിദിന്?
13: ഇത് സ്റ്റാർട്ടിങ്ങിൽ ഞാനൊരു എന്റെ ഒരു പാഷൻ പോലെയാണ് തുടങ്ങിയത്. ഫ്രീ ടൈമിൽ ഒന്ന് സമയം പോക്കിന് തുടങ്ങിയതാ. പക്ഷെ പിന്നീട് ഇതുമായിട്ടൊരു മാനസികമായിട്ടൊരു അടുപ്പം തോന്നി. അത് എങ്ങനെ പറഞ്ഞറിയിക്കണം എന്നറിയില്ല. നമ്മൾ വിചാരിക്കുന്ന ഒരു ഫ്രെയിം അതേ ലെവലിൽ കിട്ടുമ്പോഴത്തേക്കും ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്.
12: പലർക്കും പല ഇഷ്ടങ്ങളാണ്. ചിലർക്ക് നേച്ചർ ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ആയിരിക്കാം. കൂടുതൽ ഇഷ്ടം ഏതാണ്?
13: എനിക്ക് നേച്ചറാണ് ഇഷ്ടം. പ്രകൃതിയായിട്ട് എനിക്ക് പണ്ട് മുതലേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. ഞാൻ പിന്നെ ഭയങ്കരമായിട്ട് ഒബ്സർവിങ് ആണ്. ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം വെച്ചാൽ സ്ഥിരമായിട്ട് ഫോട്ടോ എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റും എപ്പോഴും ഭയങ്കര നിരീക്ഷിച്ചുകൊണ്ടിരിക്കും, ഒബ്സർവിങ് ആയിരിക്കും. ഈവൻ ലൈറ്റ് വരുന്ന സമയം പോലും നമ്മൾ ശ്രദ്ധിക്കും. പല കാര്യങ്ങളും നമ്മൾ നന്നായിട്ട് തിരക്കും.
12: പിന്നെ അതുപോലെ തന്നെ റാഷിദിന്റെ ഫോട്ടോസിന്റെ പ്രത്യേകത എല്ലാം ഒരു മൈക്രോ ടൈപ്പ് ഫോട്ടോസ് ആണ് അല്ലേ?
13: എന്റെ ചുറ്റുപാട് എനിക്ക് ലഭ്യമായിരുന്ന എന്താണോ അതിനെ ഞാൻ എടുക്കാൻ നോക്കാം.
12: ഇതുവരെ എടുത്തതിലെ റാഷിദിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫോട്ടോ ഏതാണ്? എനിക്കറിയാം 2000 ഫോട്ടോ എടുത്ത ആള് ഐ മീൻ സെലക്ട് ചെയ്യാൻ.
13: അത് എനിക്ക് അല്ല, ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ എനിക്ക് ആ ക്യാറ്റിന്റെ ഫോട്ടോ ആണ്. 2023 ഏറ്റവും കൂടുതൽ ലൈക്ക് ആപ്പിൾ ഇൻസ്റ്റാഗ്രാം പേജിൽ കിട്ടിയ അതെ എനിക്ക് ആ ഫോട്ടോ തന്നെയാണ് ഏറ്റവും ഇഷ്ടം. അത് വേറെ ഒന്നുമല്ല, അത്രയും പേർക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് പോകും. ഇപ്പം അത്രയും ആളുകൾ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് വേറെ കാര്യമല്ലല്ലോ.
12: എത്രമാത്രം ലൈക്സ് കിട്ടിയ ഫോട്ടോയ്ക്ക്?
13: അതിന് 1.2 മില്യൺ.
12: 1.2 മില്യൺ കിട്ടിയതായിരുന്നു ആ ഒരു ക്യാറ്റിന്റെ ഫോട്ടോ.
13: അതെ. അത് അത്രയല്ല, ആപ്പിളിന്റെ ഒഫീഷ്യൽ ടീം എനിക്ക് മെയിൽ ചെയ്തിരുന്നത്. അവരുടെ അവര് ഒഫീഷ്യലായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്.
12: എന്തായാലും ഇന്ന് വേൾഡ് ഫോട്ടോഗ്രാഫി ഡേ ആണ്. അപ്പൊ അതിന്റെ എല്ലാവിധ ആശംസകളും റാഷിദിന് പറയുന്നു. ഇനിയും കിടിലൻ ഫോട്ടോസ് പോരട്ടെ.
13: താങ്ക് സോ മച്ച്.
12: താങ്ക് യു റാഷിദ്. ബൈ ബൈ.
13: ഓക്കെ ബൈ.
12: റാഷിദ് ബിൻ ആയിരുന്നു നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. റാഷിദിന്റെ ഇൻസ്റ്റാ പേജിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറെ വെറൈറ്റി ഫോട്ടോസ് കാണാനായിട്ട് സാധിക്കും. റാഷിദ് ബിൻ ആണ് അക്കൗണ്ടിന്റെ പേര്. ഒത്തിരി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് ഗംഭീര ഫോട്ടോസ് ആളവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലെ ഡിഫറെന്റ് ആയിട്ട് ഫോട്ടോഗ്രാഫിയെ സമീപിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇന്ന് ആ ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ ഒരു സ്പെഷ്യൽ വിഷസ് കൊടുക്കാനുള്ളൊരു സമയമാണ്. കാരണം ഇന്ന് വേൾഡ് ഫോട്ടോഗ്രാഫി ഡേ ആണ്. ആ ഒരു ഡേ ആണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു ഫോട്ടോഗ്രാഫറിനുള്ള സ്പെഷ്യൽ വിഷസ് കൊടുക്കാം. അതല്ല, നിങ്ങൾക്ക് തന്നെ ഫോട്ടോഗ്രാഫിയോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്, അതിനായിട്ട് സമയം കണ്ടെത്താറുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു സന്തോഷം നിങ്ങൾക്കും വിളിച്ച് പങ്കുവെക്കാം കേട്ടോ. വിളിക്കേണ്ട നമ്പർ 444-4917, 444-4917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ കോൾസ് അല്ലെങ്കിൽ മെസ്സേജസ് അയക്കാം. 500-00-917 എന്ന നമ്പറിലേക്ക്. അടുത്തൊരു കിടിലൻ തമിഴ് പാട്ടിലേക്ക് നമ്മൾ പോവാണ്.
7: ചെന്നൈ ബീറ്റ്സ്.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

0: സെലക്ടഡ് സാരികൾ, ചുരിദാർ തുടങ്ങി സെലക്ടഡ് ഐറ്റംസ് 200 റിയാലിന് വാങ്ങുമ്പോൾ 50 റിയാലിന്റെ ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ ഇൻസ്റ്റന്റ് ആയി നേടാം.
1: ഈ ഓഫർ ഓഗസ്റ്റ് 29 വരെ മാത്രം. ലുലു, ഓണം ഇവിടെയാണ്. ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.
3: Hey, satak satak satak satak satak satak
4: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
5: ഖത്തറിൽ ലൈവ് ആയി.
4: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNC.

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: പറയേണ്ട ആവശ്യമില്ല, നമ്മളിങ്ങനെ വെയിറ്റിംഗ് ആണ്. എം ജി ശ്രീകുമാർ പൊന്നോണം എം ജി ലൈവിനായിട്ട് നമ്മളിങ്ങനെ കാത്തു കാത്തിരിക്കുന്ന സമയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ടിക്കറ്റുകളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ടിക്കറ്റുകളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്തോളൂ, കാരണം നമുക്ക് ലഭിക്കുന്ന ഒരു ഗംഭീര അവസരമാണ്, അത് മിസ്സാക്കാതിരിക്കുക. പൊന്നോണം എം ജി ലൈവിനായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ തന്നെ വെയിറ്റിംഗ് ആണ്. നമുക്കറിയാം ഡേറ്റ് എന്നാണ്, സെപ്റ്റംബർ 4 അപ്പം തീർച്ചയായിട്ടും ടിക്കറ്റുകൾ നിങ്ങൾ പെട്ടെന്ന് സെറ്റ് ചെയ്യുക. ഖത്തർ നാഷണൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടാണ് അതിഗംഭീരമായിട്ടുള്ള പൊന്നോണം എം ജി ലൈവ്. എനിക്കൊന്ന് ഓണം ഏറ്റവും തകർപ്പനായിട്ട് നമുക്ക് അവിടെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു ഡൗട്ടും ഇല്ല. അല്ലെ, ഡൗട്ട് ഇല്ലാതെ നിങ്ങൾക്ക് വേഗം ടിക്കറ്റുകൾ എടുത്ത് നിങ്ങളുടെ സീറ്റുകളൊക്കെ സെറ്റ് ചെയ്തോളൂ എന്നുകൂടി ഈ സമയത്ത് ഞാനൊന്ന് സ്പെഷ്യലി ഓർമ്മപ്പെടുത്തി പോകുന്ന സമയമാണ് കേട്ടോ. കൂടെ തന്നെ നമ്മളിങ്ങനെ ചോദിച്ചു വരുമായിരുന്നു, ഇന്ന് വേൾഡ് ഫോട്ടോഗ്രാഫി ഡേ ആണ്, അപ്പം അതിൻ്റെ സന്തോഷങ്ങൾ നമ്മളിങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ ഒരു ഫോട്ടോഗ്രാഫർ ചങ്ക് ഉണ്ടോ, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവരെ പരിചയപ്പെടുത്താം, അവർക്കുള്ള സ്പെഷ്യൽ വിഷസ് ഒക്കെ കൊടുക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളുടെ കൂടെ ഒരാൾ കൂടി ഇതാ ജോയിൻ ചെയ്യാണ്, ഡോക്ടർ ഷഹീമയാണ് എത്തിയിട്ടുള്ളത്. ഫസീല ഹസൻ ആൾവിടെ ഉള്ള ആൾ, ഖത്തറിലുള്ള ആണോ?
2: അതെ, ഖത്തറിലുള്ള ആൾ തന്നെയാണ്. ബോത്ത് ഓഫ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് അസ്പയർ അക്കാഡമിയിലാണ്. ആൻഡ് ഷീ ഈസ് ദ വൺ പേഴ്സൺ ഹു മേക്സ് മീ ലുക്ക് ഗുഡ് ഇൻ എവറി ഫ്രെയിം. അപ്പൊ സ്പെഷ്യൽ വിഷസ് ടു ഹർ. ഞങ്ങൾക്ക് ഫോട്ടോഗ്രാഫി ഇത്ര ക്രേസ് ആണ്, എനിക്കുമല്ല അവൾക്ക്. ഷീ ഷോഡ് മീ ഹൗ ടു ലുക്ക് ത്രൂ ദ ലെൻസ് അറ്റ് ദ ബ്യൂട്ടി ഓഫ് ദ വേൾഡ്. അപ്പൊ സ്പെഷ്യൽ ഷൗട്ട് ടു ഹർ. എന്റെ ഇൻസ്റ്റാ പേജിൽ കാണാം ഹൈലൈറ്റ്സിൽ റഷ്യ എന്ന് എഴുതിയിട്ട് ദ ഫോട്ടോസ് ദാറ്റ് വി ഹാവ് ടേക്കൺ. ഫസീല, താങ്ക് യു സോ മച്ച് ഫോർ മേക്കിംഗ് മീ ലുക്ക് ഗുഡ് ഇൻ എവറി.
1: ഫസീലയ്ക്ക് ഒരു വലിയ സ്നേഹം അറിയിച്ചിരിക്കുകയാണ് ഫോട്ടോഗ്രാഫി ഡേയിൽ. ഡോക്ടർ ഷഹീമയായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതുപോലെ നിങ്ങളുടെ ഒരു ഫോട്ടോഗ്രാഫി ചങ്കുണ്ടാവും, നമ്മുടെ നല്ല കിഡിലൻ ഫോട്ടോസ് ഒക്കെ എടുത്ത് അങ്ങോട്ട് നിൽക്കൂ, ഇങ്ങനെ നിൽക്കൂ, ഇങ്ങനെ പോസ് ചെയ്യൂ, അങ്ങനെ പോസ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഏറ്റവും തകർപ്പനായിട്ട് ഫോട്ടോസ് എടുത്തു തരുന്ന നമ്മളുടെ നിങ്ങളുടെ പ്രിയപ്പെട്ട ആ ഒരു ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ആ ഒരു ഫ്രണ്ടിനെ പരിചയപ്പെടുത്താനുള്ള സമയമാണ്. അതല്ല, നിങ്ങൾ ഫോട്ടോഗ്രാഫിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വിശേഷങ്ങൾ നിങ്ങൾക്കും ഷെയർ ചെയ്യാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 444-444-917 ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം, 5000-917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നല്ല നല്ല ഫോട്ടോസൊക്കെ, മൊബൈൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പൊ നിങ്ങൾ അങ്ങനെ കിഡിലൻ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോസ് കൂടി നമുക്കൊന്ന് അയച്ചിടാവുന്നതാണ്. 5000-917 എന്ന നമ്പറിലേക്ക് ആ ഒരു സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടുള്ള ഫോട്ടോസൊക്കെ തന്നെ പോരട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് അരുൺ തോമസ് കുറച്ച് ഫോട്ടോസ് അയച്ചിട്ടുണ്ട്. ഞാൻ തന്നെ എടുത്ത പിക്സ് ആണ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസ് നാട്ടിലെ കുറച്ച് നല്ല തേയിലത്തോട്ടങ്ങളുടെ ഫോട്ടോയൊക്കെയാണ് ആൾ അയച്ചു തന്നിട്ടുള്ളത്. രാജേഷ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഫോട്ടോസ്. പിന്നെ സതീഷ് ആർക്കയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഇമാനുവലിൻ്റെ ഗുഡ് മോർണിംഗ്, അജയ് കുച്ചിൻ്റെ മെസ്സേജ്, എസ് കെ എന്നുള്ള അക്കൗണ്ടിൽ നിന്നുള്ളൊരു മോർണിംഗ് മെസ്സേജും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഫോട്ടോഗ്രാഫി ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിശേഷങ്ങളും സന്തോഷങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് അടുത്തൊരു കിഡിലൻ പാട്ടിലേക്ക് പോവുകയാണ്.

കേൾക്കാൻ പോകുന്ന പാട്ട് എം ജി ശ്രീകുമാർ പാട്ട് തന്നെയാണ്. കാക്കക്കുയിൽ മൂവിയിലെ പാട്ടാണ് നിങ്ങൾക്ക് അരികിലേക്ക് ഇതാ വന്നുകൊണ്ടിരിക്കുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആണ്. എന്നെ സ നിങ്ങൾക്കൊപ്പം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

പ്രിയമുള്ളവരെ, വയലാർ ശരചന്ദ്രവർമ്മയാണ് ഞാൻ. തൊണ്ണൂറ്റി 1.7 റേഡിയോസിന്.

0: മലയാള സിനിമ ആഘോഷമാക്കാൻ ഒരുങ്ങുന്ന മാസ് ആക്ഷൻ ത്രില്ലർ ഖലീഫ. വൈശാഖിന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ നായകനാകുന്ന സർപ്രൈസ് എൻട്രികൾ കാത്തിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം ഖലീഫ.
1: സാറൊന്ന് ശ്രമിച്ചു നോക്ക്, ആമിർ അലീനെ പൂട്ടാൻ അപ്പ കാണാം മമ്പറം പള്ളിയിലെ ഉറൂസ്.
0: ഓഗസ്റ്റ് 20 മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ,
2: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
3: ഓണ വൈബിൾ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ ഈ ഓണം പൊടിപൂരം.
4: റേഡിയോ സുനോ ഒരുക്കുന്ന വമ്പൻ ആഘോഷങ്ങൾ. ഉത്രാടപ്പാച്ചിലിൽ രണ്ട് പേരടങ്ങുന്ന ടീമുകളായി പങ്കെടുക്കാം. കുട്ടികൾക്ക് ഓണം ഔട്ട്ഫിറ്റിൽ തിളങ്ങാൻ കുട്ടിമാവേലി, ഒപ്പം ഓണം ഗെയിമുകളും. കൂടാതെ കൈതോല നാടൻ പാട്ട് സംഘം അവതരിപ്പിക്കുന്ന ഓണം സ്പെഷ്യൽ നാടൻ പാട്ടുകളും ആസ്വദിക്കാം. ഓഗസ്റ്റ് 22 വൈകുന്നേരം 5:30 മുതൽ.
3: കൂടെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലും റീറ്റെയിൽ മാർട്ടിലും ലഭ്യം.
5: Radio Suno.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari.
1: Brought to you by Malabar Golden Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar promise nalguna complete transparency
2: in association with
3: Commercial Bank. We are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger.
4: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
5: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
6: Just feel like you're home.
7: Suno updates.
8: Suno updates like swagatham. Updateകളുമായി നിസ. ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്രക്കാർക്കായി ഒരുക്കിയിരിക്കുന്ന സൗജന്യ ഷട്ടിൽ സർവീസ് 15 മിനിറ്റ് ഇടവിട്ട് പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കണക്ഷൻ വിമാനങ്ങൾക്കായി വേഗത്തിൽ എത്തേണ്ട യാത്രക്കാർക്കും കൂടുതൽ ഹാൻഡ് ബാഗേജ് ഉള്ളവർക്കും കോൺകോഴ്സുകൾക്കിടയിൽ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടവർക്കും ഷട്ടിൽ സർവീസ് പ്രയോജനപ്പെടുത്താം. സർവീസ് ഉപയോഗിക്കുന്നതിന് മുൻകൂർ ബുക്കിംഗോ രജിസ്ട്രേഷനോ ആവശ്യമില്ല. വിമാനയാത്ര തിരക്കേറുന്ന കാലയളവിലെത്തുന്ന സാഹചര്യത്തിൽ യാത്രക്കാർക്കായി അറിവിൽ ഗൈഡ് പുറത്തിറക്കി ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം. വേനലവധി കഴിഞ്ഞ് ആയിരക്കണക്കിന് കുടുംബങ്ങളും വിദ്യാർത്ഥികളും ദോഹയിലേക്ക് മടങ്ങിയെത്തുന്ന സാഹചര്യത്തിലാണ് മാർഗനിർദ്ദേശം. രാജ്യത്തെ കസ്റ്റംസ് സേവനങ്ങളുടെ പ്രവർത്തനവും കാര്യക്ഷമതയും വിലയിരുത്തുന്നതിനും പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയുന്നതിനുമായി ജനറൽ അതോറിറ്റി ഓഫ് കസ്റ്റംസ് രാജ്യവ്യാപകമായി പൊതുജന അഭിപ്രായ സർവേ ആരംഭിച്ചു. സിവിൽ സർവീസ് ആൻഡ് ഗവൺമെന്റ് ഡെവലപ്മെന്റ് ബ്യൂറോയുമായി സഹകരിച്ച് ഷാരിഖ് എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയാണ് സർവേ നടത്തുന്നത്. സ്വദേശികൾ, പ്രവാസികൾ, ബിസിനസ് സംരംഭകർ എന്നിവർക്ക് തങ്ങളുടെ നിർദ്ദേശങ്ങളും സേവന അനുഭവങ്ങളും പ്ലാറ്റ്ഫോമിലൂടെ പങ്കുവയ്ക്കാം. ആഡംബര ബ്രാൻഡുകളുടെ വാഹനങ്ങളും ബൈക്കുകളുടെയും ലേലം ഓഗസ്റ്റ് 19 ബുധനാഴ്ച വൈകിട്ട് 4 മണി മുതൽ 7 മണി വരെ നടക്കും. ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ലഭ്യമായ കോട്ട് മസാദത്ത് ആപ്പ് ഡൌൺലോഡ് ചെയ്യേണ്ടതാണ്. ആപ്ലിക്കേഷനിലൂടെ വസ്തുക്കളുടെ വിവരങ്ങൾ പരിശോധിക്കാനും ലേലത്തിൽ പങ്കെടുക്കാനും സാധിക്കും. ഇരുപതാമത് ഏഷ്യൻ ഗെയിംസിന് അരങ്ങൊരുങ്ങുന്നു. സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 4 വരെയാണ് ഗെയിംസ് നടക്കുക.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Uridu TV channel number 911.
3: ഓണ വൈബിൽ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ ഈ ഓണം പൊടിപൂരം.
4: റേഡിയോ സുനോ ഒരുക്കുന്ന വമ്പൻ ആഘോഷങ്ങൾ. ഉത്രാടപ്പാച്ചിലിൽ രണ്ടു പേരടങ്ങുന്ന ടീമുകളായി പങ്കെടുക്കാം. കുട്ടികൾക്ക് ഓണം ഔട്ട്ഫിറ്റിൽ തിളങ്ങാൻ കുട്ടിമാവേലി, ഒപ്പം ഓണം ഗെയിമുകളും. കൂടാതെ കൈതോല നാടൻ പാട്ട് സംഘം അവതരിപ്പിക്കുന്ന ഓണം സ്പെഷ്യൽ നാടൻ പാട്ടുകളും ആസ്വദിക്കാം. ഓഗസ്റ്റ് 22 വൈകുന്നേരം 5:30 മുതൽ.
3: കൂടെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലും റീറ്റെയിൽ മാർട്ടിലും ലഭ്യം.
0: ഈ ഓണക്കാലം പൊടിപൂരം. അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പനോണം സീസൺ 8.
3: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം. ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
5: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
6: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. Barwa Village, Building Number 19, Shop 9 and 10. Call 7136-6448.
0: This is
7: Morning Safari. Morning Safari.
0: Morning Safari.
7: Morning Safari.
8: Malabar Golden Diamonds. Morning Safari.
3: Brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
9: ഇൻ അസോസിയേഷൻ വിത്ത്
10: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
11: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
12: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.
13: Just

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunu.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: ഇത്തവണത്തെ ഓണം സംഭവമാകും.
4: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
3: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
4: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
3: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനുമൊപ്പം ഈ ഓണം പൊട്ടി പൊടിക്കാം.
5: നെഞ്ചോട് ചേർത്ത് പാട്ടൊന്ന് പാടാം.
6: എല്ലാവർക്കും നമസ്കാരം, ഞാനാണ് ആലാപ് രാജു. യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7 ഖത്തർ.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാനിസ നിങ്ങളുടെ കൂടെയുണ്ട്. ഓഗസ്റ്റ് 19 തീയതിയാണ്, ബുധനാഴ്ച ദിവസമാണ്. ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകതയൊക്കെ നമ്മളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത് വരികയാണ്. ഫോട്ടോഗ്രാഫി ഡേ ആണ്, വേൾഡ് ഫോട്ടോഗ്രാഫി ഡേ ആണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു വരുന്ന കൂട്ടത്തിൽ ഫൈസൽ വലപ്പാട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആളുടെ ഒരു സുഹൃത്തുണ്ട്, അബു എന്നാണ് പേര്. ഗംഭീരായിട്ടുള്ള ഫോട്ടോസൊക്കെ സെറ്റ് ചെയ്ത് തരാറുണ്ട് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടെ തന്നെ എസ് കെ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് ആദി അദ്ദേഹത്തിന്റെ മെസ്സേജ്, എന്റെ ഫ്രണ്ട് സഞ്ജു ഗംഭീരമായിട്ടുള്ള ഫോട്ടോസൊക്കെ സെറ്റ് ചെയ്ത് തരാറുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ ഫോട്ടോഗ്രാഫർ ചങ്കുകളെയും സുഹൃത്തുക്കളെയും ഒക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്കൊരു നല്ല വിഷസൊക്കെ കൊടുക്കാവുന്നതാണ്. മെസ്സേജിലൂടെ പറയാം, 5000917 എന്ന നമ്പറിലേക്ക്. കൂടെ ഒരു അപ്ഡേറ്റിലേക്ക് കൂടി നമ്മൾ പോവാണ്. ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ യാത്രക്കാർക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന സൗജന്യ ഷട്ടിൽ സർവീസ് ഉണ്ടല്ലോ, അത് 15 മിനിറ്റ് ഇടവിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അധികൃതർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. കണക്ഷൻ ഫ്ലൈറ്റ്സിനായിട്ട് വേഗത്തിൽ എത്തേണ്ട യാത്രക്കാർക്കും അല്ലെങ്കിൽ കൂടുതൽ ഹാൻഡ് ബാഗേജ് ഉള്ളവർക്കും ഒക്കെ തന്നെ ഈ ഒരു കാര്യം, കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ട ആളുകൾക്കൊക്കെ ഈ ഒരു ഷട്ടിൽ സർവീസ് നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്നുള്ള കാര്യം കൂടി അധികൃതർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല ഈ സർവീസ് ഉപയോഗിക്കുന്നതിന് മുൻകൂറായിട്ട് നമ്മൾ ബുക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യുകയോ അങ്ങനെയൊന്നും ആവശ്യമില്ല എന്നുള്ള കാര്യം കൂടി നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യങ്ങൾ കൂടി നമ്മളും ഒന്ന് അപ്ഡേറ്റ് ചെയ്യുകയാണ്. അത് മാത്രമല്ല നമുക്കറിയാം തിരക്ക് ഉള്ള സമയങ്ങളാണ് ഇനിയിപ്പോൾ ഫാമിലീസും കുട്ടികളും ഒക്കെ തിരിച്ചു വരുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിമാനയാത്ര തിരക്കേറുന്ന ഈ ഒരു സമയത്ത് യാത്രക്കാർക്കായിട്ട് അറൈവൽ ഗൈഡ് പുറത്തിറക്കിയിട്ടുണ്ട് ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ട്. വേനൽ അവധി കഴിഞ്ഞു അത്രമാത്രം ആളുകൾ, കുടുംബങ്ങളും വിദ്യാർത്ഥികളും ഒക്കെ ദോഹയിലേക്ക് മടങ്ങിയെത്തുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു മാർഗനിർദ്ദേശങ്ങളായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നൽകി കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റുകളൊക്കെ നൽകിക്കൊണ്ട് കുറച്ച് പേരുടെ വിഷസിലേക്ക് കൂടി എനിക്കൊന്ന് പോകാനായിട്ടുണ്ട്. ഓക്കെ, ഇന്ന് 8th വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന എനിക്ക് ഞാൻ തന്നെ വിഷസ് പറയുന്നു, പിന്നെ അല്ല അതാണ്. വൈശാഖാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്, വൈഫിൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ടുള്ളത്. എനിവേ, വൈശാഖിനും വൈഫിനും 8th സ്പെഷ്യൽ വെഡിങ് ആനിവേഴ്സറി വിഷസ്. വളരെ വളരെ സ്നേഹത്തോടുകൂടി നമ്മളും സ്പെഷ്യൽ വിഷസ് അങ്ങോട്ടേക്ക് തരുകയാണ്. കൂടെ തന്നെ കുറച്ച് പേരുടെ വിഷസ് കൂടി എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ അതിലേക്ക് വരുന്നതായിരിക്കും. ഒരു മെസ്സേജ് കൂടി എനിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു, ഷിഫിനാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഇന്ന് സുജേഷിൻ്റെയും ശരണ്യയുടെയും വെഡിങ് ആനിവേഴ്സറിയാണ്. അവരുടെ 12th വെഡിങ് ആനിവേഴ്സറിയാണ് സുജീഷ് ആൻഡ് ശരണ്യ. അപ്പോൾ അവർക്കുള്ള സ്പെഷ്യൽ വിഷസ് ഷിഫിനാണ് പറയുന്നത്. അപ്പോൾ നമ്മളുടെയും സ്നേഹം നിറഞ്ഞ ആശംസകൾ. കൂടെ തന്നെ വൈശാഖിനും വിദ്യയ്ക്കും, വൈശാഖിൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ്, അപ്പോൾ വൈശാഖിനും വിദ്യയ്ക്കും നമ്മളുടെ സ്നേഹം നിറഞ്ഞ ഒരു സ്പെഷ്യൽ വിഷസ് ദാ പറയുന്നു. അങ്ങനെ സ്പെഷ്യൽ ആശംസകൾ നൽകിക്കൊണ്ട് നമുക്കറിയാം ഓണക്കാലത്തിൻ്റെ സന്തോഷങ്ങളുടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ ഓണക്കാലം എത്തുന്ന സമയത്ത് വള്ളംകളി മത്സരങ്ങളും അതിഗംഭീരമായി നടക്കും അല്ലേ. അപ്പോൾ ആ ഒരു സ്പെഷ്യൽ വിശേഷങ്ങൾക്കായിട്ട് ചെറുതായിട്ടൊന്ന് വെയിറ്റ് ചെയ്തോളൂ, ഒരു അതിഥി കൂടി നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്.

0: ഓണ വൈബിൾ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ ഈ ഓണം പൊടിപൂരം.
1: റേഡിയോ സുനോ ഒരുക്കുന്ന വമ്പൻ ആഘോഷങ്ങൾ. ഉത്രാടപ്പാച്ചിലിൽ രണ്ടു പേരടങ്ങുന്ന ടീമുകളായി പങ്കെടുക്കാം. കുട്ടികൾക്ക് ഓണം ഔട്ട്ഫിറ്റിൽ തിളങ്ങാൻ കുട്ടിമാവേലി, ഒപ്പം ഓണം ഗെയിമുകളും. കൂടാതെ കൈതോല നാടൻ പാട്ട് സംഘം അവതരിപ്പിക്കുന്ന ഓണം സ്പെഷ്യൽ നാടൻ പാട്ടുകളും ആസ്വദിക്കാം. ഓഗസ്റ്റ് 22 വൈകുന്നേരം 5:30 മുതൽ.
0: കൂടെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലും റീറ്റെയിൽ മാർട്ടിലും ലഭ്യം. കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോസുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. Venue partner, Abusudra Mall, where convenience meets choice and community meets style. Abusudra Mall, a complete family destination.
2: Gifting partner, Daiso Japan. You name it, we have it.
0: And
2: Doha Center, shop more, pay less.
0: Old Airport Road, Doha and Alcor.
2: Call 70222525.
0: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
3: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. Sky Media and The Sound of South presents Victoria Gold Ponnonam with MG Live September 4th QNCC.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
0: home. Onapattu. Brought to you by
3: Parthas Barwa Village. குடும்பங்களுடையும் கூட்டுகாருடையும் ஓணம் இத்தவணை கத்தரில் பார்த்தாஸ் ரூபம்.
4: Parthas, one stop shop for family.

0: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആണ്. ഗുഡ് മോർണിംഗ് അപ്പുണ്ണി.
1: വെരി ഗുഡ് മോർണിംഗ്.
0: ഓക്കെ, അപ്പൊ ഇന്നത്തെ ദിവസം ഫോട്ടോഗ്രാഫി ഡേ ആണ്.
1: അതെ.
0: അപ്പൊ ഒരുപാട് പേര് അതിന്റെ വിശേഷങ്ങള്, ഫോട്ടോസ്, ഫോട്ടോഗ്രാഫർ ചങ്കുകളെ പരിചയപ്പെടുത്തുന്നു, അങ്ങനെയുള്ള വിശേഷങ്ങളിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു.
1: തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു പക്ഷെ നമ്മളൊക്കെ ഈ പ്രവാസമൊക്കെ സംഭവിക്കുന്ന സമയത്താണ് ഒരു ക്യാമറ സ്വന്തമാക്കണം, ഫോട്ടോ എടുക്കണം എന്നുള്ള ചിന്തകളൊക്കെ വരുന്നത്. എനിക്ക് തന്നെ ഗൾഫിൽ നിന്ന് പോകുമ്പോൾ ഒരു ക്യാമറയായിട്ടൊക്കെ പോകുന്നൊക്കെ അങ്ങനെ ഇച്ചിരി പവറുള്ള ഒരു സംഭവമായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും ഫോട്ടോഗ്രാഫിയിലേക്ക് മാറുന്നു. പക്ഷെ ഇപ്പൊ മൊബൈൽ ഫോട്ടോഗ്രാഫിയിലേക്കാണ് എല്ലാവരും തിരിയുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്.
0: പക്ഷെ എന്നാലും ഒരു ക്യാമറയിൽ ഒരു ഫോട്ടോ എടുക്കാൻ റെഡിയാണ് നമ്മള്. രണ്ട് രീതിയിലേക്ക് ഒരു ചേഞ്ച് വന്നിട്ടുള്ളതായിട്ട് തോന്നുന്നു.
1: അല്ല, ഫോട്ടോഗ്രാഫർമാർക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്വീകാര്യത ഇപ്പോഴും ഇല്ല എന്നല്ല കേട്ടോ. നാട്ടിലൊക്കെ പണ്ട് നമ്മള് ഒരു സ്റ്റുഡിയോ
0: പോയി ഫോട്ടോ എടുക്കുക,
1: അല്ലെങ്കിൽ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫർമാരെ വിളിച്ചുകൊണ്ട് വരിക എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് ഫാമിലി ഡോക്ടറെ വിളിച്ചുകൊണ്ട്
0: പവറായിരുന്നു അത്,
1: ഉറപ്പായിട്ടും. അത് ഓരോ ചിലപ്പോ എല്ലാവർക്കും കണക്ട് ചെയ്യാനും പറ്റും. നമ്മുടെ നാട്ടിലൊക്കെ ഓരോ സ്റ്റുഡിയോയുടെ പേരുകള്,
0: ആ
1: ഫോട്ടോഗ്രാഫർ
0: പുതുപ്പള്ളിയിലൊരു താര സ്റ്റുഡിയോ ഉണ്ടായിരുന്നു.
1: ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്നു ഒരു സ്റ്റുഡിയോന്റെ പേര് ഫോട്ടോ ഫ്ലാഷ്. ഫോട്ടോഗ്രാഫറുടെ പേര് ഡേവിസ്. അത് ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ പെട്ട ഡേവിസ് എന്ന് പറഞ്ഞ ചേട്ടയാ. പിന്നെ പ്രഭാസ് സ്റ്റുഡിയോ. ആ ചേട്ടയുടെ പേര് പ്രഭാകരൻ എന്നാണ്.
0: അങ്ങനെ പ്രഭാസ്.
1: ആ പ്രഭാസ്. ഹാരി സ്റ്റുഡിയോ.
0: ഓക്കെ.
1: ആ ചേട്ടന്റെ പേര് ഹരി എന്നാണ്.
0: അങ്ങനെയാണ് കഞ്ഞിക്കുഴിയിലെ ഭവൻ സ്റ്റുഡിയോ, അതാണ് ഞങ്ങളുടെ വലിയ സ്റ്റുഡിയോ. സ്റ്റുഡിയോകളുടെ പേര് ഞങ്ങൾ തന്ന, നിങ്ങൾക്ക് മനസ്സിലായില്ല ഞങ്ങൾ എന്താ ഉദ്ദേശിച്ചത്.
1: ഇത്ര ഇട്ടാ നിങ്ങൾക്ക് മനസ്സിലാവൂലോ
0: എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ എന്നാലും ഈ ഒരു വിശേഷങ്ങൾ നിങ്ങൾക്ക് മെസ്സേജിൽ പറയാം. സ്റ്റുഡിയോകളുടെ പേരുകൾ ഓർമ്മ വരുന്നവർക്ക് ഒന്ന് മെസ്സേജിൽ അത് പറയാം. കൂടെ തന്നെ ഞാനിങ്ങനെ ആലോചിക്കാം, നമ്മൾ ഈ തിരുവോണത്തോണി എന്നൊക്കെ പറഞ്ഞിട്ട് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുമ്പോൾ തോണി അല്ലെങ്കിൽ വള്ളംകളി എന്ന് പറയുന്നത് ഓണവുമായിട്ട് ഭയങ്കര കണക്റ്റഡാണ്. ചിലപ്പോൾ നമ്മൾ വള്ളംകളി മത്സരങ്ങളൊക്കെ കാണുമെന്ന് പറഞ്ഞാലും എന്താണ് ഇതിന്റെ പിന്നിൽ നടക്കുന്ന ഒരു അധ്വാനം, എന്താണ് ഇതിന്റെ പിന്നിലുള്ള കഥകൾ, അതിലും കുറെ സൂപ്പർ സ്റ്റാറുകളൊക്കെ ഉണ്ട്.
1: തീർച്ചയായിട്ടും എനിക്ക് വള്ളംകളിയെ എനിക്ക് ഭയങ്കരമായിട്ട് ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു സംഭവമാണ്. കാരണം എന്താണെന്ന് വെച്ചാല്, ഞാൻ ആദ്യമായിട്ട് എന്റെ ജോലി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബാല എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു ഹെഡ് ഉണ്ടായിരുന്നു. അദ്ദേഹം തമിഴിലാണ്. അപ്പൊ ഞാൻ കരിയർ സ്റ്റാർട്ട് ചെയ്ത ആദ്യം അദ്ദേഹത്തിന് എന്റെ പ്രോഗ്രാം അങ്ങനെ പുള്ളിനെ പ്ലീസ് ചെയ്യാൻ പറ്റിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആസ് എ ഹെഡ് പുള്ളി എപ്പോഴും ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നു.
0: എനിക്കൊക്കെ കേട്ടിട്ടുള്ള
1: ഭയങ്കരമായിട്ട് വഴക്കു എന്ന് പറഞ്ഞാല് അത് ചിന്തിക്കാൻ പോലും പറ്റില്ല. ആസ് എ ഹെഡ് പുള്ളി പറയുന്ന വഴക്ക് അതുമാതിരി വഴക്കായിരുന്നു. അപ്പൊ കൊറേ നാള് പുള്ളി എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. ഏകദേശം ഒരു 2-2.5 മാസം കാലത്തോളം എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ ആദ്യമായിട്ട് ഞാൻ അന്ന് അവിടെ ചെയ്തതിന്റെ പ്രോഗ്രാമിന്റെ ഒരു മീൽ സ്റ്റഡിന്ന്. അപ്പൊ 1 മണിക്കൂർ ഷോ ആണ്. അപ്പൊ ആ ഷോ ചെയ്ത് ഇങ്ങനെ വഴക്കൊക്കെ കേട്ട് അവശതയായിപ്പോ ഒരു ദിവസം ഇങ്ങനെ വള്ളംകളിയുടെ സമയം വന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇവരെന്ത് ഭക്ഷണമായിരിക്കും
0: കഴിക്കുക,
1: അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ ഇവര് ഇവരുടെ ആ ഒരു റിഹേഴ്സൽ ക്യാമ്പിലെ ഭക്ഷണം എന്തായിരിക്കും എന്നറിയാൻ വേണ്ടിട്ട് എനിക്ക് ഭയങ്കര ഒരു
0: കൗതുകം.
1: അങ്ങനെ ഞാന് അവരുടെ അടുത്തേക്ക് പോയി. ആലപ്പുഴയല്ല, തൃപ്പൂണിത്തുറയിലെ അത്രയും വലിയ വള്ളംകളിയല്ല, പക്ഷെ എന്നിരുന്നാൽ കൂടിയിട്ട് ആ ഭാഗത്തേക്കുള്ള സ്ഥലത്തേക്ക് ഞാൻ പോയി. ഞാൻ പോയിട്ട് അവിടെ നിന്ന് അവരോട് സംസാരിച്ച് അവരുടെ ബൈറ്റ് എടുത്ത്, അത് വീഡിയോ ഒന്നുമില്ല, ഓഡിയോ മാത്രമല്ല. അപ്പൊ ഓഡിയോ ബൈറ്റ് ഒക്കെ എടുത്ത് അത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഓഫീസിൽ കൊണ്ടുവന്നിട്ട് അതിന്
0: ബാക്ക്ഗ്രൗണ്ട്
1: ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു. ബാക്ക്ഗ്രൗണ്ട് സ്കോറി വള്ളംകളി മാലപ്പുഴയും അതും ഇതും ഒക്കെ കൂടെ ഇട്ട് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ജഗ പുകയാക്കിട്ട് ഞാൻ ആരോടും പറയാതെ തന്നെ അത്
0: ഓണെയർ പോയി. അത് കഴിഞ്ഞ
1: എന്നെ അദ്ദേഹം വിളിച്ചിട്ട് എന്നെ ഹഗ് ചെയ്തിട്ട് പറഞ്ഞു,
0: തങ്കപ്പനല്ലടാ നീ
1: പൊന്നപ്പനാടാ, ദ ബെസ്റ്റ് ഷോ ഞാൻ എവർ കേട്ടത് എന്ന് പറഞ്ഞു.
0: അയ്യോ
1: കരഞ്ഞു പോയി.
0: അപ്പൊ അത്രയും ദിവസം വഴക്ക് പറഞ്ഞതിനൊരു ഗുണം ഉണ്ടായിരുന്നതാണ്.
1: അതങ്ങനെയാണ്.
0: അല്ല തീർച്ചയായും, എന്നാലല്ലേ സംഭവിക്കുള്ളൂ, ഇങ്ങനെയുള്ള മൈൽ സ്റ്റോൺസ് ഒക്കെ സംഭവിക്കുന്ന അങ്ങനെയൊക്കെയാണെന്നുള്ളതാണ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുന്നത്, എന്താണ് ഈ വള്ളംകളി കാണുന്നതല്ലാതെ ഇതിന്റെ പിന്നിലുള്ള ഒരു ഒരു ഒരുക്കങ്ങൾ എന്തൊക്കെയാണ്, അധ്വാനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി നമുക്കൊന്ന് അറിഞ്ഞു പോകാമെന്ന് വിചാരിച്ചു. നമ്മളുടെ കൂടെ ഉണ്ണി കാർത്തികേയൻ ജോയിൻ ചെയ്യാനായിട്ട് പോവാണ്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം വളരെ കാലങ്ങളായിട്ട് ഈ ഒരു മേഖലയിലുള്ള ആളാണ്. കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ മുൻ ജോയിന്റ് സെക്രട്ടറി ഒക്കെ ആയിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് തിരുവോണത്തോണിയിൽ ആ വിശേഷങ്ങളാണ് കേൾക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഉണ്ണിയുടെ അടുത്ത് നമുക്ക് ചോദിക്കാം, എന്തൊക്കെയാണ് അതിന്റെ മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ ആ ഒരു വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം.
2: നമസ്കാരം നിസ, ഞാൻ ഉണ്ണി കാർത്തികേയൻ. ഞാൻ കുമരകം ടൗൺ ബോർഡ് ക്ലബിന്റെ മുൻ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. വള്ളംകളി എന്ന് പറയുന്നത് യഥാർത്ഥത്തില് കുട്ടനാട്ടിലെയും അപ്പർ കുട്ടനാട്ടിലെയും വിവിധ ഗ്രാമങ്ങൾ, ആ ഗ്രാമങ്ങളിലെ ആളുകൾ സംഘടിച്ച് ഒരു വള്ളത്തിൽ പരസ്പരം നാടുകൾ തമ്മിൽ, ഈ ഗ്രാമങ്ങൾ തമ്മിലുള്ള ഒരു മത്സരമായിട്ട് നിലനിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പം ഞാനുമൊക്കെ ആ ഒരു കാലഘട്ടത്തിന്റെ പ്രതിനിധിയാണ്. അപ്പം ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ വള്ളം ജയിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ നാട്ടിലെ ആളുകൾ മാത്രം തുഴഞ്ഞ് ആ വള്ളത്തിലിരിക്കുന്ന എല്ലാ ആളുകളും നമ്മുടെ ആളുകളാണ്, ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ ഉള്ള ആളുകളായിരിക്കും. ആ രീതിയിൽ വള്ളംകളി കണ്ടുവന്നിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇന്നത്തെ വള്ളംകളി അതിൽ നിന്ന് ഒരുപാട് മാറിയിരിക്കുന്നു. അതിലേക്കുള്ള സാമ്പത്തികം പഴയതുപോലൊന്നും അല്ല, ഒരുപാട് പൈസ മുടക്കിയാണ്. ഞാനിപ്പോൾ നാട്ടിൽ പോയപ്പോൾ ജനുവരി പോലും ഞാനും കൂടെ പോയിട്ട് കുറേയധികം തുഴച്ചിൽക്കാരെ കണ്ടെത്താൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. വലിയൊരു പ്രോസസ്സാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ CBL വള്ളംകളികൾ ഏതാണ്ട് ഒരു നവംബർ ഡിസംബർ മാസത്തോടെ അവസാനിച്ചു കഴിഞ്ഞാൽ ആ ഒരു സമയം തൊട്ട്, നവംബർ ഡിസംബർ മാസം തൊട്ട് നമ്മൾ അടുത്ത വർഷത്തേക്കുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പ്രധാനമായിട്ടും നമ്മൾ അടുത്ത വർഷം ഏത് വള്ളത്തിൽ വലിക്കണം, നമുക്ക് എത്രത്തോളം തുക സമാഹരിക്കാൻ പറ്റും, ആരൊക്കെ നമ്മുടെ വള്ളത്തിൽ തുഴയണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പ്, ഒരു 7-8 മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ തയ്യാറെടുത്ത് പോകുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സാമ്പത്തികമായിട്ടുള്ളൊരു മുടക്ക് എന്ന് പറയുന്നത് ഇന്ന് ഇപ്പം ഏതാണ്ട് 1 കോടിയിൽ മുകളിൽ രൂപ മുടക്കിയിട്ടാണ് പ്രധാനപ്പെട്ട ക്ലബ്ബുകളെല്ലാം ഈ വള്ളംകളിയിലേക്ക് ഇപ്പോൾ വന്നെത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വലിയൊരു എഫേർട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പരിശീലനം എന്ന് പറയുന്നത് ഇപ്പോൾ ഞങ്ങളുടെ ക്ലബ്ബ് തന്നെ ഇപ്പോൾ 30 ദിവസത്തിൽ കൂടുതൽ പരിശീലനം ചെയ്യുന്നുണ്ട്. ഒരു ക്യാമ്പിൽ 1 മാസം എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പങ്കെടുത്ത് ആ രീതിയിലാണ് അതിൻ്റെ മുന്നൊരുക്കങ്ങൾ നടന്നു പോകുന്നത്.
0: മുന്നൊരുക്കങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. ഇന്നിപ്പോൾ ഇതിന് കുറച്ചധികം നിയമങ്ങളൊക്കെ ഉണ്ടോ, ഇതിങ്ങനെ തൊഴിക എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്നുള്ളത് കൂടി നമുക്കൊന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാനായിട്ടുണ്ട്.
1: എന്തായാലും എനിക്ക് വേറൊരു കാര്യം കൂടി ചോദിക്കില്ല, നമ്മള്

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: വിഭവ സമൃദ്ധമായ ഓണസദ്യയും നാടിന്റെ മണമുള്ള ഓണക്കോടിയും പ്രവാസത്തിലെ ഈ ഓണക്കാലം നിങ്ങളുടെ മനസ്സിലേക്ക് മായാത്ത ഓർമ്മയായി. ലുലു നിങ്ങൾക്കായി സമ്മാനിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
2: 22 വിഭവങ്ങൾ അടങ്ങിയ ലുലുവിന്റെ നല്ല അസൽ ഓണസദ്യ പ്രീ ഓർഡർ ചെയ്യാം. ജസ്റ്റ് 33.50 കത്തറിയാലിന് ഓഗസ്റ്റ് 25 രാത്രി 8 മുൻപായി ലുലു കസ്റ്റമർ സർവീസിലോ ഓൺലൈനിലൂടെയോ രജിസ്റ്റർ ചെയ്യാം.
1: കൂടാതെ സെലക്ടഡ് സാരികൾ, ചുരിദാർ തുടങ്ങി സെലക്ടഡ് ഐറ്റംസ് 200 റിയാലിന് വാങ്ങുമ്പോൾ 50 റിയാലിന്റെ ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ ഇൻസ്റ്റന്റ് ആയി നേടാം.
2: ഈ ഓഫർ ഓഗസ്റ്റ് 29 വരെ മാത്രം. ലുലു ഓണം ഇവിടെയാണ്.
3: നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
4: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേരെന്തായിരുന്നു?
5: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
3: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് ഷെടി.
5: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
6: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
5: കണ്ട കണ്ട കാർദയണ്ട.
3: ബെത്ലഹേം കുടുംബ യൂണിറ്റ് ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
7: മുണ്ട്
8: സെറ്റ് സാരി അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയൽ.
7: മുണ്ട്
8: സെറ്റ് സാരി അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയൽ.
7: മുണ്ട് മുണ്ട് മുണ്ട് അല്ല അല്ല.

0: പ്രശ്നം? സഫാരിയുടെ 25 കൂട്ടം വിഭവങ്ങൾ അടങ്ങിയ ഇത്തവണത്തെ ഓണസദ്യക്ക് വെറും 36 റിയാലേ ഉള്ളൂ. മാത്രമല്ല, ഒരു ഓണസദ്യ വാങ്ങിക്കുമ്പോ മുണ്ട് അല്ലെങ്കിൽ സെറ്റ് സാരി അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് സൗജന്യമായിട്ട് നേടാം. അതിൽ ഏത് വേണമെന്ന തർക്കത്തിലാ ഞങ്ങൾ.
1: ഇത് സിമ്പിൾ അല്ലേ? ഒരാള് സദ്യ വാങ്ങുമ്പോ മുണ്ട് ഫ്രീ ആയി കിട്ടുമല്ലോ. രണ്ടാമത് ഒരു സദ്യ കൂടെ വാങ്ങുമ്പോ സാരിയോ ചുരിദാർ മെറ്റീരിയലോ എടുക്കാലോ. രണ്ടുപേരും സദ്യ വാങ്ങുന്നു, രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ട ഓണക്കോടി എടുക്കാം. പ്രോബ്ലം സോൾവ്.
2: മറക്കണ്ട, സഫാരിയുടെ ഇത്തവണത്തെ ഓണസദ്യയുടെ കൂടെ ഓണക്കോടിയും. സദ്യ പ്രീ ബുക്ക് ചെയ്യാനും കൂടുതൽ വിവരങ്ങൾക്കും സഫാരി സോഷ്യൽ മീഡിയ പേജുകൾ ഇപ്പോൾ തന്നെ വിസിറ്റ് ചെയ്യൂ.
3: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
4: യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സഫാരി,
5: ഓൺലി ഓൺ റേഡിയോ സുനോ 91.7 FM.
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 47 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ വഞ്ചി തുഴഞ്ഞിങ്ങനെ
7: പോയിക്കൊണ്ടിരിക്കുന്നത്.
6: അപ്പൊ എന്നാൽ നമ്മുടെ കൂടെയുള്ളത് ഉണ്ണി കാർത്തികേയനാണ്. അപ്പൊ നമ്മളിങ്ങനെ വള്ളംകളിക്ക് പിന്നിലെ കഥകളൊക്കെ ഇങ്ങനെ ചോദിച്ചു വരായിരുന്നു.
7: ഓക്കെ, ഇനി ഉണ്ണിയോട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഈ വള്ളംകളിയുടെ നിയമങ്ങള് കാർക്കശ്യമുള്ളതാണോ, ഭയങ്കര പ്രശ്ന നിയമങ്ങളാണോ വള്ളംകളിക്കുള്ളത്?
8: അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങളോ നിയമാവലികളോ ഒന്നും നമുക്ക് വള്ളംകളിയിലില്ല. ഏറ്റവും മികച്ച തുഴച്ചിലുകാർ തന്നെ ജയിക്കുന്നു എന്നുള്ള രീതി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന ചെറിയൊരു മാറ്റം, മുൻപ് നമുക്ക് 16 ചുണ്ടൻ വള്ളങ്ങൾ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ 4 ഹീറ്റ്സ് നടത്തും. ആ 4 ഹീറ്റ്സിലെയും വിജയികൾ നമുക്ക് ഫൈനലിലേക്ക് വരുന്ന രീതിയായിരുന്നു മുൻപുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ വള്ളങ്ങളുടെ എണ്ണം വർദ്ധിച്ചതോടുകൂടി വന്നിരിക്കുന്ന ഒരു ചെറിയൊരു പരിഷ്കാരം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അത് ഈ ഹീറ്റ്സുകളുടെ വിജയികളല്ല, കാരണം ഈ നടക്കുന്ന ആദ്യപാദ മത്സരങ്ങളിൽ ഏറ്റവും കുറഞ്ഞ ടൈമിൽ ഫിനിഷ് ചെയ്യുന്ന 4 വള്ളങ്ങളാണ് ഫൈനലിലേക്ക് ക്വാളിഫൈഡ് ആകുക എന്ന് പറയുന്നതാണ് ഇപ്പോൾ നിലവിൽ പുതുതായി വന്നിരിക്കുന്ന ഒരു നിയമം.
6: നമുക്കറിയാം വള്ളംകളിയിലും ഒരുപാട് സൂപ്പർ സ്റ്റാറുകളുണ്ട്, അപ്പൊ അവരെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടുത്താവോ?
8: തീർച്ചയായിട്ടും. എനിക്ക് പറയാൻ കഴിയുന്നത് ഞങ്ങളുടെ നാട്ടിലെ സ്റ്റാർസിനെ കുറിച്ചാണ്. അപ്പം യഥാർത്ഥത്തില് ഞങ്ങള് ഈ വള്ളംകളിയുടെ ഒരു തലതൊട്ടപ്പനായിട്ടൊക്കെ ഞങ്ങൾ കുമരകാര് കാണുന്നത് നെല്ലാനിക്കൽ പാപ്പച്ചൻ എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിത്വതയാണ്. അദ്ദേഹമാണ് പലപ്പോഴും ഇവിടെ വള്ളംകളി സംഘടിപ്പിക്കുന്നതിനും തുടങ്ങുന്നതിനും ഒക്കെ തുടക്കക്കാരനായിട്ടുള്ള ആള്. അദ്ദേഹമായിരുന്നു അന്നത്തെ ക്യാപ്റ്റൻ. ഞങ്ങൾ പലപ്പോഴും നെഹ്റു ട്രോഫി ജയിച്ച സമയങ്ങളിലൊക്കെ ക്യാപ്റ്റനായിരുന്ന ആൾ അദ്ദേഹമായിരുന്നു. വളരെ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് നെല്ലാനിക്കൽ പാപ്പച്ചൻ. ഇപ്പം നമ്മൾ കുട്ടനാടിലോ ആലപ്പുഴയിലോ ഒക്കെ പോയിട്ട് വള്ളംകളിയെ കുറിച്ച് പറയുമ്പോൾ വളരെ പഴമക്കാരൊക്കെ പറയുന്ന ഒരു പേരാണ് നെല്ലാനിക്കൽ പാപ്പച്ചൻ്റേത്. അതുപോലെ തന്നെ ഞങ്ങളുടെ വള്ളത്തിൽ ഒന്നാം തുഴക്കാരനായി വളരെ പണ്ട്, അതായത് ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് വള്ളം ജയിച്ച സമയത്ത് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് മോഹനൻ എന്ന് പറയുന്ന ഒരാൾ. അതുപോലെ തന്നെ എടുത്തു പറയത്തക്ക ഒരു പേരാണ് അനിൽ കളപ്പുര. അപ്പം ഈ ക്രിക്കറ്റ് കളിയിലെ സച്ചിൻ, അപ്പോൾ വള്ളംകളിയിലെ സച്ചിൻ എന്ന് പറയുമ്പോൾ അത് പലപ്പോഴും അങ്ങനെ ഒരു പേര് വള്ളംകളി ലോകം തന്നെ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. അനിൽ കളപ്പുര എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഏതാണ്ട് 25 വർഷക്കാലം തുടർച്ചയായി നെഹ്റു ട്രോഫിയിൽ ഒന്നാം തലക്കിൽ ഒന്നാമത് തുഴച്ചിൽക്കാരനായിട്ട് മത്സരിച്ചിട്ട് പങ്കെടുത്തിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ അദ്ദേഹം 6 തവണ നെഹ്റു ട്രോഫി വിജയിച്ചിട്ടുണ്ട് ഒന്നാം തുഴക്കാനായിരുന്നുകൊണ്ട്. അതിൽ 4 തവണ തുടർച്ചയായി അദ്ദേഹം ഒന്നാം തുഴക്കാനായിരുന്നു ജയിച്ചിട്ടുള്ള ഒരാളാണ്. അത്തരത്തിൽ ഒരു വ്യക്തിത്വമാണ് അനിൽ കളപ്പുര എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് താരങ്ങൾ, അതുപോലെ വള്ളംകളി ഇപ്പോൾ ഒരു വലിയ സ്റ്റാറായിട്ടുള്ള ഒരാൾ, ഒരു പ്രധാനപ്പെട്ട അമരക്കാരനാണ് അദ്ദേഹവും. കഴിഞ്ഞ കാലങ്ങളിലെ, കഴിഞ്ഞ സീസണുകളിലെ വള്ളംകളിയിലെ പ്രധാനപ്പെട്ട അമരക്കാരൻ, എല്ലാ വള്ളംകളിയിലും ജയിച്ചു നിൽക്കുന്ന അമരക്കാരൻ എൻ്റെ സുഹൃത്തുകൂടിയാണ്, രാജീവാണ്. കാട്ടാളൻ രാജീവ് എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു പേരാണ്. അങ്ങനെ ഒരുപാട് സ്റ്റാറുകൾ വള്ളംകളിയിലുണ്ട്. പിന്നെ ഉള്ളൊരു വളരെ കൗതുകരമായ ഒരു കാര്യം, ഇതൊരു വേറൊരു യൂണിവേഴ്സാണ് യഥാർത്ഥത്തിൽ. അപ്പം പുറത്ത് നിന്ന് കാണുന്ന ആളുകൾക്ക് പലപ്പോഴും ഇത് ഭയങ്കര അരോചകമായിട്ട് തോന്നാം, നമ്മളുടെ ഈ വള്ളംകളി പറച്ചിലും കാര്യങ്ങളൊക്കെ അങ്ങനെ തോന്നാം. അപ്പം അതിൽ നമ്മളൊരിക്കലും അവരെ കുറ്റം പറയില്ല. കാരണം എനിക്ക് പോലും പലപ്പോഴും നമ്മൾ ഈ വള്ളംകളി കാലഘട്ടത്തിൽ നമ്മളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ, എഴുത്തുകൾ ഇതൊക്കെ പിന്നീട് എടുത്ത് വായിക്കുമ്പോൾ, അയ്യോ ഇത്രയും ബാലിശമായിരുന്നു, ഇത്രയും ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണല്ലോ എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ നമ്മൾ വൺസ് നമ്മളിതിൻ്റെ അകത്ത് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ, വള്ളംകളി ട്രയലുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ, വീണ്ടും നമ്മൾ തനി കുട്ടനാട്ടുകാരൻ തന്നെയായിട്ട് മാറും. അങ്ങനെ ഒരു കാര്യം എനിക്ക് തോന്നാറുണ്ട്. പിന്നെ നമ്മളതിനെ ആ വഴിക്ക് അങ്ങ് വിടുക എന്നുള്ളതേ ഉള്ളൂ, അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാറില്ല. അങ്ങനെ ഒരു രസകരമായ കാര്യം ഇതിൻ്റെ അകത്തുണ്ട്.
6: അതുപോലെ തന്നെ ഈ വള്ളംകളിയിൽ നിൽക്കുന്ന ഇപ്പം അമരക്കാരൻ എന്ന് പറഞ്ഞല്ലോ, എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിൽ എന്തെങ്കിലും ഒരു ഹൈറാർക്കി ഉണ്ടോ?
8: യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങനെ ഒരു ഹൈറാർക്കി നൽകുന്നില്ല. എല്ലാ തൊഴിച്ചിലുകാർക്കും അവരുടേതായ റോളുണ്ട്, അവരിരിക്കുന്ന പൊസിഷന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. വള്ളത്തിനെ മുന്നോട്ട് നയിക്കുന്ന ഇപ്പം ഏറ്റവും മുന്നിൽ തൊഴിച്ചിലുകാരനെന്ന് ഞാൻ പറയുന്നു, ആ ഏറ്റവും മുന്നിൽ തൊഴിച്ചിലുകാരൻ പോലെ തന്നെ പ്രധാനപ്പെട്ട ആൾ തന്നെയാണ് ഏറ്റവും പുറകിലിരുന്ന്. അത് ശരിക്കും പറഞ്ഞാൽ വള്ളത്തിൻ്റെ ഒരു ബാക്ക് എഞ്ചിനാണ്, അവിടെ നിന്ന് തുഴഞ്ഞു കൊടുക്കുന്ന ആളുകൾ. അവരും കൃത്യമായി അവരുടെ പൊസിഷൻ ചെയ്യുന്ന ആളുകളാണ്, അവരും പ്രാധാന്യം അർഹിക്കുന്ന ആളുകൾ തന്നെയാണ്. പിന്നെ അമരത്തിരിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ വള്ളത്തെ യഥാർത്ഥമായി നിയന്ത്രിക്കുന്ന ആളുകളാണ്. വള്ളം യഥാർത്ഥമായി ആ ട്രാക്കിൽ കൂടെ തന്നെ കൊണ്ടുപോയി കൃത്യമായി കൊണ്ടുചെല്ലുക എന്ന് പറയുന്നത് വലിയൊരു ഡ്യൂട്ടിയാണ്. അതോടൊപ്പം തന്നെ ഈ വള്ളം ഈ അമരക്കാർക്ക് തൊഴുകയും കൂടി വേണം. ഒരേ സമയം അവർ വള്ളത്തെ നിയന്ത്രിക്കുകയും ചെയ്യണം, അതുപോലെ തന്നെ അമരത്തുഴ കറക്കി വള്ളം തൊഴുകയും ചെയ്യണം. കാരണം രണ്ട് വള്ളങ്ങൾ ഒരേപോലെ മത്സരിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അതിൽ കൂടുതൽ നമുക്ക് വിജയസാധ്യത കൽപ്പിക്കപ്പെടുന്നത് ഏറ്റവും നന്നായി അമരത്തെ ആളുകൾ കുത്തി എറിയുന്ന വള്ളത്തിനാണ് വിജയസാധ്യത എന്ന് നമ്മൾ പഴമക്കാരൊക്കെ പറയാറുണ്ട്. ഒരേ സമയം വള്ളം നമ്മൾ കുത്തി എറിയുകയും ആ കുത്തി എറിയുന്ന കൂടെ തന്നെ വള്ളത്തിനെ വള്ളം ദിശ മാറിപ്പോകാതെ അതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോവുകയും ചെയ്യണം. അപ്പം അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പൊസിഷൻ ആ കാര്യത്തിൽ അമരക്കാർക്ക് ഉണ്ട്. എങ്കിൽ പോലും നമ്മളതിൻ്റെ ഹൈറാർക്കി നമ്മളൊരിക്കലും പറയുന്നില്ല. എല്ലാവർക്കും തുല്യമായ പ്രാധാന്യമാണ്. എല്ലാവരും കൂടി വിചാരിച്ചെങ്കിൽ മാത്രമേ നമ്മൾ വള്ളം വിജയിക്കുകയുള്ളൂ.
6: താങ്ക് യു ഉണ്ണി, താങ്ക് യു സോ മച്ച് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്ത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു കാര്യങ്ങൾ നമ്മളെടുത്ത് ഷെയർ ചെയ്തതിന്.
8: താങ്ക് യു വെരി മച്ച്.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: ഇത് മനോഹരമായിട്ടാണല്ലേ നമ്മുടെ ആ പ്രിയ സുഹൃത്ത് ഉണ്ണി
6: ഉണ്ണി കാർത്തികേയൻ സിനിമയിലെ കഥാപാത്രം പോലെ
5: അത് തന്നെ വള്ളംകളിയെ കുറിച്ച് സംസാരിച്ചത് എന്നുള്ളതാണ്. അത് മാത്രല്ല, സന്തോഷം എന്താന്ന് വെച്ചാല് ഇവിടെ നിന്ന് അദ്ദേഹത്തെ കേട്ടുകൊണ്ട് ഒരു സുഹൃത്ത് അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചു എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ഭയങ്കര
6: സന്തോഷമായി.
5: ആ സുഹൃത്ത് ആരാണ്? ഇവിടെ കമോൺ, ഇവിടെ കമോൺ.
6: അതുപോലെ നമ്മുടെ റാഷിദിനെ മോർണിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു, റാഷിദ് ബിൻ ഫോട്ടോഗ്രാഫർ, ഐഫോണിന്റെ. അപ്പൊ റാഷിദ് ഇങ്ങനെ റാഷിദ് മെസ്സേജ് അയച്ചു. റാഷിദ് സംസാരിച്ചു കഴിഞ്ഞു, എന്റെ ഫ്രണ്ട് എനിക്ക് അത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എവിടെ കേട്ടാൻ നിർത്തില്ല, എവിടെ നിന്ന് അവൻ കേട്ടു എനിക്ക് അയച്ചു തന്നു എന്ന് പറഞ്ഞിട്ട് റാഷിദിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു.
5: ഓക്കേ,
6: അപ്പൊ അങ്ങനെ സന്തോഷമുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കറിയാം ബ്രസീൽ ടീം നാട്ടിലേക്ക്, ഇന്ത്യയിലേക്ക് വരുന്ന കഥകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു,
5: കൽക്കട്ടയിലേക്ക് വരുന്നു എന്നുള്ള കാര്യങ്ങളല്ലേ.
6: ഓക്കെ, അങ്ങനെ കേട്ട് നിൽക്കുന്ന സമയത്താണ് വേറൊരു ഡബിൾ ധമാക്ക പോലെ ഒരു ടീം കൂടി വരാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. അത് കൺഫേം അല്ല.
5: ആ
6: ടീം കേപ് വെർദേ എന്ന് പറയുന്ന ടീമാണ്. അപ്പോ ചിലപ്പം വരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു ഫ്രണ്ട്ലി മാച്ച് പ്രതീക്ഷിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒക്ടോബറിലായിരിക്കും ചിലപ്പം കേപ് വെർദെ ടീം നമ്മളുടെ ഇന്ത്യയിലേക്ക് എത്തുക. ഒരു സൗഹൃദ മത്സരത്തിനായിട്ട് അവൾ ഈ കളത്തിലേക്ക് ഇറങ്ങുക. ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇതുവരെ ഒരു അന്തിമ തീരുമാനമായിട്ടില്ല. എങ്കിലും സെപ്റ്റംബർ 30-നും ഒക്ടോബർ 6-നും ഇടയിലായിരിക്കും കേപ് വെർദെ എത്തുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒരു സൗഹൃദ മത്സരത്തിനായിട്ട് കളത്തിലിറങ്ങാനുള്ള ചാൻസസ് നിലനിൽക്കുന്നു എന്നുള്ളതാണ്.
5: കേപ് വെർദെ വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ്.
6: അല്ല, കേപ് വെർദെ വേഴ്സസ് ഇന്ത്യ മത്സരമായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മത്സരം എന്ന് പറയുന്നത്.
5: അല്ല, എന്തായാലും കേപ് വെർദെ ടീം എത്തുന്ന സമയത്ത്, കാരണം എന്താ വെച്ചാൽ ഫുട്ബോളിനെ സ്നേഹിക്കുന്നവര് ഒരു രാജ്യത്തെ അറിയുകയും സ്നേഹിക്കുകയും ഭയങ്കരമായിട്ട് ഫോളോ ചെയ്തതും ഈ 2026 വേൾഡ് കപ്പിലൂടെയാണ്.
6: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ആ ഒരു ഒറ്റ വർഷം കൊണ്ട് ഒരു ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ടീമിന്റെ ചരിത്രം മാറ്റി എഴുതി, അതും ഒരു താരത്തിലൂടെ. ഒസിഞ്ഞ എന്ന് പറഞ്ഞ ഒരു ഒറ്റ താരത്തിലൂടെ. അതാണ് എന്താ പറയാ, ആ പേര് പറയുമ്പോ തന്നെ മനസ്സിലേക്ക് ആളുടെ ഫേസ് വന്നു എന്നുള്ളതാണ്.
5: ആവേശം വരികയാണ്,
6: ഒരു ആവേശം വരികയാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് സംഭവിക്കട്ടല്ലേ. ഇനിയും ടീമുകൾ നമ്മുടെ നാട്ടിലേക്ക് വരട്ടെ, നമ്മുടെ ഫുട്ബോളിനോടുള്ള സ്നേഹം അവരും തിരിച്ചറിയട്ടെ എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്.
5: എന്തായാലും ലോക ഫുട്ബോളിന്റെ ചരിത്രത്തിൽ കേരളത്തിന്റെയും മലയാളികളുടെയും ഫുട്ബോളിനോടുള്ള സ്നേഹവും ആവേശവും വാനോളം ഉണ്ട്. പക്ഷെ ഇനി അതിനെ വളരാനായിട്ട് ടീമുകളൊക്കെ
6: വരട്ടെ,
5: അതുപോലെ തന്നെ നമ്മുടെ രാജ്യവും നമ്മുടെ പ്ലെയേഴ്സും
6: ഇന്റർനാഷണലി
5: നമുക്കുള്ള സ്നേഹം
6: അങ്ങോട്ട് വരണം,
5: കേരളം.
6: അത് സംഭവിക്കട്ടെ. സനൽജി ഓൾറെഡി കുറെ സൂചനകൾ ഇങ്ങോട്ട് അയച്ചു തന്നിട്ട് പറഞ്ഞു ഈ വഴിക്ക് വല്ലതും ഹൈഡൻസിക്ക് യാത്ര ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്.
5: നിസ് അതിൽ വീഴില്ല സനൽജി, കാരണം മാഡം വേറെ വഴി കൂടെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്.
6: എവിടെ പോയി നിൽക്കും എന്നുള്ളത് ഈ പാട്ടുകൾക്ക് ശേഷം നമ്മൾ പറയാം.

0: ഈ വർഷത്തെ ഓണസദ്യ മർസയിൽ നിന്നായാലോ?
1: മർസയിൽ നിന്നോ?
0: അതേടാ, ഖത്തറിലെ ഏറ്റവും വലിയ റെസ്റ്റോറന്റ് ആയ സിഗ്നേച്ചർ ബൈ മർസ ഒരുക്കുന്ന 30 വിഭവങ്ങൾ അടങ്ങിയ ഗ്രാൻഡ് ഓണസദ്യ ഇപ്പോൾ മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും പ്രീ ബുക്കിംഗ് സൗകര്യത്തോടെ ലഭ്യമാണ്. മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
2: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
3: ഖത്തറിൽ ലൈവായി.
2: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNC.

0: The Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network. Action.
1: Mona Dinesha. Adi Mohamana. Adi Moham.
2: Horror. Tanikki Pogan. Anuvada Illa.
0: ഓ ഡ്രാമ
3: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: ബ്രോട്ട് യു ബൈ സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ദോഹ ഖത്തർ ആൻഡ്
5: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
6: നമസ്കാരം, ഞാൻ കുഞ്ചാക്കോ ബോബൻ.
7: യു ആർ ലിസണിംഗ് ടു
6: റേഡിയോ സുനോ 91.7 FM.

0: സമയം 9 കഴിഞ്ഞ് 19 റേഡിയോ സുനോ 91.7 എഫ് മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്.
1: നമ്മളെ ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കട്ടെ.
0: ആരാണത്?
1: ചില ആളുകൾ നമുക്ക് മെസ്സേജില്
0: ചില
1: ആലപ്പുഴക്കാർ കുറെ സൂചനകൾ അയക്കും.
0: സ്നേഹത്തോടെ കരിമീനും പള്ളത്തിയൊക്കെ കൊണ്ടുതരുന്ന ചില ആലപ്പുഴക്കാർ
1: അതാണോ അതാണോ ഇതാണോ
0: അന്ന് താങ്കൾക്ക് ഇതിന്റെ പ്രൊഡ്യൂസർ ആയിക്കൂടെ?
1: അല്ല, സൂചനയൊക്കെ അയച്ചു
0: എല്ലാം അയച്ചു തന്നു.
1: പക്ഷെ അപ്പൊ ഞാൻ ഓൾറെഡി അത് അതുവഴി പോയില്ലെന്ന് ഞാൻ നേരത്തെ
0: മൈൻഡ്
1: സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ അതില് പോയില്ല. അത് കഴിഞ്ഞ അടുത്തൊരു ബുദ്ധി അപ്പുണി എനിക്ക് പറഞ്ഞത്, ഞാൻ ചോ അപ്പുണി കൊള്ളാലോ എന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് ആ സൂചന വന്നു.
0: അടുത്ത് ബുദ്ധി കൊടുത്ത്
1: അപ്പൊ നമ്മള് വേറെ വഴിക്ക് പോവാന്ന് വിചാരിച്ചു. ഷംസിന്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് രാജു ആൻഡ് രാധ എന്ന്. റേഡിയോസിന് ഒരു ബാലരമ ബുക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ അപ്പുണ്ണി രാജു അപ്പുണ്ണി നിസര. എന്റെ ഷംസ എന്താ പറയാ, അയ്യോ. ഓക്കെ, അപ്പൊ ഹൈഡ് ആൻഡ് സീക്ക് പോരട്ടെ എന്ന് പറയുന്നു. പോരട്ടെ, നേരെ നമ്മുടെ സൂചനകളിലേക്ക്.
0: രാജുവിലും രാധയിലും നിൽക്കുക
1: ആണോ? അല്ല, ഞാനിപ്പോ ചാറ്റ് ജിപിടിക്ക് കൊടുത്താലോ എന്ന് വിചാരിച്ചു. ഫോട്ടോ കൊടുത്തിട്ട് രാജുവിന്റെ അതേ അത് വേണം ചെയ്ത് നോക്കാം.
0: അത് ചെയ്യാം. പക്ഷെ ആരായിരിക്കും ഞങ്ങളുടെ മായാവി?
1: ആരെങ്കിലും നമുക്ക് ആക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ സൂചനകളിലേക്ക് പോവാണ്. ഈ സിനിമയുടെ സൂചനകൾ ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. എല്ലാവർക്കും അറിയുന്ന ഒരു ഒരു സിനിമയാണിത്.
0: 1988 ഇറങ്ങിയ ഒരു സിനിമയാണ്. 1988 ഈ സിനിമ ഇറങ്ങുന്നത്. ഈ സിനിമയുടെ സിനിമോട്ടോഗ്രാഫർ എസ് കുമാർ സാർ അദ്ദേഹമാണ്. ഓക്കെ, അടുത്ത സൂചനയിലാണ്.
1: അടുത്ത സൂചന വേണ്ട.
0: പുരുഷോത്തമ കൈമൺ
1: ഈ സിനിമയിലെ ഒരു കഥാപാത്രമാണ്.
0: ഓക്കെ, ഇപ്പൊ ടെക്നിക്ക് ഇവിടെ കിട്ടി. സനിൽജിക്ക് ഇപ്പൊ ടെക്നിക്ക് എഴുതിയിട്ടോ ഞങ്ങൾ ഏത് വഴിക്ക് പോയി എന്നുള്ളത്?
1: പറയുന്നു ആരാ ലുട്ടാപ്പിന്ന്. ആ, ഇതിപ്പം വിഷയത്തിൽ നമ്മൾ തെന്നെ മാറിയിരിക്കുന്നു. അതുല്ലേ അതുല്ലേ തന്നെ അങ്ങ് ആക്കിയാലോ, ഒരു ഫോട്ടോയും കൂടെ അയച്ചതായോ?
0: ലുട്ടാപ്പി ആക്കി തരാം,
1: ലുട്ടാപ്പി ആക്കി തരാം. ഓക്കെ,
0: ആ ലുട്ടാപ്പി ഇവിടെ
1: അഷ്ടമായിരിക്കും.
0: കുന്തത്തിന്റെ പോലും പറക്കണം. ഞങ്ങൾ എവിടെയാണെങ്കിലും
1: കൊണ്ടുവരും.
0: ഞങ്ങളെ കൊണ്ടുവരാനും കൊണ്ടുവരാനും അഷ്ടമാണ്.
1: അഷ്ടമാണ്. അപ്പൊ അഷ്ടമാണ്, നമുക്ക് ലുട്ടാപ്പി ആക്കാം. ഓക്കെ, അൻസൽ ഹബീബ് അതല്ലാട്ടോ മൂവി അൻസലെ. ഓക്കെ, 1980 അല്ല, അയ്യോ വർഷം മാറിപ്പോയ പൊണ്ണി, നമ്മൾ പറഞ്ഞു
0: 1988
1: വർഷം ഒന്ന് ചെറുതായിട്ട് മാറിപ്പോയോ എനിക്ക് ഒരു
0: അതുൽ കൃഷ്ണ കൃത്യമായ ഉത്തരം അയച്ചു
1: തന്നിട്ടുണ്ട്.
0: ഓക്കെ, ഞാൻ വിചാരിച്ചത് സനൽജിയിൽ നിന്നാണ് ആദ്യ ഉത്തരം പ്രതീക്ഷിച്ചത്. സനൽജി പറ
1: സനൽജിക്ക് മനസ്സിലായി, അവസാനം കൊമ്പത്തന്നെ എത്തിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. മർജാസ് ചോദിക്കുന്നത് ഓഗസ്റ്റ് 1 അല്ല, ഇതൊരു മലയാളം പേരാണ്, രണ്ടക്ഷരം മാത്രമേ ഉള്ളൂ മലയാളത്തിൽ എഴുതുമ്പോൾ.
0: അത് തന്നെ വളരെ കോമൺ ആയിട്ട് നമ്മൾ
1: സ്ഥിരം ഞങ്ങളാണെങ്കിൽ ഞങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ ആ
0: വാക്ക്
1: ഉപയോഗിക്കുന്ന ആളുകൾ. ഞാനാണെങ്കിൽ ആ വാക്ക് ഉപയോഗിച്ച് തെറ്റിയും പോകാറുണ്ട്. ഓക്കെ, അപ്പോ ഷബീറിന്റെ മെസ്സേജ് ഉണ്ട്. ഷബീറെ കറക്റ്റ് ആൻസർ ആണ് കേട്ടോ, കറക്റ്റ് റൈറ്റ് ആൻസർ തന്നെ അയക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത ചോദ്യം കേട്ടില്ല, ഒന്നുകൂടി പറയുമോ പ്ലീസ്? ഓക്കെ, ഓക്കെ, ഈ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രങ്ങളിൽ ഒന്ന് അഡ്വക്കേറ്റ് പുരുഷോത്തമ കൈമളാണ്.
0: എസ് കുമാർ സാറാണ് ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ.
1: ഒരു മലയാളം പേരാണ്, രണ്ടക്ഷരം മലയാളത്തിൽ എഴുതുമ്പോൾ രണ്ടക്ഷരങ്ങൾ മാത്രമുള്ള ഈ സിനിമയുടെ പേര് അതാണ്. ഷിഹാജിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, റൈറ്റ് ആൻസർ ആണ് ഷിഹാജ് അയക്കുന്നത്. അലമീൻ റൈറ്റ് ആൻസർ ആണ് അയക്കുന്നത്. അപ്പൊ രണ്ട് സിനിമകൾ കാണാനുള്ള ടിക്കറ്റുകളാണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഖലീഫ, അതോടൊപ്പം തന്നെ
0: ബെത്ലഹേം കുടുംബ യൂണിറ്റ്. ഏത് പടം കാണണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ഇപ്പൊ എല്ലാവരും ഉള്ളത്.
1: അതെ, എന്നാൽ രണ്ട് സിനിമകളും നമുക്ക് കാണാം. സുധീഷ് പറയുന്ന മുഖമാണോ സിനിമയെന്ന്?
0: അല്ല, ഈ പാട്ടിലുണ്ട് ഒരു സൂചന, ഈ പാട്ടിലുമുണ്ട് ഒരു സൂചന.
1: ഒരു പ്രധാന സൂചന ഈ പാട്ടിലുണ്ട്.
0: സമയം 9 കഴിഞ്ഞ് 23 മിനിറ്റ്. ബുധനാഴ്ച ദിവസം August 19 റേഡിയോ സുനോ 91.7 FM മോർണിംഗ് സവാരി, കൂടെയുണ്ട് രാജുവും രാധയും.

0: Radio Suno 91.7 FM Qatar's favorite radio station. ഓണ വൈബിൾ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ ഈ ഓണം പൊടിപൂരം.
1: റേഡിയോ സുനോ ഒരുക്കുന്ന വമ്പൻ ആഘോഷങ്ങൾ. ഉത്രാടപ്പാച്ചിലിൽ രണ്ടു പേരടങ്ങുന്ന ടീമുകളായി പങ്കെടുക്കാം. കുട്ടികൾക്ക് ഓണം ഔട്ട്ഫിറ്റിൽ തിളങ്ങാൻ കുട്ടിമാവേലി, ഒപ്പം ഓണം ഗെയിമുകളും. കൂടാതെ കൈതോല നാടൻ പാട്ട് സംഘം അവതരിപ്പിക്കുന്ന ഓണം സ്പെഷ്യൽ നാടൻ പാട്ടുകളും ആസ്വദിക്കാം. ഓഗസ്റ്റ് 22 വൈകുന്നേരം 5:30 മുതൽ.
0: കൂടെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലും റീറ്റെയിൽ മാർട്ടിലും ലഭ്യം.
1: ഓണക്കാലം പൊടിപൂരം, അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പനോണം സീസൺ 8.
0: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
1: സുനോപ്പനോണം സീസൺ 8
0: കേട്ട് കേട്ട് കേട്ടോണം.
1: Brought to you by New Indian Supermarket.
0: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
1: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
2: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. ബർവ വില്ലേജ്, ബിൽഡിംഗ് നമ്പർ 19, ഷോപ്പ് 9 and 10. കോൾ 7136-6448.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
2: In association with Nesto Hypermarket, now opening on 19th August, Old Passport

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just

0: സമയം 9 കഴിഞ്ഞ് 38 ബുധനാഴ്ച ദിവസമാണ്. ഓഗസ്റ്റ് 19 നല്ലൊരു പാട്ടില്ലേ, നാടിന്റെ ഓർമ്മ വരുന്ന ഒരു പാട്ടിലേക്ക്, പ്രവാസവും നാടും ഒരേപോലെ കണക്ട് ചെയ്യുന്ന ഒരു പാട്ടില് ആ വിശേഷങ്ങൾ കേട്ട് വരുന്ന സമയമാണ് കേട്ടോ.
1: ഓക്കെ, അങ്ങനെ അപ്ഡേറ്റുകളൊക്കെ നമുക്ക് നൽകാനായിട്ടുണ്ട്. മറ്റൊന്നുമല്ല, രാജ്യത്തെ കസ്റ്റംസ് സേവനങ്ങളുടെ പ്രവർത്തനവും അല്ലെങ്കിൽ കാര്യക്ഷമതയൊക്കെ വിലയിരുത്തുന്നതിനും പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയുന്നതിനും ഒക്കെ ആയിട്ട് ജനറൽ അതോറിറ്റി ഓഫ് കസ്റ്റംസ് രാജ്യവ്യാപകമായിട്ട് പൊതുജന അഭിപ്രായ സർവേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സിവിൽ സർവീസ് ആൻഡ് ഗവൺമെന്റ് ഡെവലപ്മെന്റ് ബ്യൂറോയുമായിട്ട് സഹകരിച്ച് ഷാരിക് എന്ന് പറയുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സർവേ സംഘടിപ്പിക്കുന്നത്. സ്വദേശികളാണെങ്കിലും പ്രവാസികളാണെങ്കിലും അല്ലെങ്കിൽ ബിസിനസ് സംരംഭകരാണെങ്കിലും ഒക്കെ അവർക്ക് നിർദ്ദേശങ്ങളും സേവന അനുഭവങ്ങളും ഒക്കെ ഈ പ്ലാറ്റ്ഫോമിലൂടെ ഷെയർ ചെയ്യാനും സാധിക്കും എന്നുള്ള അപ്ഡേറ്റുകൾ കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ വലിയ നമ്മുടെ അതോറിറ്റി നൽകുന്ന അല്ലെങ്കിൽ നമ്മുടെ ഉദ്യോഗസ്ഥര് നൽകുന്ന, മന്ത്രാലയങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായിട്ട് പാലിക്കാനും അവർ നൽകുന്ന സേവനങ്ങളെ പ്രയോജനപ്പെടുത്താനും ഒക്കെ ശ്രദ്ധിക്കുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സൂചനകളിലേക്ക് ഒരിക്കൽ കൂടി വരികയാണ്. ചെറിയ സൂചനകളായിരുന്നു, പക്ഷെ എല്ലാവർക്കും ഉത്തരം കിട്ടിയിട്ടുണ്ട്.
1: അതെ അതെ, എസ് കുമാർ, അദ്ദേഹമാണ് ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ. ഈ പറഞ്ഞ പോലെ തന്നെ അഡ്വക്കേറ്റ് പുരുഷോത്തമ കൈമൾ ഈ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമാണ്.
0: അവിടെയാണ് എല്ലാവർക്കും ക്ലിക്ക് ആയത്.
1: അതെ, ഏതാണ് ഈ ചിത്രം എന്നാണ് നമ്മൾ ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ കേട്ട് തുടങ്ങിയവർക്കും റൈറ്റ് ആൻസർ പെട്ടെന്ന് അയക്കാം 5000917 എന്ന നമ്പറിലേക്ക്.
0: ഇന്നത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് രണ്ട് സിനിമകൾ കാണാനുള്ള ടിക്കറ്റുകൾ ഞങ്ങളുടെ കയ്യിലിരിക്കാണ്.
1: അതെ, ഒന്ന് ഖലീഫ, മറ്റൊന്ന് ബത്ലഹേം
0: കുടുംബ
1: കുടുംബ യൂണിറ്റ്. സുജീഷിന്റെയും ശരണ്യുടെയും വെഡിങ് ആനിവേഴ്സറി ആണെന്ന്, 12th വെഡിങ് ആനിവേഴ്സറി. ഓക്കെ, നമ്മൾ ഓൾറെഡി രാവിലെ ഞാൻ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ സുജീഷും ശരണ്യയും തന്നെയാണെന്ന് കരുതുന്നു. അപ്പൊ അവർക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ആശംസകൾ.
0: ഓക്കെ, ആ ആശംസകളോട് കൂടി തന്നെ അടുത്ത പാട്ടിലേക്ക് പോവാണ്, ദോഹ ടു ചെന്നൈ.
2: ചെന്നൈ ബീറ്റ്സ്.

0: സെറ്റ് സാരി അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയൽ
1: മുണ്ട്
0: സെറ്റ് സാരി അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയൽ
1: മുണ്ട് മുണ്ട് മുണ്ട് അല്ല അല്ല എന്താണ് പ്രശ്നം
2: സഫാരിയുടെ 25 കൂട്ടം വിഭവങ്ങൾ അടങ്ങിയ ഇത്തവണത്തെ ഓണസദ്യക്ക് വെറും 36 റിയാലേ ഉള്ളൂ മാത്രമല്ല ഒരു ഓണസദ്യ വാങ്ങിക്കുമ്പോ മുണ്ട് അല്ലെങ്കിൽ സെറ്റ് സാരി അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് സൗജന്യമായിട്ട് നേടാം അതിൽ ഏത് വേണമെന്ന തർക്കത്തിലാ ഞങ്ങൾ
3: ഇത് സിമ്പിൾ അല്ലേ ഒരാള് സദ്യ വാങ്ങുമ്പോ മുണ്ട് ഫ്രീ ആയി കിട്ടുമല്ലോ രണ്ടാമത് ഒരു സദ്യ കൂടെ വാങ്ങുമ്പോ സാരിയോ ചുരിദാർ മെറ്റീരിയലോ എടുക്കാലോ രണ്ടുപേരും സദ്യ വാങ്ങുന്നു രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ട ഓണക്കോടി എടുക്കാം പ്രോബ്ലം സോൾവ്
0: മറക്കണ്ട സഫാരിയുടെ ഇത്തവണത്തെ ഓണസദ്യയുടെ കൂടെ ഓണക്കോടിയും സദ്യ പ്രീ ബുക്ക് ചെയ്യാനും കൂടുതൽ വിവരങ്ങൾക്കും സഫാരി സോഷ്യൽ മീഡിയ പേജുകൾ ഇപ്പോൾ തന്നെ വിസിറ്റ് ചെയ്യൂ
4: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ദോഹ ഖത്തർ
5: Hi, this is Navya Nair.
6: You're listening to
7: Radio Suno.
5: Radio Suno, Kate Kate, Kote Kuda.
0: ഇത്തവണത്തെ ഓണം സംഭവമാകും
2: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു
0: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് അരി മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ
2: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും
0: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനുമൊപ്പം ഈ ഓണം പൊട്ടിപ്പൊടിക്കാം

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
4: സമയം 9 കഴിഞ്ഞ് 47 മിനിറ്റ്. റേഡിയോ 91.7 FM മോർണിംഗ് സവാരി കേട്ടു പോകുന്ന സമയമാണ്.
5: ഓക്കെ, ഇഫ്തിഹാറിന്റെ മെസ്സേജ് ഉണ്ട്. ഇന്ന് ഫോട്ടോഗ്രാഫി ദിവസം ആയതുകൊണ്ടാണല്ലേ ഈ സിനിമ എടുത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, അതുകൊണ്ട് തന്നെയായിരുന്നു ആ സിനിമയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്.
4: ഇതിപ്പോ ഞങ്ങളുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല്, നമ്മുടെ ഈ മോർണിംഗ് സവാരിയുടെ ഒരു യാത്രയുടെ പ്രത്യേകത എന്താ വെച്ചാല്, സ്ഥിര യാത്രക്കാരാണ് എപ്പോഴും.
5: അതെ,
4: നമ്മൾ ഈ പറയുന്നത് മറ്റേ ലോക്കൽ റൂട്ടിലോടുന്ന ബസ്സിൽ കയറുന്ന പോലെ എല്ലാവരും ഒരുപോലെ തന്നെയാണ്. വിശേഷമൊക്കെ അങ്ങോട്ടും ചായം കടിയൊക്കെ കൊണ്ടു.
5: ഒരു ദിവസം കണ്ടില്ലേ, ചോദിക്കും എന്ത് പറ്റി, എന്താ കണ്ടില്ലല്ലോ.
4: അങ്ങനെ ഒരു സവാരിയാണ് ഈ സവാരിയുടെ ഒരു പ്രത്യേകത.
5: ജനകീയ സവാരി,
4: ഒരു ജനകീയ സവാരി എന്ന്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയാണ് ഇത് നമ്മുടെ സവാരി എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ എല്ലാവർക്കും അറിയാം നമ്മൾ ഇന്ന് എന്ത് സംസാരിക്കും, നമ്മൾ ഇന്ന് എന്ത് ചോദിക്കും,
5: റൂട്ടിലായിരിക്കും ഇവര് പോവുക എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ എന്തായാലും നമ്മള് റൂട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഇവന്റ് വരുന്നുണ്ട്. അപ്പൊ എല്ലാ പേരൻസും ആ ഒരു കാര്യങ്ങളൊന്ന് സ്പെഷ്യലി ഓർമ്മയിൽ ഇരിക്കട്ടെ.
4: നമ്മുടെ വെബ്സൈറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കുട്ടികളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യാനും അവർക്കൊരു ഒരു ഒരു ദിവസം ഒരു 3-5 മണിക്കൂർ അവർക്ക് വളരെ സന്തോഷകരമായിട്ട് നല്ല നല്ല ഓർമ്മകളുമായിട്ട് പോവാനായിട്ട് സാധിക്കുന്ന ഒരു ഇവന്റ് ആണ്. അപ്പൊ ബാക്ക് ടു സ്കൂളിൽ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യം നിങ്ങൾ മറക്കണ്ട എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ.
5: അതെ, suno.qa.com/QA വരേണ്ടത്.
6: Venue partner Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
7: Gifting partner Daiso Japan, you name it, we have it.
6: And
7: Doha Center, shop more, pay less.
6: Old Airport Road, Doha and Alcor.
7: Call 70222525.
6: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
8: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

0: അപ്പൊ നമുക്ക് ഈ ഒരു ഗംഭീര ഇവന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ വേഗം തന്നെ സുനോ ഡോട്ട് ക്യുഎയിലേക്ക് വരിക, എന്നിട്ട് നിങ്ങളുടെ മക്കളുടെ പേരുകൾ ബാക്ക് ടു സ്കൂളിലേക്ക് രജിസ്റ്റർ ചെയ്യുക.
1: ഓക്കെ, ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ടുണ്ടല്ലോ, ചിത്രം മൂവിയിലെ പാട്ടാണ്.
0: ഓക്കെ, നമ്മുടെ അഫ്നാസ് സഫി, അദ്ദേഹത്തിന്റെ മെസ്സേജ് അഫ്നാസ് എന്നുള്ള പേര്. അതെ, ആള് പറഞ്ഞ അണ്ണാ സാഹിബിന്റെ കയ്യിൽ നിന്ന് കിട്ടിയതിന്റെ പകുതി എനിക്ക് വേണം. എനിക്ക് ആ സിനിമയിൽ അങ്ങനെ ഒരു സംഭവം
1: ഇല്ലേ, കിട്ടിയ സാധനമാണ്
0: അല്ലേ.
1: ഓക്കെ, ലാലേട്ടന്റെ അടുത്ത് ആ ഒരു ക്യാരക്ടറായിട്ട് വരുന്ന ആളുടെ പേര് പിന്നീട് അധികം അദ്ദേഹത്തെ അധികം സിനിമകളിലൊന്നും കിട്ടി കണ്ടിട്ടില്ല. പക്ഷെ രസമായിട്ട്
0: ആ ഒരു ക്യാരക്ടർ ഇപ്പോഴും എല്ലാവർക്കും ഓർമ്മയുണ്ടെന്നുള്ളതാണല്ലേ പ്രത്യേകത. ഓക്കെ, എന്നാലും ഫൈസൽ കറക്റ്റ് ആയിട്ട് തന്നെ അയച്ചു തന്നിട്ടുണ്ട്, എല്ലാവരും ആ സിനിമയൊക്കെ ഒന്ന് ഓർത്ത് വന്ന സ്ഥിതിക്ക്.
1: ഓക്കെ, ഇനി ആ സിനിമയിലെ പാട്ടിലേക്കാണ് പോകുന്നത്. ചിത്ര മൂവിയിലെ
0: റൈറ്റ് ആൻസർ ചിത്രമാണ് കേട്ടോ.
1: ഓക്കെ, ചിത്ര മൂവിയിലെ പാട്ടിലേക്ക് പോകുന്ന സമയത്ത് എം ജി സാർ, എം ജി ശ്രീകുമാർ സാർ പാടിയ ഒരു പാട്ടിലേക്കാണ് പോകുന്നത്. സാധാരണ നമ്മൾ ഈ പകൽ സമയത്ത് ആ പാട്ട് അങ്ങനെ അധികം പ്ലേ ചെയ്തിട്ടില്ല, പക്ഷെ ഈ സമയത്ത് അദ്ദേഹത്തിന്റെ പാട്ട് പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യം പറയാതെ പറ്റില്ലല്ലോ.
0: നമ്മളതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തി പോവുകയാണ്.
2: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസന്റ്സ് വിക്ടോറിയ ഗോൾഡ് എം ജി ലൈവ് ഇൻ ഖത്തർ, ബ്രോട്ട് ടു യു ബൈ നെസ്റ്റോ, പവേർഡ് ബൈ ഫാൽക്കൺ ജിം, മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രഫി, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്.
1: പ്രോഗ്രാമിലേക്കുള്ള ടിക്കറ്റ് എങ്ങനെ കിട്ടും?
0: ടിക്കറ്റ് കിട്ടാനായിട്ട് വേഗം നിങ്ങൾ
1: നമ്മുടെ
0: സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലേക്ക് വന്നു. നമ്മൾ ഓൾറെഡി ഇന്നലെ പറഞ്ഞു, അത് ഈ പറഞ്ഞത് നമ്മുടെ ഒരു കോൺടെസ്റ്റ് അലേർട്ട് കൊടുത്തിട്ടുണ്ട്, എം ജി ശ്രീകുമാർ കോൺടെസ്റ്റ് അലേർട്ട് ഉണ്ട്. അതിലേക്ക് വന്നു കഴിഞ്ഞാൽ അതുവഴി നിങ്ങൾക്ക് ടിക്കറ്റ് സ്വന്തമാക്കാൻ പറ്റും. അതല്ല എല്ലാവർക്കുള്ള ടിക്കറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ടിക്കറ്റുകൾ എടുക്കുക.
1: ഓക്കെ, പ്ലാറ്റിനം ലിസ്റ്റിൽ ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് ടിക്കറ്റ് ലഭ്യമാകും. അതല്ലെങ്കിൽ സ്കൈ മീഡിയയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി അവരായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ടിക്കറ്റുകളിലേക്ക് എത്താനായിട്ട്.
0: ഓക്കെ, അപ്പൊ ടിക്കറ്റുകളും സീറ്റുകളൊക്കെ ഉറപ്പിക്കുക, കാരണം ഇത് തകർപ്പനായിട്ട് നമ്മൾ എൻജോയ് ചെയ്യാൻ പോകുന്ന ഒരു ഇവന്റ് ആണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ നമ്മുടെ കുട്ടിമാവേലിയും ഉത്രാടപ്പാച്ചിലും ഒക്കെ വരുന്നുണ്ട്.
1: ഈ ശനിയാഴ്ച ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്.
0: അത് തീർച്ചയായിട്ടും റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ കുട്ടിമാവേലിയായിട്ട് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് ഒരുക്കിക്കൊണ്ട് വരാം. ഈ പറഞ്ഞ വലിയ ഒരുക്കങ്ങൾ നല്ല ഉദ്ദേശം, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ഓണമറ്റയറിൽ, കേരള ട്രഡീഷൻ,
1: ഒരു കേരള ട്രഡീഷൻ അറ്റയറിൽ നിങ്ങൾക്ക് കുട്ടികളെ ഒരുക്കി വരാം. ആ കുട്ടികൾക്കും പെണ്ണുങ്ങൾ കുട്ടികൾക്കും എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ഗംഭീര ഇവന്റ് ആണ്. കുട്ടിമാവേലിയും നമ്മുടെ ഖത്തറിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് നമ്മളെ.
0: തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ ഉത്രാടപ്പാച്ചിൽ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് ടീമുകളായിട്ട് അതിൽ മത്സരിക്കാം, രണ്ടുപേരായിട്ട്,
1: ഫ്രണ്ട്സ് ആവാം, അച്ഛനും മോളും ആകാം, അമ്മയും മോനും ആകാം, ഫാമിലി ആകാം, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവാം, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ആ ഉത്രാടപ്പാച്ചിലും പങ്കെടുക്കാം.
0: അതായത്
1: ട്രോളി ഞങ്ങൾ അങ്ങ്
0: തരും, കുറച്ച് ഐറ്റംസിന്റെ
1: പേരും
0: തരും. അത് ഓർത്ത് നിങ്ങൾ പെട്ടെന്ന് സാധനങ്ങൾ ഞങ്ങൾ പറയുന്ന സമയത്തിനുള്ളിൽ
1: അവിടെ
0: തിരിച്ചു കൊണ്ടെത്തിക്കുക, ട്രോളിയുമായിക്ക് പാഞ്ഞു വരിക എന്നുള്ളതാണ് ഈ ഒരു ഗെയിം. സിമ്പിളായിട്ട് നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ഗെയിമാണ്. അപ്പൊ ഇതിലും നിങ്ങൾക്ക് പങ്കെടുത്ത സമ്മാനങ്ങൾ, ഒരുപാട് ഓണ സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ പറ്റും. അപ്പൊ ഇത് രണ്ടിലേക്കും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. നമ്മുടെ വാട്സപ്പിലേക്കാണ് ഇതിന് രണ്ട് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത്.
1: ഓക്കെ, കുട്ടിമാവേലി ആണെങ്കിൽ കുട്ടിമാവേലി എന്ന് ടൈപ്പ് ചെയ്ത് അയക്കുക, ഉത്രാടപ്പാച്ചിലാണെങ്കിൽ ഉത്രാടപ്പാച്ചിൽ എന്ന് പറഞ്ഞ് അയക്കുക കേട്ടോ. 500 00 917. അപ്പൊ മോർണിംഗ് സവാരിയിൽ നിന്ന് ഞങ്ങൾക്ക് ടാറ്റ പറയേണ്ട സമയമായിരിക്കുന്നു. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ദിവസമായി മാറട്ടെ. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. യാത്രകൾ സഫലമാകട്ടെ, മീറ്റിംഗുകൾ
0: അടിപൊളിയാവട്ടെ, എല്ലാം സക്സസ് ആവട്ടെ, കംപ്ലീറ്റ് ആയിട്ട് അടിപൊളിയായി മാറട്ടെ.
1: പോസിറ്റിവിറ്റി പോസിറ്റിവിറ്റി പോസിറ്റിവിറ്റി.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: ഓണ വൈബിൽ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ ഈ ഓണം പൊടിപൂരം.
4: റേഡിയോ സുനോ ഒരുക്കുന്ന വമ്പൻ ആഘോഷങ്ങൾ. ഉത്രാടപ്പാച്ചിലിൽ രണ്ടു പേരടങ്ങുന്ന ടീമുകളായി പങ്കെടുക്കാം. കുട്ടികൾക്ക് ഓണം ഔട്ട്ഫിറ്റിൽ തിളങ്ങാൻ കുട്ടിമാവേലി, ഒപ്പം ഓണം ഗെയിമുകളും. കൂടാതെ കൈതോല നാടൻ പാട്ട് സംഘം അവതരിപ്പിക്കുന്ന ഓണം സ്പെഷ്യൽ നാടൻ പാട്ടുകളും ആസ്വദിക്കാം. ഓഗസ്റ്റ് 22 വൈകുന്നേരം 5:30 മുതൽ.
3: കൂടെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലും റീറ്റെയിൽ മാർട്ടിലും ലഭ്യം. നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാൻറ്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
5: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേരെന്തായിരുന്നു?
6: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
3: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
6: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
7: കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയോ?
6: കണ്ട കണ്ട കാർദയണ്ട.
3: ബെത്ലഹേം കുടുംബ യൂണിറ്റ്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം. കുട്ടിക്കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോസുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുനോ 91.7 FM. Venue partner, Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
8: Gifting partner, Daiso Japan. You name it, we have it.
3: And
8: Doha Center, shop more, pay less.
3: Old Airport Road, Doha and Alcor.
8: Call 70222525.
3: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
9: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

0: റേഡിയോ സുനോ 91.7 FM
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM.
3: In association with Nesto Hypermarket, now opening on 19th August, Old Passport Office, Karafa.
2: Suno updates.
4: Suno updates like is swagatham. Update gulamai Nisa. ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്രക്കാർക്കായി ഒരുക്കിയിരിക്കുന്ന സൗജന്യ ഷട്ടിൽ സർവീസ് 15 മിനിറ്റ് ഇടവിട്ട് പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കണക്ഷൻ വിമാനങ്ങൾക്കായി വേഗത്തിൽ എത്തേണ്ട യാത്രക്കാർക്കും കൂടുതൽ ഹാൻഡ് ബാഗേജ് ഉള്ളവർക്കും കോൺകോസുകൾക്കിടയിൽ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടവർക്കും ഷട്ടിൽ സർവീസ് പ്രയോജനപ്പെടുത്താം. സർവീസ് ഉപയോഗിക്കുന്നതിന് മുൻകൂർ ബുക്കിംഗോ രജിസ്ട്രേഷനോ ആവശ്യമില്ല. വിമാനയാത്ര തിരക്കേറുന്ന കാലയളവിലെത്തുന്ന സാഹചര്യത്തിൽ യാത്രക്കാർക്കായി അറിയിവിൽ ഗൈഡ് പുറത്തിറക്കി ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം. വേനലവധി കഴിഞ്ഞ് ആയിരക്കണക്കിന് കുടുംബങ്ങളും വിദ്യാർത്ഥികളും ദോഹയിലേക്ക് മടങ്ങിയെത്തുന്ന സാഹചര്യത്തിലാണ് മാർഗനിർദ്ദേശം. രാജ്യത്തെ കസ്റ്റംസ് സേവനങ്ങളുടെ പ്രവർത്തനവും കാര്യക്ഷമതയും വിലയിരുത്തുന്നതിനും പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയുന്നതിനുമായി ജനറൽ അതോറിറ്റി ഓഫ് കസ്റ്റംസ് രാജ്യവ്യാപകമായി പൊതുജന അഭിപ്രായ സർവേ ആരംഭിച്ചു. സിവിൽ സർവീസ് ആൻഡ് ഗവൺമെന്റ് ഡെവലപ്മെന്റ് ബ്യൂറോയുമായി സഹകരിച്ച് ഷാരിക് എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയാണ് സർവേ നടത്തുന്നത്. സ്വദേശികൾ, പ്രവാസികൾ, ബിസിനസ് സംരംഭകർ എന്നിവർക്ക് തങ്ങളുടെ നിർദ്ദേശങ്ങളും സേവന അനുഭവങ്ങളും പ്ലാറ്റ്ഫോമിലൂടെ പങ്കുവയ്ക്കാം. ആഡംബര ബ്രാൻഡുകളുടെ വാഹനങ്ങളും ബൈക്കുകളുടെയും ലേലം ഓഗസ്റ്റ് 19 ബുധനാഴ്ച വൈകിട്ട് 4 മുതൽ 7 വരെ നടക്കും. ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ലഭ്യമായ കോട്ട് മസാദത്ത് ആപ്പ് ഡൌൺലോഡ് ചെയ്യേണ്ടതാണ്. ആപ്ലിക്കേഷനിലൂടെ വസ്തുക്കളുടെ വിവരങ്ങൾ പരിശോധിക്കാനും ലേലത്തിൽ പങ്കെടുക്കാനും സാധിക്കും. ഇരുപതാമത് ഏഷ്യൻ ഗെയിംസിന് അരങ്ങൊരുങ്ങുന്നു. സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 4 വരെയാണ് ഗെയിംസ് നടക്കുക.

0: in association with Nesto Hypermarket. Now opening on 19th August, Old Passport Office, Karafa.
1: Good morning, good morning, good morning. Iriya kalai varukam suprabadam. Sandhivaanu kooda yolladu on Qatar's happiness frequency 91.7 FM. Orumada life le importance nalgunna kaariyengala. ചില കാര്യങ്ങളിലൊക്കെ ആ ഒരു ഇമ്പോർട്ടൻസ് എവിടെയെങ്കിലുമൊക്കെ കുറഞ്ഞു പോകാറുണ്ടോ എന്ന് നമുക്ക് തന്നെ തോന്നി തുടങ്ങുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു റീഫർബിഷ് അല്ലെങ്കിൽ ആ ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ലൈഫിലേക്ക് കൊണ്ടുവരേണ്ടത് വളരെയധികം ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ തന്നെ ഒരു പക്ഷേ ആരും നിർബന്ധിതമായിട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ഫോഴ്സ്ഫുള്ളി ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. ബിക്കോസ് ലൈഫ് ഇസ് സംതിങ് ബ്യൂട്ടിഫുൾ. മെമ്മറീസൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ടും മറ്റുള്ളവരുമായിട്ടുള്ള ചങ്ങാത്തങ്ങളൊക്കെ ഒന്ന് റീഎസ്റ്റാബ്ലിഷ് ചെയ്യാനുമായിട്ട് കിട്ടുന്ന അവസരം ഒരിക്കലും പാഴാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ദി ലെറ്റ്സ് ബിഗിൻ ദിസ് ബ്യൂട്ടിഫുൾ ഡേ ഓൺ എ ഗുഡ് പോസിറ്റീവ് നോട്ട്. സന്ദീപ് ആടക്കൂടിയുള്ളത് ആൻഡ് ദെർ ഇസ് എ ലോട്ട് ഓഫ് തിങ്സ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഡിസ്കഷനിൽ കൊണ്ടുവരാനുണ്ട്. ഒരു അടിപൊളി ഫെസ്റ്റിവൽ സീസൺ വരുന്നു, അതിൻ്റെ മോഡ് ഓൾറെഡി ഓൺ ആണ്. ഇൻസ്റ്റഗ്രാം തുറന്ന് കഴിഞ്ഞാൽ ഓണത്തിൻ്റെ ആ വൈബൊക്കെ ഓണാക്കിയിട്ടുള്ള ഒരുപാട് പാട്ടുകളും അതേപോലെ തന്നെ സദ്യയും അതിൻ്റെ കൂട്ടത്തിൽ ഓണക്കോടിയുടെ ഒത്തിരി കളക്ഷൻസിൻ്റെ ആ ഒരു വിശേഷങ്ങളൊക്കെ തന്നെ നമുക്ക് ഡിസ്കഷനിലേക്ക് കൊണ്ടുവരാം. ബട്ട് ദെൻ ആസ് ഓഫ് നൗ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കോട് കൂടി ലെറ്റ്സ് ബിഗിൻ ദിസ് ഡേ ഓൺ എ ഗുഡ് ഹാപ്പി നോട്ട്. സന്ദീപാണ് കൂടിയുള്ളത്. ഇത് ഖത്തറിന്റെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: सुनो 91.7 FM Qatar's favorite radio station.
1: ഓണ വൈബിൽ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ ഈ ഓണം പൊടിപൂരം.
2: റേഡിയോ സുനോ ഒരുക്കുന്ന വമ്പൻ ആഘോഷങ്ങൾ. ഉത്രാടപ്പാച്ചിലിൽ രണ്ടു പേരടങ്ങുന്ന ടീമുകളായി പങ്കെടുക്കാം. കുട്ടികൾക്ക് ഓണം ഔട്ട്ഫിറ്റിൽ തിളങ്ങാൻ കുട്ടിമാവേലി, ഒപ്പം ഓണം ഗെയിമുകളും. കൂടാതെ കൈതോല നാടൻ പാട്ട് സംഘം അവതരിപ്പിക്കുന്ന ഓണം സ്പെഷ്യൽ നാടൻ പാട്ടുകളും ആസ്വദിക്കാം. ഓഗസ്റ്റ് 22 വൈകുന്നേരം 5:30 മുതൽ.
1: കൂടെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലും റീറ്റെയിൽ മാർട്ടിലും ലഭ്യം. പാർത്താസ് ബർവ വില്ലേജ്, കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
3: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery.
3: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
4: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
3: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
4: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
3: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
4: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ.
5: ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
6: ഹായ്, ഞാൻ ഫിലിം ഡയറക്ടർ സജി സുരേന്ദ്രൻ. ഖത്തറിന്റെ ഏറ്റവും ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട് കൂട്ടുകൂടാ.
3: മുണ്ട്
4: സെറ്റ് സാരി അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയൽ.
3: മുണ്ട്
4: സെറ്റ് സാരി അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയൽ.
3: മുണ്ട് മുണ്ട് മുണ്ട്. അല്ല അല്ല, എന്താണ് പ്രശ്നം? സഫാരിയുടെ 25 കൂട്ടം വിഭവങ്ങൾ അടങ്ങിയ ഇത്തവണത്തെ ഓണസദ്യക്ക് വെറും 36 റിയാലേ ഉള്ളൂ. മാത്രമല്ല, ഒരു ഓണസദ്യ വാങ്ങിക്കുമ്പോ മുണ്ട് അല്ലെങ്കിൽ സെറ്റ് സാരി അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയൽ, ഇതിൽ ഏതെങ്കിലും ഒന്ന് സൗജന്യമായിട്ട് നേടാം. അതിൽ ഏത് വേണമെന്ന തർക്കത്തിലാ ഞങ്ങൾ.
7: ഇത് സിമ്പിൾ അല്ലേ? ഒരാള് സദ്യ വാങ്ങുമ്പോ മുണ്ട് ഫ്രീ ആയി കിട്ടുമല്ലോ. രണ്ടാമത് ഒരു സദ്യ കൂടെ വാങ്ങുമ്പോ സാരിയോ ചുരിദാർ മെറ്റീരിയലോ എടുക്കാലോ. രണ്ടുപേരും സദ്യ വാങ്ങുന്നു, രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ട ഓണക്കോടി എടുക്കാം. പ്രോബ്ലം സോൾവ്.
4: മറക്കണ്ട, സഫാരിയുടെ ഇത്തവണത്തെ ഓണസദ്യയുടെ കൂടെ ഓണക്കോടിയും. സദ്യ പ്രീ ബുക്ക് ചെയ്യാനും കൂടുതൽ വിവരങ്ങൾക്കും സഫാരി സോഷ്യൽ മീഡിയ പേജുകൾ ഇപ്പോൾ തന്നെ വിസിറ്റ് ചെയ്യൂ.
8: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്. ദോഹ, ഖത്തർ. ഹോം ഡെലിവറി.

0: in association with Nesto Hypermarket. Now opening on 19th August, Old Passport Office, Karafa.
1: Welcome back once again to Radio Sono 91.7 FM Home Delivery Time. സന്ധിവാണ് കൂടെയുള്ളത്. ഒരുപാട് വിശേഷങ്ങൾ, എസ്പെഷ്യലി ഫെസ്റ്റിവൽ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അതിലോട്ട് പോകുന്നതിന് മുന്നേ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് നമ്മുടെ ഹെൽത്ത് നമ്മൾ നോക്കുക എന്നുള്ളത് ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. സമ്മർ ടൈമിൻ്റെ ആ ഒരു ലാസ്റ്റ് സ്റ്റാർ കൂടി നമ്മുടെ അരിയിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഒരു പരിധി വിട്ടുള്ള ചൂടും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് ഹൈഡ്രേറ്റഡ് ആയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്റ്റേ ഹൈഡ്രേറ്റഡ്. ഓൺ ദാറ്റ് നോട്ട്, ഒരു ചെറിയ വാട്ടർ ബെൽ, ഒരു ചെറിയ റിമൈൻഡർ. ഈ ഒരു റിമൈൻഡർ കേൾക്കുമ്പോൾ തന്നെ വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ ആരോഗ്യപരമായിട്ടിരിക്കാൻ പറ്റും. മാത്രമല്ല ഇന്റേണലി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എക്സ്റ്റേണലിയും ഇന്റേണലിയും ഒക്കെ ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിൽ പോലും ചിലർക്ക് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ബേസിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇന്റേണൽ ആൻഡ് ഓൾസോ എക്സ്റ്റേണൽ നറിഷ്മെന്റ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ എക്സ്റ്റേണൽ നറിഷ്മെന്റിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമാണ്. മോയ്സ്ചറൈസേഴ്സ്, നല്ല സ്റ്റിക്കി ആയിട്ട് ഉള്ള മോയ്സ്ചറൈസേഴ്സ് അല്ലാണ്ട് ഇച്ചിരി വാട്ടറി ആയിട്ടുള്ള, നമുക്ക് അധികം ബോഡിയിൽ അങ്ങ് സ്റ്റിക്ക് ചെയ്ത് നിൽക്കാത്ത മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കംഫേർട്ട്സും ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് പറ്റും. ആൻഡ് അത് യൂസ് ചെയ്യുന്നതിന് നമുക്ക് ആ ഒരു ചെറിയ രീതിയിൽ സ്റ്റിക്കിയൊക്കെ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ എവിടെയെങ്കിലുമൊക്കെ യൂസ് ചെയ്യേണ്ട, വേണ്ട, ശരിയാവില്ല എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് വരാം. പക്ഷെ അത് നമ്മൾ ചൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസേഴ്സ് പോലെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ മോയ്സ്ചറൈസേഴ്സ് ഒക്കെ സെലക്ട് ചെയ്യാനായിട്ട് കൂടി ശ്രദ്ധിക്കുക. ആ ഒരു അപ്ഡേറ്റ് കൂടി പറഞ്ഞുകൊണ്ട് മറ്റൊരു മനോഹരമായിട്ടുള്ള ട്രാക്കിലേക്ക് വരുമ്പോൾ ബി ഹെൽത്തി എന്ന ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ്. സന്ധിവാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's favorite radio station.
2: ഓണ വൈബിൽ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ ഈ ഓണം പൊടിപൂരം.
3: റേഡിയോസിനോ ഒരുക്കുന്ന വമ്പൻ ആഘോഷങ്ങൾ. ഉത്രാടപ്പാച്ചിലിൽ രണ്ടു പേരടങ്ങുന്ന ടീമുകളായി പങ്കെടുക്കാം. കുട്ടികൾക്ക് ഓണം ഔട്ട്ഫിറ്റിൽ തിളങ്ങാൻ കുട്ടിമാവേലി, ഒപ്പം ഓണം ഗെയിമുകളും. കൂടാതെ കൈതോല നാടൻ പാട്ട് സംഘം അവതരിപ്പിക്കുന്ന ഓണം സ്പെഷ്യൽ നാടൻ പാട്ടുകളും ആസ്വദിക്കാം. ഓഗസ്റ്റ് 22 വൈകുന്നേരം 5:30 മുതൽ.
2: കൂടെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലും റീറ്റെയിൽ മാർട്ടിലും ലഭ്യം. കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോസുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. Venue partner, Abusudra Mall, where convenience meets choice and community meets style. Abusudra Mall, a complete family destination.
4: Gifting partner, Daiso Japan. You name it, we have it.
2: And
4: Doha Center, shop more, pay less.
2: Old Airport Road, Doha and Alcor.
4: Call 70222525.
2: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
5: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

ബ്യൂട്ടിഫുൾ ട്രാക്സ് ഒക്കെ കേട്ട് എൻജോയ് ചെയ്തിരിക്കുന്ന സമയം സന്ദീപാണ് കൂടി ജോയിൻ ചെയ്യുന്നത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. ഇത് ഹോം ഡെലിവറിയുടെ ടൈം. ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വരുന്ന നമ്മുടെ ആ ഒരു പുതിയ തലമുറയെ നർച്ചർ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇടയ്ക്കൊക്കെ ഇങ്ങനെ തോന്നാറുണ്ട് അവരുടെ ആ ഒരു എനർജി, ദ വേ ദേ ഹാൻഡിൽ തിങ്സ് ഭയങ്കര ഈസി ആയിട്ട് നമ്മൾ പലപ്പോഴും ചിന്തിക്കുമ്പോൾ യെസ് ടു സൈഡ്സ് ഉണ്ട്, എന്തുകൊണ്ടാണ് നമ്മൾ മറ്റേ സൈഡ് ചിന്തിക്കാതിരുന്നത്. അത് നമ്മളെ ചിന്തിപ്പിക്കുന്ന പല രീതിയിലുള്ള റെസ്പോൺസസ് ഒക്കെ തരുന്നത് ന്യൂജൻ ആൾക്കാർ തന്നെയാണ്. എങ്കിലും പലപ്പോഴും എന്നെ അലട്ടുന്ന ഒരു വിഷയം, അലട്ടുന്നതല്ല, ഐ ഹാവ് തോട്ട് അബൌട്ട് ദിസ്, ഒരുപാട് കൺഫ്യൂഷൻ കൊണ്ടുവരുന്ന ഒരു സംഭവം തന്നെയാണ് വൈ ദേ ആർ ഗോയിങ് ബാക്ക്. ഇത്രയും അധികം ടെക്നോളജി ഇംപ്രൂവ് ആകുന്നു, AI റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു, അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അറിയുകയും ചെയ്യാം. ജെൻസി പിള്ളേരെയൊക്കെ നേരെ പഴമയിലേക്ക് ആ ഒരു ബാക്ക്വേർഡ് ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാട്ട് ആർ ദേ ലുക്കിംഗ് ഫോർ? ശരിക്കും അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പേപ്പർ ബുക്സ് കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. പേപ്പർ ബുക്സ് ആസ് ഇൻ നമുക്ക് ഇപ്പോൾ സ്ക്രീനിൽ തന്നെ എല്ലാം കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. അത് ഇപ്പോൾ കിൻഡിൽ ആൻഡ് ഓൾസോ ഇ ബുക്സ് ഇതൊക്കെ നമ്മുടെ ഫോണിലും ഫോൺ അല്ലാത്ത എക്യുപ്മെൻസും ഒക്കെ അവൈലബിൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ബുക്ക് വായിക്കാൻ അവർ കാണിക്കുന്ന ആ ഒരു ആകാംക്ഷ, എസ്പെഷ്യലി ലിറ്ററൽ ബുക്സ്, പേപ്പർ ബുക്സ്. ആൻഡ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് റിസ്റ്റ് വാച്ചസ്. ഇപ്പോൾ സ്മാർട്ട് വാച്ചസ് അധികമായിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതൊക്കെ തന്നെ മാറ്റി വെച്ചിട്ട് പഴയ അനലോഗ് വാച്ചസ്, ഡിജിറ്റൽ വാച്ച് പോലുമല്ല, അനലോഗ് വാച്ചസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ടൈം ട്രാവലിലേക്ക് നമ്മളിങ്ങനെ ആ ഒരു ലൂപ്പിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്ന് തോന്നുന്നുണ്ട്. ഇതൊന്നും കൂടാണ്ട് ഏറ്റവും അധികം ജെൻസിക്കാർ യൂസ് ചെയ്യുന്ന മറ്റൊരു ഐറ്റം ആണ് ഫിസിക്കൽ അലാം ക്ലോക്ക്. അലാം നമുക്ക് ഫോണിൽ സെറ്റ് ചെയ്യാം, ടെക്നോളജി പരമായിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. ഈവൻ വാച്ചിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർ പഴയ രീതിയിലുള്ള അലാം ക്ലോക്ക് ആ സ്വിച്ച് ഓഫ് ചെയ്ത് ഒരു ഒരു രസമാണല്ലേ. എന്തായാലും നൊസ്റ്റാൾജിക് ആയിട്ട് ഇതൊക്കെ പറഞ്ഞു പോയപ്പോൾ നമുക്ക് തോന്നിയെങ്കിൽ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു ടൈം അവർ ദേ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ പ്രവൃത്തികളിലൂടെ. തീർച്ചയായിട്ടും നല്ലൊരു കാലം ഇനി വരാനിരിക്കുന്നു എന്ന പ്രതീക്ഷയിൽ മറ്റൊരു ട്രാക്കിലേക്ക് നമുക്ക് കടക്കാം. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 11 FM.
1: கேட்டு கேட்டு கூட்டு கூடாம்.
2: This is home delivery only on Radio Suno 91.7 FM.
3: In association with Nesto Hypermarket, now opening on 19th August, Old Passport Office, Karafa.
4: Once again, welcome back to Radio Suno 91.7 FM with a home delivery time. സന്ധിവാണ് കൂടെയുള്ളത്. ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിരുന്നു ഫെസ്റ്റിവൽ സീസൺ വരുന്നു, അത് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ചർച്ചകളും ഒക്കെ നമ്മുടെ ഇന്നത്തെ ഹോം ഡെലിവറിയിൽ ഉണ്ടായിരിക്കും എന്നുള്ളത്. സോ വെരി ഫസ്റ്റ് തിങ് ഓണം എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലോട്ട് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ഓട്ടവും എക്സാംസ് നാട്ടിൽ നടക്കുന്ന തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു ടൈം എക്സാമിൻ്റെ ഇടയ്ക്ക് ഷോപ്പിങ്ങിന് കിട്ടുന്ന സമയം, കുറച്ച് എക്സാമിൻ്റെ ടെൻഷനും, പക്ഷേ ട്രെൻഡിങ് ആയിട്ട് വളരെ ഫാഷനബിൾ ആയിട്ട് തന്നെ ഡ്രസ് ചെയ്യണം എന്നുള്ള വാശിയും കാര്യങ്ങളും ഒക്കെ തന്നെ മനസ്സിലുണ്ടായിരിക്കും. അപ്പോൾ ആ വാശിയൊക്കെ മാറ്റിവെച്ച് നമ്മൾ പലപ്പോഴും പല കാര്യത്തിനും ഒക്കെ അച്ഛനും അമ്മയും പറയുന്ന പോലെ തന്നെ ചെയ്യാറുണ്ട്. അച്ഛനും അമ്മയ്ക്കും വേണ്ടി തന്നെ കോംപ്രമൈസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പക്ഷേ ഏറ്റവും അധികം ആൾക്കാർ ഫാഷൻ എന്നുള്ളത് കംഫർട്ട് എന്നുള്ള രീതിയിലാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കോട്ടൺ, മൽക്കോട്ടൺ എന്നൊക്കെയുള്ള സംഭവങ്ങൾ, അത് ആ ഒരു എന്താ ഫാബ്രിക്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഫാബ്രിക്സ് ഒക്കെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള കംഫർട്ട് തരുന്നു, എസ്പെഷ്യലി ഡ്യൂറിങ് സമ്മർ. ചൂടാണ് പൊതുവേ ഉള്ളത്, ഓണ സമയത്ത് നമ്മൾ ഒന്നും വക വയ്ക്കാതെ തന്നെ പുറത്തിറങ്ങും എന്നുള്ളൊരു കാര്യത്തിന് സംശയമില്ല, നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും. പക്ഷെ ആ ഒരു ഓർമ്മകളൊക്കെ തന്നെ നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് ഒരുപാട് ഒരുപാട് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള മൊമെന്റ്സും പുതിയ ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സമയം തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സാഹചര്യം ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഫാക്ട്. അപ്പൊ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന ഫാബ്രിക്, നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് ശ്രദ്ധ കൊണ്ടുവരേണ്ടത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇപ്പൊ ഓൾമോസ്റ്റ് ഒരുപാട് പേര് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞാണ് എങ്കിൽ പോലും ഇപ്പൊ ലേഡീസ് നോക്കിക്കഴിഞ്ഞാൽ മൽക്കോട്ടൺ സാരീസ് ആണ് ഈ ഒരു ട്രെൻഡിൽ, ഈ ഒരു ടൈമിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. കഴിഞ്ഞ വർഷവും മൽക്കോട്ടൺ ഉണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ കുറേ ഡിഫറെൻറ്റ് സ്റ്റൈൽസും വേർഷൻസ് ഒക്കെ വരാൻ തുടങ്ങി എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ആൻഡ് അതർ ദാൻ ദാറ്റ്, ഇപ്പോൾ ജെൻസിലേക്ക് വരുന്നുണ്ടെങ്കിൽ മൽക്കോട്ടൺ മുണ്ടുകൾ മാർക്കറ്റ്സിൽ അവൈലബിൾ ആണ്. അത് കൂടാണ്ട് കോട്ടൺ ലിനൻ ഷർട്ട്സ്, എംബ്രോയിഡേർഡ്, പെയിൻറ്റിങ് വരുന്നത്, ഡിജിറ്റൽ പ്രിന്റ്സ് വരുന്നത്, ഇതൊക്കെ തന്നെ ഇപ്പോൾ മാർക്കറ്റ് ഇതാ കീഴടങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു ഓണം അറ്റയർ കാണാനായിട്ട് ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇനി സമയമുണ്ട്, കുറച്ച് ദിവസങ്ങൾ കൂടിയിട്ട് എല്ലാം സെറ്റാക്കി സെറ്റായിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഈ ഒരു ഓണക്കാലം നമുക്ക് എന്തായാലും അടിച്ചു പൊളിക്കാം. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് കൂടി, ആ ഒരു ഫാഷൻ ഫെസ്റ്റിവൽ അപ്ഡേറ്റ് കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ യു ആർ ലിസ്ണിംഗ് ടു ഹോം ഡെലിവറി സന്ദീപാണ് കൂടെയുള്ളത്. ആൻഡ് ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and App Store.
2: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. Relax and recharge with 917 evening. 917 evening. Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
5: Joy Alukas 917 evenings
6: presented by Joy Alukas, world's favorite jeweler,
7: powered by
8: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfoon Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4001707
6: and
9: Marza Hypermarket, be fresh, be you. Visit your nearest store today.
10: Namaskaram, njan jasige. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
11: ചെന്നൈ ബീറ്റ്സ്.
12: തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ.
13: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: home delivery.
1: ഓണക്കാലത്ത് പരിപാടികൾക്ക് യാതൊരു ക്ഷാമമില്ല. എല്ലായിടത്തും തിരിയുമ്പോൾ നമുക്ക് ഒരുപാട് ഫെസ്റ്റിവിറ്റീസും ഫെസ്റ്റിവൽ വൈബൊക്കെ കൊണ്ടുവരാൻ ഒത്തിരി ഒത്തിരി ഇവൻറ്റുകൾ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ സംസാരിക്കാൻ പോകുന്ന ഇവന്റ് ഇസ് ഗോയിങ് ടു ബി സച്ച് ആൻ അമേസിംഗ് ഇവന്റ്. എം ജി ശ്രീകുമാർ ലൈവ് ഇൻ ഖത്താർ. വാട്ട് ആൻ അമേസിംഗ് ഇവന്റ് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി. ആ ഒരു ഈവനിങ്ങിന് വേണ്ടി ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സെപ്റ്റംബർ 4 വൈകുന്നേരം 7 QNCC അടിപൊളിയായിട്ട് ഓൺ ആവാൻ പോകുന്ന സമയം. ശരിക്കും ഈ ഒരു കോൺസെർട്ടിൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാട്ടുകളുടെ ലിറിക്സ് ഒക്കെ തന്നെ നമുക്ക് കാണാതെ അറിയാം. ആൻഡ് ഇറ്റ്സ് എ ഫാക്ട് ദാറ്റ് അവിടെ ആ ഒരു വണ്ടർഫുൾ കോൺസെർട്ട് ഏറ്റവും മനോഹരമായിട്ട് നടക്കുമ്പോൾ കൂടെ പാടാൻ നമുക്ക് ലിറിക്സ് അറിയാന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി ഇവന്റ് തന്നെയായിരിക്കും. ജസ്റ്റ് ഇമാജിൻ, എല്ലാവരും ഓരോരുത്തരും പാടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വിഷ്വൽ ഒന്ന് മനസ്സിൽ കണ്ടാൽ മതി ഇവന്റിന്റെ ആ ഒരു വൈബ് എത്രത്തോളം ആയിരിക്കും എന്ന് അറിയാനായിട്ട്. സോ വൈബ് സെറ്റ് ചെയ്യാനായിട്ട് എല്ലാവരും റെഡി ആയിക്കോളൂ. വെരി വെരി വെരി ബിഗ് താങ്ക് യു ടു സ്കൈ മീഡിയ ഇത്രയും ഗംഭീരമായിട്ടുള്ള ഇവന്റുകൾ ഖത്തറിലേക്ക് കൊണ്ടുവരുന്നതിന്. ഒഫീഷ്യൽ റേഡിയോ പാർട്ട്നേഴ്സ് ആയിട്ട് റേഡിയോ സോനോ 91.7 FM കൂടെ ഉണ്ടാകും എന്ന് ഉറപ്പിച്ചുകൊണ്ട് ടിക്കറ്റ് എടുക്കാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് ടിക്കറ്റ്സ് ഗ്രാബ് ചെയ്തോളൂ. ബിഗ് ഇസ് This is a one-time opportunity, Qatar. Our information. നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ വണ്ടർഫുൾ ആയിട്ടുള്ള മറ്റൊരു ട്രാക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഹോം ഡെലിവറിയുടെ ടൈം സന്ദീപാണ് കൂടിയുള്ളത്. ഇത് ഖത്തറിന്റെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: ഇത്തവണത്തെ ഓണം സംഭവമാകും.
2: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
1: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
2: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
1: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനും ഒപ്പം ഈ ഓണം പൊട്ടി പൊടിക്കാം.
3: അതിമോഹമാണ് അതിമോഹം.
4: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല.
5: ഓ ഡ്രാമ എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്യം.
6: ഇഷ്ട ജോണർ ഇതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
7: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
8: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodappam Malabar Promise nalkuna complete transparency.
0: Radio Sino. Radio Sino. 91.7 FM. Qatar's favorite radio station.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ഈ വർഷത്തെ ഓണസദ്യ മർസയിൽ നിന്നായാലോ?
3: മർസയിൽ നിന്നോ?
2: അതേടാ, ഖത്തറിലെ ഏറ്റവും വലിയ റെസ്റ്റോറന്റ് ആയ സിഗ്നേച്ചർ ബൈ മർസ ഒരുക്കുന്ന 30 വിഭവങ്ങൾ അടങ്ങിയ ഗ്രാൻഡ് ഓണസദ്യ ഇപ്പോൾ മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും പ്രീ ബുക്കിംഗ് സൗകര്യത്തോടെ ലഭ്യമാണ്. മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. നിവിൻ പോളിയും മമിതാ ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
4: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, എന്റെ പേരെന്തായിരുന്നു?
5: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
2: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
5: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
6: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
5: കണ്ട കണ്ട കാർദയണ്ട.
2: ബെത്ലഹേം കുടുംബ യൂണിറ്റ് ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.

0: പുണ്യവചനങ്ങളിലൂടെ അടുത്ത ബന്ധുക്കൾക്ക് ആവശ്യമായിരിക്കെ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ദാനം സ്വീകരിക്കപ്പെടുകയില്ല.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ലഹരി മാങ്ങിനുള്ള സമയം.

0: in association with Nesto Hypermarket. Now opening on 19th August, Old Passport Office, Karafa.
1: Once again, welcome back to Radio Suno 91.7 FM. ഇതാ ഹോം ഡെലിവറിയുടെ ടൈം സന്ദീപാണ് കൂടെയുള്ളത്. ഫുഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം ഹോം ഡെലിവറി പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. യെസ്, വിശപ്പ് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ അടിച്ചു തുടങ്ങുന്ന സമയത്ത് ബാച്ചിലേഴ്സിന് വേണ്ടി വളരെയധികം ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മീൻകറിയാണ് ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഉണക്കിന്റെ ഇടയിലാണോ മീൻകറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് ഇവിടെ പ്രസക്തി ഇല്ല ഗൈസ്. പക്ഷേ ഈ മീൻകറി അടിപൊളിയാണ്. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും എന്ന പ്രതീക്ഷയിൽ ഞാൻ ആ ഇൻഗ്രീഡിയൻസിലേക്ക് നേരെ കിടക്കുന്നു. ബേസിക് ആയിട്ട് വേണ്ട ഐറ്റം എന്ന് പറയുന്നത് ഫിഷാണ്. ഏത് ഫിഷ് ആയാലും കുഴപ്പമില്ല, നമുക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഫിഷ് എടുക്കുക. ആ കൂട്ടത്തിൽ നമ്മളുടെ തേങ്ങാപ്പാലാണ് നമ്മളിവിടെ എടുക്കുന്നത്. ബേസിക്കലി ആ തേങ്ങാപ്പാല് ഇൻ കേസ് തേങ്ങാ കൊത്തോടു കൂടി തന്നെ ആ ഒരു ചെറിയൊരു തരിയോട് കൂടി ഇട്ടാലും പ്രശ്നമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ചെറുകിയ തേങ്ങ നമുക്ക് കുറച്ചെടുക്കണം. അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കുക. ഞാൻ പറയില്ലേ, ചില കറികൾ ഈ പറഞ്ഞ പോലെ തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. സോ ബേസിക്കലി ആ തേങ്ങാപ്പാൽ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് സ്ട്രെയിൻ ചെയ്ത് പാല് മാത്രമായിട്ട് എടുത്തതിന് ശേഷം അതിലേക്ക് കഴിയുക ചെയ്യുന്ന ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കുക, കരിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് കടുവറുക്കാനുള്ള സാധനങ്ങൾ റെഡിയാക്കണം. ആ കടുവറുക്കാനുള്ള സാധനം മെയിൻലി ഉലുവ വേണം, കടുക് വേണം, പിന്നെ കുറച്ച് കരിവേപ്പില. അക്കൂട്ടത്തിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ബ്രൗൺ ആക്കി കടുവറുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെന്തതിന് ശേഷം കേട്ടോ, മീനൊന്ന് വെന്തോ ഇല്ലയോ പെട്ടെന്ന് വെയ്യും, മീനാവുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്തിട്ട് കടുവറുത്ത് കൂടെ എടുത്തു കഴിഞ്ഞാൽ കെട്ടിലൊരു ഫിഷ് കറിയാണ്. ഈ ഒരു ഫിഷ് കറി അധിക സംഭവങ്ങളൊന്നും ഇല്ലാണ്ട്, ഇപ്പോൾ പുളിയൊന്നും ആഡ് ചെയ്യാണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പെട്ടെന്ന് സാധനങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, ബേസിക് ആയിട്ട് മഞ്ഞപ്പൊടി, മുളക് പൊടിയൊക്കെ എല്ലാ വീട്ടിലും എല്ലായിടത്തും ബാച്ചിലേഴ്സിൻ്റെ കിച്ചണിലാണെങ്കിൽ പോലും കാണും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഫിഷ് കറി വെച്ച് നോക്കും എന്ന പ്രതീക്ഷയിൽ നമുക്ക് അടുത്തൊരു സ്മൂത്ത് പാട്ടിലേക്ക് പോകാം. സന്ദീപാണ് കൂടെയുള്ളത്. ഇത് ഹോം ഡെലിവറിയുടെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Pampa's happiness frequency.
1: ഈ ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പൊന്നോണം സീസൺ 8.
2: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
1: സുനോപ്പൊന്നോണം സീസൺ 8
2: കേട്ട് കേട്ട് കേട്ടോണം.
1: Brought to you by New Indian Supermarket.
2: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
3: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
4: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. ബർവ വില്ലേജ്, ബിൽഡിംഗ് നമ്പർ 19, ഷോപ്പ് 9 and 10. കോൾ 7136-6448.
5: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അഫ്സൽ.
2: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ 91.7 KTKK.

0: This is home delivery only on Radio Suno 91.7 FM.
1: In association with Nesto Hypermarket, now opening on 19th August, Old Passport Office, Karafa.
2: Once again, welcome back to Radio Suno 91.7 FM Home Delivery. The time Sandeep Anu kudeyulla da. Carl bangiraiti heat ee samayathe dissipate cheyanulla sadhyathakale koodalana. Appo namukku adinu cheyan pattuna valare adhigam simple aayittulla oru karyam car maatan endayalum pattilla valare expensive aayittulla Porsche aayittulla kaasum namukku pettunu purchase cheyidukkanayittu sadhikkunna oru karyalla. Appo simple aayittu cheyan pattuna karyam idindagathe use cheyina oru upholstery മാറ്റുക എന്നുള്ളതാണ്. പോർച്ചറി ആസ് ഇൻ ആ സീറ്റ് കവേഴ്സ് ഭയങ്കര ഡാർക്ക് ടോൺസ് ഡാർക്ക് ഷെയ്ഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ട് കുറച്ചുകൂടി ലൈറ്റ് ഷെയ്ഡ്സ് വൈറ്റ് ഇടുക എന്നല്ല പറയുന്നത്, പക്ഷേ എന്നാലും ബേജ് കളേഴ്സ് അല്ലെങ്കിൽ ലൈറ്റർ കളേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആഷ് ഒക്കെ ആണെങ്കിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. കാറിൻ്റെ ലുക്കൊന്നും പോവാണ്ട് നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് നമ്മുടെ മെയിൻറ്റനൻസ് കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നോക്കുക. അക്കൂട്ടത്തിൽ തന്നെ ഭയങ്കരമായിട്ട് ഹീറ്റ് ഇത് ഗ്രാസ്പ് ചെയ്യില്ല അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യില്ല. അപ്പോൾ വണ്ടിക്കകത്ത് സ്വാഭാവികമായിട്ടും ഒരു കൂളിംഗ് ഇഫക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ് പോസിബിളി ഷെയ്ഡഡ് പോർഷൻസിൽ തന്നെ കാർ പാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ പോകേണ്ട ആവശ്യമുണ്ട്, പല സ്ഥലങ്ങളിലായിട്ട് കാർ പാർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഷെയ്ഡഡ് പോർഷൻ കുറച്ച് നമുക്ക് നടന്ന് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ കാർ ഒരു ഷെയ്ഡഡ് പോർഷനിൽ ഇട്ടതിന് ശേഷം മാക്സിമം നമ്മുടെ ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് ശ്രമിക്കുക. ആ ഒരു അപ്ഡേറ്റ് കൂടി പറഞ്ഞുകൊണ്ട് നേരെ പോകുന്നത് ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്കാണ്. സന്ദീപ് ആണ് കൂടെ ഉള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. ഇത് ഹോം ഡെലിവറിയുടെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: सुनो 91.7 FM Qatar's favorite radio station.
1: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരു ഡൂയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരു ഡൂ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. Sky Media and The Sound of South presents Victoria Gold Ponnonam with MG Live September 4th QNCC.

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: Namaskaram, I am Indrajit Sukumaran.
2: You are listening to
1: Qatar's favorite radio station, Radio Suno 91.7 FM. Kootukuda.
2: Own a Bible, new Indian supermarket, Eonum, Podipuram.
0: റേഡിയോ സുനോ ഒരുക്കുന്ന വമ്പൻ ആഘോഷങ്ങൾ. ഉത്രാടപ്പാച്ചിലിൽ രണ്ട് പേരടങ്ങുന്ന ടീമുകളായി പങ്കെടുക്കാം. കുട്ടികൾക്ക് ഓണം ഔട്ട്ഫിറ്റിൽ തിളങ്ങാൻ കുട്ടിമാവേലി, ഒപ്പം ഓണം ഗെയിമുകളും. കൂടാതെ കൈതോല നാടൻ പാട്ട് സംഘം അവതരിപ്പിക്കുന്ന ഓണം സ്പെഷ്യൽ നാടൻ പാട്ടുകളും ആസ്വദിക്കാം. ഓഗസ്റ്റ് 22 വൈകുന്നേരം 5:30 മുതൽ.
2: കൂടെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലും റീറ്റെയിൽ മാർട്ടിലും ലഭ്യം. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
3: റേഡിയോ നാടക മത്സരം സീസൺ 4.
2: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
3: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
4: Solo Bollywood.

0: സെറ്റ് സാരി അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയൽ
1: മുണ്ട്.
0: സെറ്റ് സാരി അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയൽ
1: മുണ്ട് മുണ്ട് മുണ്ട്. അല്ല അല്ല, എന്താണ് പ്രശ്നം?
2: സഫാരിയുടെ 25 കൂട്ടം വിഭവങ്ങൾ അടങ്ങിയ ഇത്തവണത്തെ ഓണസദ്യക്ക് വെറും 36 റിയാലേ ഉള്ളൂ. മാത്രമല്ല, ഒരു ഓണസദ്യ വാങ്ങിക്കുമ്പോ മുണ്ട് അല്ലെങ്കിൽ സെറ്റ് സാരി അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് സൗജന്യമായിട്ട് നേടാം. അതിൽ ഏത് വേണമെന്ന തർക്കത്തിലാ ഞങ്ങൾ.
1: ഇത് സിമ്പിൾ അല്ലേ? ഒരാള് സദ്യ വാങ്ങുമ്പോ മുണ്ട് ഫ്രീ ആയി കിട്ടുമല്ലോ. രണ്ടാമത് ഒരു സദ്യ കൂടെ വാങ്ങുമ്പോ സാരിയോ ചുരിദാർ മെറ്റീരിയലോ എടുക്കാലോ. രണ്ടുപേരും സദ്യ വാങ്ങുന്നു, രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ട ഓണക്കോടി എടുക്കാം. പ്രോബ്ലം സോൾവ്.
0: മറക്കണ്ട, സഫാരിയുടെ ഇത്തവണത്തെ ഓണസദ്യയുടെ കൂടെ ഓണക്കോടിയും. സദ്യ പ്രീ ബുക്ക് ചെയ്യാനും കൂടുതൽ വിവരങ്ങൾക്കും സഫാരി സോഷ്യൽ മീഡിയ പേജുകൾ ഇപ്പോൾ തന്നെ വിസിറ്റ് ചെയ്യൂ.
3: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
4: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
5: ആകെ സെഡാണ് മോനെ.
6: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്. ഇത്തവണത്തെ ഓണം സംഭവമാകും.
7: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങിക്കഴിഞ്ഞു.
0: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
7: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
0: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനുമൊപ്പം ഈ ഓണം പൊട്ടിപ്പൊടിക്കാം.
8: ഹോം ഡെലിവറി

0: in association with Nesto Hypermarket. Now opening on 19th August, Old Passport Office, Karafa.
1: ഒരു കാറിന് വേണ്ട റിക്വയർമെന്റ് കുറച്ചു മുന്നേ ഞാൻ പറഞ്ഞു, നമ്മളുടെ ലൈഫിലും നമുക്കും പേഴ്സണലി മെയിൻറ്റെയിൻ ചെയ്യേണ്ട റിക്വയർമെന്റ്സ് ഒരുപാട് തന്നെയാണ്, എസ്പെഷ്യലി ഡ്യൂറിങ് സമ്മർ സീസൺ. അപ്പോൾ മെയിൻ്റനൻസ് കാര്യങ്ങൾ കാറിന് മാത്രമല്ല വീടിനും നമ്മളുടെ ബോഡിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ബോഡിക്ക് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ആ ഒരു ഓർമ്മപ്പെടുത്തൽ ഒരിക്കൽ കൂടി, സ്റ്റേ ഹൈഡ്രേറ്റഡ്, വെള്ളം കുടിക്കാനായിട്ട് മറന്നു പോകണ്ട. ഇഫ് ഇൻ കേസ് നമുക്ക് ഭയങ്കര ഡീഹൈഡ്രേഷൻ കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ORS സൊല്യൂഷൻ അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ബട്ട് ദെൻ ഇറ്റ് ഈസ് ഓൾവേസ് ഗുഡ് ടു ടേക്ക് എക്സ്പേർട്ട് അഡ്വൈസ്, ഫിസിഷ്യൻ അല്ലെന്നുണ്ടെങ്കിൽ ഡോക്ടർ, ഒരു മെഡിക്കൽ എക്സ്പേർട്ടിൻ്റെ അഡ്വൈസ് ചോദിച്ചതിന് ശേഷം മാത്രം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുക. ആ കൂട്ടത്തിൽ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. വെരി ഫസ്റ്റ് തിങ്, ആ കർട്ടൻസ് ഒക്കെ ഭയങ്കര ബ്ലാക്ക് ഔട്ട് കർട്ടൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ സംഭവങ്ങളൊക്കെ ഒന്ന് മാറ്റി ലൈറ്റ് കർട്ടൻസ്, നെറ്റ് കർട്ടൻസ് ഇടാനായിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് പലപ്പോഴും കൺസേൺസ് വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്, അതായത് നെറ്റ് കർട്ടൻസ് ആവുമ്പോൾ സീ ത്രൂ ആവില്ലേ, അതൊക്കെ കൺസേണിങ് ആയിട്ട് ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്പർ ഓഫ് കർട്ടൻസ് കൂട്ടിയാൽ മതി. അതായത് നെറ്റ് കർട്ടൻസ് തന്നെ വാങ്ങിച്ചിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി, പർച്ചേസ് ക്വാണ്ടിറ്റി ഒരു രണ്ടടുത്ത്, രണ്ടെണ്ണം ഇടേണ്ട അടുത്ത് നമ്മളൊരു അഞ്ചോ ആറോ അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ ഇട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ഭയങ്കര ബൾക്കായിട്ട് തോന്നുകയും ചെയ്യും, ആ ഒരു സീ ത്രൂ എന്നുള്ള കണ്ടീഷൻ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ടിപ്പാണ്. ഇനി നമ്മുടെ ബെഡ് ലിനൻസ് ഒക്കെ തന്നെ, കോട്ടൺ ലിനൻ വേണമെന്ന് പറയുന്നില്ല, ബിക്കോസ് ലിനൻ ഇച്ചിരി എക്സ്പെൻസീവ് സൈഡിലേക്കാണ്, അതുകൊണ്ട് കോട്ടൺ തുണി യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പില്ലോ കവേഴ്സ് റെഗുലർലി മാറ്റാനായിട്ട് മറന്നു പോകരുത്, എസ്പെഷ്യലി ഡ്യൂറിങ് ദി സമ്മർ സീസൺ. അത് ഭയങ്കരമായിട്ടുള്ള ഡിസ്കംഫർട്ട് നമുക്ക് ഉണ്ടാക്കും. സ്വെറ്റൊക്കെ ചെയ്യുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ രാത്രി ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ സ്വെറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ അങ്ങനെ ഒരു വ്യക്തിയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ പില്ലോ കവേഴ്സ് റെഗുലർലി ഓണ വീക്ക്ലി ബേസിസ് അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റ് ബേസിൽ മാറ്റുന്നത് വളരെയധികം നല്ലതാണ് ഫോർ ഹെൽത്ത്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നു. ഹോം ഡെലിവറിയിൽ സന്ദീപാണ് കൂടെയുള്ളത്. And this is your happiness frequency 91.7 FM. Get to get it. Kutu Gudan.

0: 91.7 FM.
1: Qatar's favorite radio station.
2: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: ഈ ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പനോണം സീസൺ 8.
2: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
4: സുനോപ്പനോണം സീസൺ 8
2: കേട്ട് കേട്ട് കേട്ടോണം.
4: ബ്രോട്ട് ടു യു ബൈ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ്.
2: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
4: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
2: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. Barwa Village, Building Number 19, Shop 9 and 10. Call 7136-6448.
5: You're listening to Radio Suno 91.7. Get to get to Kutukuda.

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സെന്റർ 91.7 FM-ൽ ഹോം ഡെലിവറിയുടെ ടൈം. സന്ദീപാണ് കൂടെ ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ചെറുതായിട്ടൊന്ന് എനിക്ക് ടാറ്റ ബേബി പറഞ്ഞു പോകേണ്ട സമയമൊക്കെ ആയി വരുന്നു. ലഞ്ചൊക്കെ കഴിക്കാനുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഓണാവുമ്പോൾ തീർച്ചയായിട്ടും ഓണം സമയം. ഇനി അങ്ങടേക്ക് വരാൻ പോകുന്നത് കുറച്ചധികം ഹെവി ലഞ്ചിൻ്റെ ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ടൈം കുറച്ചൊന്ന് ഡയറ്റ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡയറ്റൊക്കെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഏറ്റവും മനോഹരമായിട്ട് തന്നെ നമുക്ക് ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ ആ സദ്യ അങ്ങനെ കഴിക്കാനായിട്ടുള്ള വെയിറ്റിംഗ് ആണ്. എന്തായാലും ഒന്ന് രണ്ട് സദ്യകളൊക്കെ ഇവിടെ അവസാനിച്ചു. പക്ഷെ അതല്ലല്ലോ, ആ ഓണത്തിൻ്റെ വൈബിൽ സദ്യ കഴിക്കുക എന്ന് പറയുന്നത് വളരെയധികം ഡിഫറെൻറ്റ് ഫീലിംഗ് ആണ്. അങ്ങനെ ഡിഫറെൻറ്റ് ഫീലിംഗിൽ നമുക്ക് സദ്യ കഴിക്കാനായിട്ടുള്ള വയറിൻ്റെ സ്പേസൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ദി ഹോം ഡെലിവറിയിൽ നിന്നും ഞാൻ ചെറുതായിട്ടൊന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം നാളെ പാക്കലാം. സി യു ദെൻ. ലവ് യു ഓൾ. ടേക്ക് കെയർ. ബൈ ബൈ.

0: ഓണ വൈബിൾ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ ഈ ഓണം പൊടിപൂരം.
1: റേഡിയോ സുനോ ഒരുക്കുന്ന വമ്പൻ ആഘോഷങ്ങൾ. ഉത്രാടപ്പാച്ചിലിൽ രണ്ട് പേരടങ്ങുന്ന ടീമുകളായി പങ്കെടുക്കാം. കുട്ടികൾക്ക് ഓണം ഔട്ട്ഫിറ്റിൽ തിളങ്ങാൻ കുട്ടിമാവേലി, ഒപ്പം ഓണം ഗെയിമുകളും. കൂടാതെ കൈതോല നാടൻ പാട്ട് സംഘം അവതരിപ്പിക്കുന്ന ഓണം സ്പെഷ്യൽ നാടൻ പാട്ടുകളും ആസ്വദിക്കാം. ഓഗസ്റ്റ് 22 വൈകുന്നേരം 5:30 മുതൽ.
0: കൂടെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലും റീറ്റെയിൽ മാർട്ടിലും ലഭ്യം.
2: ഹോം ഡെലിവറി.

0: Aynen Doğru Yol.
1: You're listening to Radio
0: Sunil. Kapırla favorite radio station Radio Sunil. Kette kette kutuğra.
2: ഓണ വൈബിൾ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ ഈ ഓണം പൊടിപൂരം.
3: റേഡിയോ സുനോ ഒരുക്കുന്ന വമ്പൻ ആഘോഷങ്ങൾ. ഉത്രാടപ്പാച്ചിലിൽ രണ്ടു പേരടങ്ങുന്ന ടീമുകളായി പങ്കെടുക്കാം. കുട്ടികൾക്ക് ഓണം ഔട്ട്ഫിറ്റിൽ തിളങ്ങാൻ കുട്ടിമാവേലി, ഒപ്പം ഓണം ഗെയിമുകളും. കൂടാതെ കൈതോല നാടൻ പാട്ട് സംഘം അവതരിപ്പിക്കുന്ന ഓണം സ്പെഷ്യൽ നാടൻ പാട്ടുകളും ആസ്വദിക്കാം. ഓഗസ്റ്റ് 22 വൈകുന്നേരം 5:30 മുതൽ.
2: കൂടെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലും റീറ്റെയിൽ മാർട്ടിലും ലഭ്യം.
4: മലയാള സിനിമ ആഘോഷമാക്കാൻ ഒരുങ്ങുന്ന മാസ് ആക്ഷൻ ത്രില്ലർ ഖലീഫ. വൈശാഖിന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ നായകനാകുന്ന സർപ്രൈസ് എൻട്രികൾ കാത്തിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം ഖലീഫ.
5: സാർ ഒന്ന് ശ്രമിച്ചു നോക്ക്, ആമിർ അലീനെ പൂട്ടാൻ അപ്പ കാണാം നമ്പറം പള്ളിയിലെ ഉറൂസ്.
4: ഓഗസ്റ്റ് 20 മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ.
6: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് .tv.

കരളമിളക് മൂതരവി ഇലകളിൽ ഒരു കുളിരൊരു പുളകം കരളിൽ മലരി തെളുതിരും ഒരാൾ കുളമിളകിയ ചുരുളകം ആഹാ കളകളമിളക് മൂതരവി ഇലകളിൽ ഒരു കുളിരൊരു പുളകം കരളിൽ മലരി തെളുതിരും ഒരാൾ കുളമിളകിയ

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ഈ വർഷത്തെ ഓണസദ്യ മർസയിൽ നിന്നായാലോ?
2: മർസയിൽ നിന്നോ?
1: അതേടാ, ഖത്തറിലെ ഏറ്റവും വലിയ റെസ്റ്റോറന്റ് ആയ സിഗ്നേച്ചർ ബൈ മർസ ഒരുക്കുന്ന 30 വിഭവങ്ങൾ അടങ്ങിയ ഗ്രാൻഡ് ഓണസദ്യ ഇപ്പോൾ മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും പ്രീ ബുക്കിംഗ് സൗകര്യത്തോടെ ലഭ്യമാണ്. മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
2: ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
3: മാറ്റിനി ക്ലാസിക്സ്.

0: ഹായ് നമസ്കാരം, ഞാൻ മനോജ് കെ ജയൻ.
1: ദിഗംബരൻ
2: തിരനുറയും ചുരുൾ മുടി.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ 91.7 FM.
3: ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
4: സിമ്പിൾ, ഇത് ഒരു ടൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
3: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
4: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
3: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
4: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
5: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്, ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
6: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.
7: ഓണ വൈബിൾ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ ഈ ഓണം പൊടിപൂരം.
8: റേഡിയോ സുനോ ഒരുക്കുന്ന വമ്പൻ ആഘോഷങ്ങൾ. ഉത്രാടപ്പാച്ചിലിൽ 2 പേരടങ്ങുന്ന ടീമുകളായി പങ്കെടുക്കാം. കുട്ടികൾക്ക് ഓണം ഔട്ട്ഫിറ്റിൽ തിളങ്ങാൻ കുട്ടിമാവേലി, ഒപ്പം ഓണം ഗെയിമുകളും. കൂടാതെ കൈതോല നാടൻ പാട്ട് സംഘം അവതരിപ്പിക്കുന്ന ഓണം സ്പെഷ്യൽ നാടൻ പാട്ടുകളും ആസ്വദിക്കാം. ഓഗസ്റ്റ് 22 വൈകുന്നേരം 5:30 മുതൽ.
7: കൂടെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലും റീറ്റെയിൽ മാർട്ടിലും ലഭ്യം.
9: ഈ ഓണക്കാലം പൊടിപൂരം. അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പനോണം സീസൺ 8.
5: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
9: സുനോപ്പനോണം സീസൺ 8.
5: കേട്ട് കേട്ട് കേട്ടോണം.
9: ബ്രോട്ട് യു ബൈ ന്യൂ ഇന്ത്യൻ സൂപ്പർമാർക്കറ്റ്.
7: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർമാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
10: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
11: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. Barwa Village, Building No. 19, Shop 9 and 10. Call 7136-6448.
12: Matinee Classics.
13: Matinee Classics.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: വിഭവ സമൃദ്ധമായ ഓണസദ്യയും നാടിന്റെ മണമുള്ള ഓണക്കോടിയും പ്രവാസത്തിലെ ഈ ഓണക്കാലം നിങ്ങളുടെ മനസ്സിലേക്ക് മായാത്ത ഓർമ്മയായി. ലുലു നിങ്ങൾക്കായി സമ്മാനിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
3: 22 വിഭവങ്ങൾ അടങ്ങിയ ലുലുവിന്റെ നല്ല അസൽ ഓണസദ്യ പ്രീ ഓർഡർ ചെയ്യാം. ജസ്റ്റ് 33.50 ഖത്തറിയാലിന്. ഓഗസ്റ്റ് 25 രാത്രി 8 മുൻപായി ലുലു കസ്റ്റമർ സർവീസിലോ ഓൺലൈനിലൂടെയോ രജിസ്റ്റർ ചെയ്യാം.
2: കൂടാതെ സെലക്ടഡ് സാരികൾ, ചുരിദാർ തുടങ്ങി സെലക്ടഡ് ഐറ്റംസ് 200 റിയാലിന് വാങ്ങുമ്പോൾ 50 റിയാലിന്റെ ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ ഇൻസ്റ്റന്റ് ആയി നേടാം.
3: ഈ ഓഫർ ഓഗസ്റ്റ് 29 മാത്രം. ലുലു ഓണം ഇവിടെയാണ്.
4: നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
5: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, എന്റെ പേരെന്തായിരുന്നു?
6: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
4: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
6: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
7: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
6: കണ്ട കണ്ട കാർദയണ്ട.
4: ബെത്ലഹേം കുടുംബ യൂണിറ്റ് ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
3: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
1: ഫസ്റ്റ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
3: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
1: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

ഫിലിപ്സ് സനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്രാ മോളിൽ വൈകിട്ട് 3 മണി മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സനോ 91.7 FM. Venue partner, Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.

സിനിമാ വിശേഷങ്ങളുടെ നേരത്തിലൂടെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. മാറ്റിനി മാഷപ്പിൽ ഞാൻ നിസ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാണ് കേട്ടോ. ഇന്ന് മലയാള സിനിമയിലെ ചില വ്യത്യസ്തമായിട്ടുള്ള വിശേഷങ്ങളൊന്ന് അറിയാനായിട്ട് പോവാണ് കേട്ടോ. നമുക്കറിയാം ലോക സിനിമയ്ക്കൊപ്പം തന്നെ തലയുയർത്തി നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ മലയാളം സിനിമ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ വളരെ അഭിമാനത്തോടുകൂടിയാണ് അത് പറയാറുള്ളത് അല്ലേ. പക്ഷേ കുറച്ച് പുറകിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് മലയാള സിനിമാ ലോകം ഒരു കാലത്ത് മദ്രാസിലേക്ക് വണ്ടി കയറുമായിരുന്നു. അത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ഒരു പഴയ കാലം നമ്മുടെ മലയാള സിനിമയ്ക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നും കൊച്ചിയിൽ മലയാളത്തെ വേരുറപ്പിക്കാൻ സഹായിച്ചൊരു സ്ഥാപനമുണ്ട്. 2000 തുടക്കത്തിൽ കലൂരിലെ ചെറിയൊരു വാടക കെട്ടിടത്തിൽ സ്റ്റാർട്ട് ചെയ്ത് മദ്രാസിലേക്ക് പോയിക്കൊണ്ടിരുന്ന സിനിമാക്കാരെ കൊച്ചിയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും അല്ലെങ്കിൽ മലയാള സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളൊക്കെ തന്നെ കൊച്ചിയിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്ത ഒരു സ്ഥാപനമായിരുന്നു ലാൽ മീഡിയ. അപ്പൊ ലാൽ മീഡിയയുടെ സ്റ്റോറി ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വായിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു വിശേഷങ്ങൾ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം എന്ന് വിചാരിക്കുകയായിരുന്നു. അപ്പൊ ബാക്കി വിശേഷങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്തോളൂ. ഇത് മാറ്റിനി മാഷപ്പ് ആണ്.

0: അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയൽ
1: മുണ്ട്,
0: സെറ്റ് സാരി അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയൽ
1: മുണ്ട് മുണ്ട് മുണ്ട്.
2: അല്ല എന്താണ് പ്രശ്നം?
3: സഫാരിയുടെ 25 കൂട്ടം വിഭവങ്ങൾ അടങ്ങിയ ഇത്തവണത്തെ ഓണസദ്യക്ക് വെറും 36 റിയാലേ ഉള്ളൂ. മാത്രമല്ല, ഒരു ഓണസദ്യ വാങ്ങിക്കുമ്പോ മുണ്ട് അല്ലെങ്കിൽ സെറ്റ് സാരി അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് സൗജന്യമായിട്ട് നേടാം. അതിൽ ഏത് വേണമെന്ന തർക്കത്തിലാ ഞങ്ങൾ.
2: ഇത് സിമ്പിൾ അല്ലേ? ഒരാള് സദ്യ വാങ്ങുമ്പോ മുണ്ട് ഫ്രീ ആയി കിട്ടുമല്ലോ. രണ്ടാമത് ഒരു സദ്യ കൂടെ വാങ്ങുമ്പോ സാരിയോ ചുരിദാർ മെറ്റീരിയലോ എടുക്കാലോ. രണ്ടുപേരും സദ്യ വാങ്ങുന്നു, രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ട ഓണക്കോടി എടുക്കാം. പ്രോബ്ലം സോൾവ്.
0: മറക്കണ്ട, സഫാരിയുടെ ഇത്തവണത്തെ ഓണസദ്യയുടെ കൂടെ ഓണക്കോടിയും. സദ്യ പ്രീ ബുക്ക് ചെയ്യാനും കൂടുതൽ വിവരങ്ങൾക്കും സഫാരി സോഷ്യൽ മീഡിയ പേജുകൾ ഇപ്പോൾ തന്നെ വിസിറ്റ് ചെയ്യൂ.
4: Safari, world-class shopping experience, Doha, Qatar.
5: മലയാള സിനിമ ആഘോഷമാക്കാൻ ഒരുങ്ങുന്ന മാസ് ആക്ഷൻ ത്രില്ലർ ഖലീഫ. വൈശാഖിന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ നായകനാകുന്ന സർപ്രൈസ് എൻട്രികൾ കാത്തിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം ഖലീഫ.
6: സാർ ഒന്ന് ശ്രമിച്ചു നോക്ക്, ആമിർ അലീനെ പൂട്ടാൻ അപ്പ കാണാം.
5: ഓഗസ്റ്റ് 20 മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ.
7: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
0: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
7: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
8: ഓ മൈ ഡാർലിംഗ്, ഡാർലിംഗ്
9: വേണ്ട, മറിക്കോ മറിക്കോ, അടുത്ത് വരരുത്.
10: Yeah, please.

0: 91.7 FM.
1: Qatar's favorite radio station.
2: ഇത്തവണത്തെ ഓണം സംഭവമാകും.
3: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
2: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
3: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
2: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനും ഒപ്പം ഈ ഓണം പൊട്ടി പൊടിക്കാം.
0: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
4: റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി PR@suno.qa.
4: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
5: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
6: ചൂട് കാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
5: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today. On the dance floor. 1, 2, 3, 4. Namaskaram.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar Promise nalguna complete transparency.
3: ഇന്ന് മാറ്റിനി മാഷപ്പിലെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വിശേഷങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലാൽ മീഡിയ, നമുക്കൊക്കെ ആ ഒരു പേര് പരിചിതമാണ് അല്ലേ? അപ്പം ലാൽ മീഡിയയുടെ തുടക്കം എങ്ങനെയായിരുന്നു എന്നുള്ള വിശേഷങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളുടെ അടുത്ത് അതൊന്ന് ഷെയർ ചെയ്യാം, ആ സ്റ്റോറി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയായിരുന്നു. നോക്കത്ത ദൂരത്തെ കണ്ണും നട്ട് എന്ന സിനിമയിലാണ് നമ്മുടെ നടൻ ലാലും സിദ്ദിഖ് സാറും സംവിധായകൻ അവരാദ്യമായിട്ട് ഫസൽ സാറിനെ അസിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് ഡബ്ബിംഗ് സ്റ്റേജിലേക്ക് വരികയാണ്. അന്ന് ട്രിവാൻഡ്രം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് ഡബ്ബിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അന്ന് ചിത്രാഞ്ജലിയിൽ ഭയങ്കര തിരക്കാണ്, കാരണം അവർ ഡബ്ബിംഗ് സ്ലോട്ട് കിട്ടാനായിട്ട് സിനിമാ പ്രവർത്തകർ ഇങ്ങനെ കാത്തിരിക്കണം. അപ്പോൾ അത്രയും ഡിമാൻഡുള്ള ഒരു മേഖലയായിരുന്നു അത്. അപ്പോൾ ആ സമയത്ത് തന്നെ നടൻ ലാൽ അദ്ദേഹം ആ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഇത്രയും ഡിമാൻഡുള്ള മേഖല എന്നുള്ള രീതിയിൽ അതിനോടൊരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കിയത്താ ദൂരത്തെ കണ്ണും നട്ട് എന്ന സിനിമയുടെ ഡബ്ബിംഗ് സമയത്ത് കൺസോളിൽ എപ്പോഴും സംവിധായകനാണ് ഇരിക്കുക. അന്ന് ഫാസിൽ സാറിന് വരാൻ പറ്റിയില്ല. അപ്പം അതുകൊണ്ട് KP ഉമ്മർ, അദ്ദേഹത്തിൻ്റെ നടൻ KP ഉമ്മറിൻ്റെ ഡബ്ബിംഗ് വന്ന ദിവസം ഫാസിൽ സാറ് ആ ഒരു ഉത്തരവാദിത്തം നടൻ ലാൽ അദ്ദേഹത്തെ, അന്ന് അദ്ദേഹം നടനായിട്ടില്ല, അപ്പം അന്ന് അദ്ദേഹത്തെ അതിനുവേണ്ടി ഏൽപ്പിക്കുന്നു. ലാൽ അദ്ദേഹത്തെയും സിദ്ദിഖ് സാറിനെയും, സംവിധായകനായിരുന്നു, അവരെന്ന അസിസ്റ്റന്റ് ആണല്ലോ, അപ്പം അവരെയാണ് ഏൽപ്പിക്കുന്നത്. അങ്ങനെ കൺസോളിൽ ലാൽ അദ്ദേഹം ഇരിക്കുന്നു. അതിനുശേഷം KP ഉമ്മർ അദ്ദേഹത്തിന്റെ ഡബ്ബിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം ഫാസിൽ സാർ അത് കേൾക്കുന്നു, ഗംഭീരായിട്ടുണ്ടെന്ന് മറുപടി പറയുന്നു. അപ്പൊ കൺസോളിൽ ഇരുന്നത് ലാൽ അദ്ദേഹമാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിന് ലഭിക്കുന്ന ആ ഒരു മേഖലയിലെ ആദ്യ അംഗീകാരം. അപ്പോഴാണ് ആൾ ചിന്തിക്കുന്നത് ഈ മേഖല കൊള്ളാലോ എന്ന് ചിന്തിക്കുന്നത്. അങ്ങനെ കൊച്ചിയിൽ സ്വന്തമായിട്ടൊരു സ്റ്റുഡിയോ എന്നുള്ള കാര്യം മനസ്സിലേക്ക് വരുന്നു. അങ്ങനെ കലൂരിൽ ഒരു വാടക കെട്ടിടം എടുത്ത് ലാൽ മീഡിയയ്ക്ക് തുടക്കമിടുകയാണ്. അന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളത്രേ, സ്റ്റുഡിയോയുടെ മുൻപിൽ ഒരു മാവ് ഉണ്ടാവണം അത്രേ. അത് അദ്ദേഹത്തിന് എന്തോ ഒരു ഭയങ്കര ഇഷ്ടം. അന്ന് സ്റ്റുഡിയോ നിൽക്കുന്ന സ്ഥലത്ത് മാവില്ല, അതിന്റെ എതിർവശത്തുള്ള കെട്ടിടത്തിന് മുൻപിൽ മാവുണ്ട്. അങ്ങനെ ആ ഒരു കെട്ടിടം ഓഫീസായിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട് അതുകൂടി അവർ ഏറ്റെടുക്കുന്നു. അങ്ങനെയായിരുന്നു ലാൽ മീഡിയയുടെ തുടക്കം. ലാൽ മീഡിയ നമ്മുടെ നടനും സംവിധായകനും ഒക്കെയായ അദ്ദേഹത്തിന്റെ സ്ഥാപനമാണ്. ലാൽ മീഡിയയും കല്യാണരാമൻ എന്ന സിനിമയും തമ്മിൽ വലിയൊരു കണക്ഷൻ ഉണ്ട്. എന്താണെന്നുള്ളത് വഴിയെ പറയാം. കേട്ടുകൊണ്ടേയിരിക്കാം മാറ്റിനി മാഷം.
0: Chennai Beats.
1: Tamil, head of the hour. In the art of Podumakulanda.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on
2: Huawei App Gallery.
0: Qatarinde Mandi Paradise, rich Arabian flavors umai Zamzam Mandi.
3: Mandi, Madbi, Madfoon, Madkoot thudangi Mandiyude authentic ruchi ariyam.
0: Zamzam Mandi, where flavors create memories. Wholesale Market Doha. Call 4000-1707.
3: കുട്ടി കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്ര മോളിൽ വൈകിട്ട് 3 മണി മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. Venue partner, Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
4: Gifting partner, Daiso Japan. You name it, we have it.
3: And
4: Doha Center, shop more, pay less.
3: Old Airport Road, Doha and Alcor.
4: Call 70222525.
3: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
0: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

0: to Radio Sunu 91.7 FM, Qatar's favorite radio station. നിവിൻ പോളിയും അമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
1: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, എന്റെ പേരെന്തായിരുന്നു?
2: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
0: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
2: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്ന പറഞ്ഞത്.
3: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
2: കണ്ട കണ്ട കാർദയണ്ട.
0: ബെത്ലഹേം കുടുംബ യൂണിറ്റ് ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
4: ഓണപ്പാട്ട് brought to you by
0: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.

മിഴിരണ്ടിലും അപരിചിതൻ അങ്ങനെ ഒട്ടനവധി ഹിറ്റ് സിനിമകളുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ തന്നെ അവിടെ നടക്കുന്നു. കഴിഞ്ഞ 25 വർഷത്തെ ഒരു യാത്ര നോക്കുവാണെങ്കിൽ ഏകദേശം 1200 മലയാള സിനിമകൾക്കാണ് ലാൽ മീഡിയ വർക്കുകൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുടെ ഒരു കേന്ദ്രമായിട്ട് ഇപ്പോൾ ലാൽ മീഡിയ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും മലയാള സിനിമയ്ക്ക് പിന്നിലുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള വിശേഷങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് ഇന്നത്തെ മാറ്റിനി മാഷപ്പിന്റെ ഈ ഒരു സമയം ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. കേട്ടുകൊണ്ടേയിരിക്കാം റേഡിയോ സുനോ.

0: വചനങ്ങളിലൂടെ
1: ക്ഷമയേക്കാൾ ഉത്തമവും വിശാലവുമായ ഒരു ദാനം ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ഇത്തവണത്തെ ഓണം സംഭവമാകും.
4: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങിക്കഴിഞ്ഞു.
3: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
4: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
3: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനും ഒപ്പം ഈ ഓണം പൊട്ടി പൊടിക്കാം.
1: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. Relax and recharge with 917 Evening. 917 Evening. Power up your evenings with 917 Evenings. Nyayar mudal gaadam vare, vaigittu 5 mani mudal. 917 Evenings.
5: Joy Alukas 917 Evenings.
6: Presented by Joy Alukas, world's favorite jeweler.
7: Powered by
8: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് ക്യുസിന്റെ രുചി അറിയാം. കോൾ 4000 1707.
6: And
9: മർസ ഹൈപ്പർമാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
0: യു ആർ ലിസണിംഗ് ടു റേഡിയോ.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar Promise nalguna complete transparency.
3: മാജിനി മാഷ വിശേഷങ്ങളുമായിട്ട് അഷ്ടമിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഗുഡ് ആഫ്റ്റർനൂൺ. എന്നാ ഉണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു? അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം കുറച്ചധികം സിനിമാ വിശേഷങ്ങൾ പറഞ്ഞ് നിസ അങ്ങോട്ട് പോയതേ ഉള്ളൂ. അപ്പോഴേക്കും ഞാൻ തിരിച്ചെത്തുമ്പോൾ എന്റെ ഏറ്റവും എന്താ പറയാ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഭയങ്കര ഒരു അല്ലു അർജുൻ ഫാൻ എന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് രാഖ എന്ന് പറയുന്നത്, രാഖ ആക്ച്വലി. അപ്പൊ ഈ ഒരു സിനിമ അല്ലു അർജുൻ നായകനായിട്ട് എത്തുന്ന ആറ്റ്ലി സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. പക്ഷെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമയിൽ, ഈ ഒരു ബ്രഹ്മാണ്ട ചിത്രത്തിൽ ആക്ച്വലി വില്ലനായിട്ട് ഹോളിവുഡ് താരമായിട്ടുള്ള വിൽ സ്മിത്തിനെ അവർ ഇപ്പം ലൈക്ക് ആക്ച്വലി ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആളുടെ സമയം, ആളുടെ ഷൂട്ടിങ്ങിന് എങ്ങനെയാണ്, വിദേശത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് അത് സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള വലിയ വലിയ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു കൺഫർമേഷൻ എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടില്ല, ബട്ട് സ്റ്റിൽ ഭയങ്കരമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, വിൽ സ്മിത്ത് അഥവാ ഇനി ഇതിന് ഓക്കെ പറഞ്ഞാൽ അദ്ദേഹം അഭിനയിക്കുന്ന ആദ്യ ഇന്ത്യൻ ചിത്രം എന്നുള്ള രീതിയിൽ കൂടി ഈ ഒരു സിനിമയെ അറിയപ്പെടും. മാത്രമല്ല അദ്ദേഹത്തിന് ആ ഒരു ഒരു വില്ലൻ്റെ ഗെറ്റപ്പും കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ അവരിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻ്റ് അതിനനുസരിച്ചിട്ട് വിൽ സ്മിത്തിന് അനുസരിച്ചിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് വേണം അത് പോയി ഡിസ്കസ് ചെയ്ത അദ്ദേഹം ഓക്കെ പറഞ്ഞാൽ ഈവൻ കോസ്റ്റ്യൂംസും കാര്യങ്ങളും എല്ലാം ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡിസ്കഷനിൽ നടക്കുകയാണ്. നമുക്കറിയാം ഓൾറെഡി അല്ലു അർജുൻ്റെ ഒരു കൈയുടെ ഒരു ചെറിയൊരു ഒരു മുട്ടയടിച്ചിട്ടുള്ള ഒരു ലുക്കും പിന്നെ ഒരു കൈയുടെ ഒരു സിമ്പിൾ മാത്രമാണ് വന്നിട്ടുള്ളത്. പക്ഷെ അതൊരു വേറൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ലുക്കായിരുന്നു. അപ്പോൾ അതിനെനിക്ക് തോന്നുന്നു കോസ്റ്റ്യൂംസ് ആണെങ്കിലും എല്ലാം ഭയങ്കര വ്യത്യസ്തമായിട്ടാണ് അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ അതുകൊണ്ട് തന്നെയാവാം. എന്തായാലും ഈ ഒരു വിൽ സ്മിത്ത് എത്തുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിൽ വലിയ രീതിയിൽ ചർച്ച നടക്കുന്ന സമയത്ത് മറ്റൊരു കാര്യം കൂടി ചർച്ചയിൽ നടക്കുന്നത് ഇതിലൊരു ക്യാമിയോ പ്രസൻസ് എന്നുള്ള രീതിയിൽ ഷാറൂഖ് ഖാൻ എത്തുന്നു എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയാണ്. എന്തായാലും ഇവരൊക്കെ തന്നെ എത്തിക്കഴിഞ്ഞാൽ ഇത് ഈ പറഞ്ഞ പോലെ ഒരു ബ്രഹ്മാണ്ട ചിത്രം എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ ആക്ച്വലി നമുക്ക് ഈ സിനിമ കാണാനായിട്ട് പറ്റും. പിന്നെ മാത്രമല്ല ദീപിക പടുക്കോണാണ് ഇതിൽ നായികയായിട്ട് എത്തുന്നതെന്ന് നമുക്കറിയാം. ആളിപ്പോൾ ഓൾറെഡി ഒരു ചെറിയ സീക്വൻസും കാര്യങ്ങളൊക്കെ തന്നെ എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഷൂട്ടിങ്ങിലാണ് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എനിവേ ഒരു 800 കോടി ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഈ ഒരു ബ്രഹ്മാണ്ട ചിത്രം നമുക്ക് കാണാം. അഥവാ വിൽ സ്മിത്ത് എത്തിയാൽ ഓഹ് വേറെ ലെവൽ, ഇന്റർനാഷണൽ ലെവൽ ആകും അല്ലേ? എനിവേ വി വിൽ വെയിറ്റ് ഫോർ ദാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ബാച്ചിലറിലെ ഒരു പാട്ടിലേക്ക് പോവാണ്. സോ കീപ് ലിസണിംഗ്, ദിസ് ഇസ് ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, റേഡിയോ സോ 91.7 FM. അഷ്ടമിയാണ് കൂടെയുള്ളത്.

0: सुनो 91.7 FM Qatar's favorite radio station.
1: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്. ഈ ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പൊന്നോണം സീസൺ 8.
1: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
2: സുനോപ്പൊന്നോണം സീസൺ 8
1: കേട്ട് കേട്ട് കേട്ടോണം.
2: Brought to you by New Indian Supermarket.
1: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
2: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
1: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. ബർവ വില്ലേജ്, ബിൽഡിംഗ് നമ്പർ 19, ഷോപ്പ് 9 and 10. Call 7136-6448.

മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNC.

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിഫ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. Venue partner Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
2: Gifting partner Daiso Japan, you name it, we have it.
1: And
2: Doha Center, shop more, pay less.
1: Old Airport Road, Doha and Alcor.
2: Call 70222525.
1: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
3: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

0: மார்னிங் சவாரி, இது நம்முடைய சவாரி. ஞாயிறு முதல் வியாழம் வரை ராவிலே 6 மணி முதல் மார்னிங் சவாரி. மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி,
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ், the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: This is Matine Masha, only on
7: Radio Suno 91.7 FM.
6: Brought to you by
8: Safari, world-class shopping experience, Doha, Qatar.
6: And
1: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar Promise nalguna complete transparency.
9: മാറ്റിനി മാഷ വിശേഷങ്ങൾ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയം. എന്തായാലും വെൽക്കം ബാക്ക്. അഷ്ടമിയാണ് കൂടെ ഉള്ളത്. കുറച്ച് നേരമായിട്ട് ഇവിടെ ജാഫറിന്റെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കത് വായിക്കാൻ പറ്റിയില്ല. ഞാൻ അപ്പോ ഒരു 10 മിനിറ്റ് മുമ്പ് വന്നതാണ്, പക്ഷേ എനിക്കത് ഞാൻ അപ്പോ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടാണ് കേട്ടോ. സോറി ജാഫർക്ക, ഞാൻ മിസ് ഔട്ട് ആയിപ്പോയി. പക്ഷെ ജാഫർക്ക് ഭയങ്കര സ്നേഹത്തോടെയാണ് ആ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷവും തോന്നി. ഒരാൾക്കുള്ള ഒരു വിഷാണ് ജാഫർക്ക് അയച്ചിരിക്കുന്നത്. സോ ബേസിക്കലി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹായ് റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാം. ഇന്ന് ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന സഹോദര സുഹൃത്ത് സാബുചേട്ടന്റെ പിറന്നാൾ ദിവസമാണ്. പ്രവാസ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വിലപ്പെട്ട ഒരു സമ്പാദ്യമാണ് ഇവിടെ നിന്നും കിട്ടുന്ന ആത്മാർത്ഥ സുഹൃത്തുക്കൾ. അങ്ങനെ കിട്ടിയ എൻ്റെ ഒരു ഗിഫ്റ്റാണ് സാബുചേട്ടൻ. ജീവിതത്തിൽ എന്നും സന്തോഷവും ആരോഗ്യവും സൗഖ്യവും ഉണ്ടാവട്ടെ. ഇനിയും ഒരുപാട് കാലം സന്തോഷത്തോടെ ആരോഗ്യത്തോടെ കുടുംബത്തോടൊപ്പം കഴിയാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സാബുചേട്ടന് സ്നേഹം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് ജാഫർ ചൈനീസ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ജാഫർക്കാട് സ്വന്തം സാബുചേട്ടന് ഞങ്ങളുടെ വക ആ ഒരു ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ഞാൻ ആ മെസ്സേജ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കണ്ടത്, ബട്ട് സ്റ്റിൽ ഒരുപാട് സന്തോഷം. അവർ രണ്ടുപേരും നിൽക്കുന്ന ഒരു ഫോട്ടോയൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോട്ടോയും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി, രണ്ടുപേരുടെ ഒരു സ്നേഹവും സൗഹൃദവും ഒക്കെ കണ്ടപ്പോൾ. എന്തായാലും ഹാപ്പി ബർത്ത്ഡേ ചേട്ടാ.

എന്തായാലും ഞാൻ ഈ ഒരു സമയത്ത് വിചാരിക്കുകയായിരുന്നു ഏതെങ്കിലും ഒരു നല്ല പാട്ടിട്ട് കൊടുക്കണം എന്നേ. എനിക്ക് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്നൊരു പാട്ട് ഏതാണെന്നറിയോ? കുറച്ച് അടിച്ചുപൊളി പാട്ടാണ്.

അടിച്ചുപൊളി പാട്ടിരിക്കട്ടെന്നേ സംഭവം. ഈ പറഞ്ഞ പോലെ സൂപ്പർ ആയിട്ട് ബർത്ത്ഡേ അല്ലേ, പൊളിച്ചടക്കി പോട്ടെ. എന്തായാലും ഈ ഒരു വിശ്വാസം കൂടി പറഞ്ഞുകൊണ്ട് നേരെ ഞാൻ ഈ ഒരു പാട്ടിലേക്ക് തന്നെ പോകുന്നു. ശങ്കർ മഹാദേവൻ പാടിയ, അതുപോലെ ഉദിത് നാരായണൻ കൂടെ പാടിയ ബ്യൂട്ടിഫുൾ സോങ് ഓൺ കഥേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
2: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, എന്റെ പേരെന്തായിരുന്നു?
3: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
1: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
3: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
4: കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയോ?
3: കണ്ട കണ്ട കാരണം.
1: ബെത്ലഹേം കുടുംബ യൂണിറ്റ്, ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
5: റേഡിയോ നാടക മത്സരം സീസൺ 4.
1: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി pr@suno.qa.
5: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
6: You're listening to
7: ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സുനോ 91.7 FM.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ഓണ വൈബിൽ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ ഈ ഓണം പൊടിപൂരം.
3: റേഡിയോ സുനോ ഒരുക്കുന്ന വമ്പൻ ആഘോഷങ്ങൾ. ഉത്രാടപ്പാച്ചിലിൽ രണ്ടു പേരടങ്ങുന്ന ടീമുകളായി പങ്കെടുക്കാം. കുട്ടികൾക്ക് ഓണം ഔട്ട്ഫിറ്റിൽ തിളങ്ങാൻ കുട്ടിമാവേലി, ഒപ്പം ഓണം ഗെയിമുകളും. കൂടാതെ കൈതോല നാടൻ പാട്ട് സംഘം അവതരിപ്പിക്കുന്ന ഓണം സ്പെഷ്യൽ നാടൻ പാട്ടുകളും ആസ്വദിക്കാം. ഓഗസ്റ്റ് 22 വൈകുന്നേരം 5:30 മുതൽ.
2: കൂടെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലും റീറ്റെയിൽ മാർട്ടിലും ലഭ്യം.
4: അസ്സലാമലൈക്കും, നമസ്കാരം. ഞാൻ താജ്ജു നടകര.
2: യു ആർ ലിസണിംഗ് ടു റേഡിയോ
4: സുനോ. കത്തറിന്റെ സ്വന്തം റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. Sky Media and The Sound of South presents Victoria Gold Ponnonam with MG Live September 4 QNCC.

மேட்டினி மேஷப்பில் இந்த ஸ்ரேயா கோஷால் ஸ்பெஷல்.

0: സെറ്റ് സാരി അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയൽ.
1: മുണ്ട്
0: സെറ്റ് സാരി അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയൽ.
1: മുണ്ട് മുണ്ട് മുണ്ട്. അല്ല അല്ല, എന്താടാ പ്രശ്നം?
2: സഫാരിയുടെ 25 കൂട്ടം വിഭവങ്ങൾ അടങ്ങിയ ഇത്തവണത്തെ ഓണസദ്യക്ക് വെറും 36 റിയാലേ ഉള്ളൂ. മാത്രമല്ല, ഒരു ഓണസദ്യ വാങ്ങിക്കുമ്പോ മുണ്ട് അല്ലെങ്കിൽ സെറ്റ് സാരി അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയൽ ഇതിലേതെങ്കിലും ഒന്ന് സൗജന്യമായിട്ട് നേടാം. അതിൽ ഏത് വേണമെന്ന തർക്കത്തിലാ ഞങ്ങൾ.
1: ഇത് സിമ്പിൾ അല്ലേ? ഒരാള് സദ്യ വാങ്ങുമ്പോ മുണ്ട് ഫ്രീ ആയി കിട്ടുമല്ലോ, രണ്ടാമത് ഒരു സദ്യ കൂടെ വാങ്ങുമ്പോ സാരിയോ ചുരിദാർ മെറ്റീരിയലോ എടുക്കാലോ. രണ്ടുപേരും സദ്യ വാങ്ങുന്നു, രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ട ഓണക്കോടി എടുക്കാം. പ്രോബ്ലം സോൾവ്.
0: മറക്കണ്ട, സഫാരിയുടെ ഇത്തവണത്തെ ഓണസദ്യയുടെ കൂടെ ഓണക്കോടിയും. സദ്യ പ്രീ ബുക്ക് ചെയ്യാനും കൂടുതൽ വിവരങ്ങൾക്കും സഫാരി സോഷ്യൽ മീഡിയ പേജുകൾ ഇപ്പോൾ തന്നെ വിസിറ്റ് ചെയ്യൂ.
3: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
4: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
5: വിഭവ സമൃദ്ധമായ ഓണസദ്യയും നാടിന്റെ മണമുള്ള ഓണക്കോടിയും പ്രവാസത്തിലെ ഈ ഓണക്കാലം നിങ്ങളുടെ മനസ്സിലേക്ക് മായാത്ത ഓർമ്മയായി. ലുലു നിങ്ങൾക്കായി സമ്മാനിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
0: 22 വിഭവങ്ങൾ അടങ്ങിയ ലുലുവിന്റെ നല്ല അസൽ ഓണസദ്യ പ്രീ ഓർഡർ ചെയ്യാം. ജസ്റ്റ് 33.50 കത്തറിയാലിന്. ഓഗസ്റ്റ് 25 രാത്രി 8 മുൻപായി ലുലു കസ്റ്റമർ സർവീസിലോ ഓൺലൈനിലൂടെയോ രജിസ്റ്റർ ചെയ്യാം.
5: കൂടാതെ സെലക്ടഡ് സാരികൾ, ചുരിദാർ തുടങ്ങി സെലക്ടഡ് ഐറ്റംസ് 200 റിയാലിന് വാങ്ങുമ്പോൾ 50 റിയാലിന്റെ ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ ഇൻസ്റ്റന്റ് ആയി നേടാം.
0: ഈ ഓഫർ ഓഗസ്റ്റ് 29 വരെ മാത്രം. ലുലു ഓണം ഇവിടെയാണ്.
6: Great update brought to you by Sky Jewelry.
0: Sky Jewelry now open at Safari Mall Abu Hamur. ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റിലേക്ക് പോകാം. 24 ക്യാരറ്റ് ഗോൾഡ് 530 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 488.50 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 463 കത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 399.50 കത്തറിയാൽ. എന്തായാലും ഇതുകൂടി പറഞ്ഞുകൊണ്ട് നേരെ നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോകാം. സോ സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, റേഡിയോ സനോ 91.7 FM.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: ഓണ വൈബിൽ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ ഈ ഓണം പൊടിപൂരം.
3: റേഡിയോ സുനോ ഒരുക്കുന്ന വമ്പൻ ആഘോഷങ്ങൾ. ഉത്രാടപ്പാച്ചിലിൽ രണ്ടു പേരടങ്ങുന്ന ടീമുകളായി പങ്കെടുക്കാം. കുട്ടികൾക്ക് ഓണം ഔട്ട്ഫിറ്റിൽ തിളങ്ങാൻ കുട്ടിമാവേലി, ഒപ്പം ഓണം ഗെയിമുകളും. കൂടാതെ കൈതോല നാടൻ പാട്ട് സംഘം അവതരിപ്പിക്കുന്ന ഓണം സ്പെഷ്യൽ നാടൻ പാട്ടുകളും ആസ്വദിക്കാം. ഓഗസ്റ്റ് 22 വൈകുന്നേരം 5:30 മുതൽ.
2: കൂടെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലും റീറ്റെയിൽ മാർട്ടിലും ലഭ്യം.
1: ഈ ഓണക്കാലം പൊടിപൂരം. അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോ പൊന്നോണം സീസൺ 8.
2: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
1: സുനോ പൊന്നോണം സീസൺ 8
2: കേട്ട് കേട്ട് കേട്ടോണം.
1: Brought to you by New Indian Supermarket.
2: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
1: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
4: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. ബർവ വില്ലേജ്, ബിൽഡിംഗ് നമ്പർ 19, ഷോപ്പ് 9 and 10. Call 7136-6448.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: ഇത്തവണത്തെ ഓണം സംഭവമാകും.
4: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങിക്കഴിഞ്ഞു.
3: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
4: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
3: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനുമൊപ്പം ഈ ഓണം പൊട്ടി പൊടിക്കാം.
5: Hi everyone, this is Vijay Shadas.
6: You're listening to
5: Radio Suno 91.7 FM.
3: കുട്ടി കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്ര മോളിൽ വൈകിട്ട് 3 മണി മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. Venue partner Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
7: Gifting partner Daiso Japan, you name it, we have it.
3: And
7: Doha Center, shop more, pay less.
3: Old Airport Road, Doha and Alcor.
7: Call 70222525.
3: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
8: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today. Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
5: സമയം അങ്ങനെ 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്. കഥയുടെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM ദാ 917 ഈവനിങ്സ് തുടങ്ങേണ്ട സമയം ആയിരിക്കുകയാണ്. എല്ലാവരും ഈ പറഞ്ഞ പോലെ ഈവനിങ് സമയമാണ്. തിരിച്ചൊന്ന് നല്ല സ്ട്രോങ് ഒരു ചായ കുടിച്ച് വീട്ടിലേക്ക് പോകുന്നൊരു സമയമായിരിക്കും ഇല്ലേ. ഞാനും ഇതുപോലൊരു സ്ട്രോങ് ചായ വേണമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പക്ഷെ ആകെ മൊത്തത്തിൽ ചായ പറഞ്ഞു, ചായ വന്നു, ചായ വന്ന കാര്യം മറന്നുപോയി, മറന്നുപോയിട്ട് പിന്നെ പോയി ചെന്നപ്പോഴത്തേക്ക് ചൂടുമില്ല, ചൂടില്ലാത്ത ചായ എടുത്ത് കുടിച്ച് ആകെ ഉള്ള മൂടും കൂടെ പോയി. ആ ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. തലവേദനയിട്ട് പോയതുമില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലെന്നേ. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഏതായാലും ഈ ഒരു ടൈമിൽ നിങ്ങളുടെയും ദിവസം അടിപൊളിയായിരുന്നായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് എനിക്ക് കുഴപ്പമില്ലായിരുന്നു, വലിയ സുഖമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഏ, ചില ദിവസം അങ്ങനെ ഉണ്ടാവില്ലേ, ഓ ഒരു ഗുണമില്ലാതെ അതുപോലെ ഉണ്ടാവും നമുക്ക്. പക്ഷെ കുഴപ്പമില്ല, അടുത്ത ദിവസങ്ങൾ സൂപ്പറാകും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകാമല്ലോ. അങ്ങനെയാണല്ലോ ജീവിതം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ എന്തായാലും ആ ഒരു ബ്യൂട്ടിഫുൾ ഡേ എൻഡ് ചെയ്യുന്ന സമയത്ത് ഈവൻ അത്ര ബ്യൂട്ടിഫുൾ എന്നെ പോലെ അല്ലെങ്കിലും അടിപൊളിയായിരിക്കും ഇനിയുള്ള ദിവസങ്ങളെന്ന് വിചാരിച്ചുകൊണ്ട് നേരെ പാട്ടുകൾ കേട്ട് നമുക്ക് പോകാം. നിങ്ങളുടെ ഈവനിങ് മെസ്സേജസ് പോകുന്നോട്ടെ 5000 9017 ലേക്ക്. ഒപ്പം തന്നെ ഏതെങ്കിലും പാട്ട് വേണമെങ്കിൽ അതും മെസ്സേജ് അയച്ചോളൂ.

0: iPhone Shoof app.
1: നിവിൻ പോളിയും അമിതാഭ് ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
2: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, എന്റെ പേരെന്തായിരുന്നു?
3: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
1: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
3: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്ന പറഞ്ഞത്.
4: കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയോ?
3: കണ്ട കണ്ട കാർദയണ്ട.
1: ബെത്ലഹേം കുടുംബ യൂണിറ്റ് ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം. ഓണ വൈബിൾ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ ഈ ഓണം പൊടിപൂരം.
5: റേഡിയോ സുനോ ഒരുക്കുന്ന വമ്പൻ ആഘോഷങ്ങൾ. ഉത്രാടപ്പാച്ചിലിൽ രണ്ട് പേരടങ്ങുന്ന ടീമുകളായി പങ്കെടുക്കാം. കുട്ടികൾക്ക് ഓണം ഔട്ട്ഫിറ്റിൽ തിളങ്ങാൻ കുട്ടിമാവേലി. ഒപ്പം ഓണം ഗെയിമുകളും. കൂടാതെ കൈതോല നാടൻ പാട്ട് സംഘം അവതരിപ്പിക്കുന്ന ഓണം സ്പെഷ്യൽ നാടൻ പാട്ടുകളും ആസ്വദിക്കാം. ഓഗസ്റ്റ് 22 വൈകുന്നേരം 5:30 മുതൽ.
1: കൂടെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലും റീറ്റെയിൽ മാർട്ടിലും ലഭ്യം.
6: ഹലോ, നമസ്കാരം, ഞാൻ അജു വർഗീസ്.
7: യു ആർ ലിസ്ണിംഗ് ടു
6: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: ഓണപ്പാട്ട് ബ്രോട്ട് ടു യു ബൈ
1: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.

വെൽക്കം ബാക്ക്. ഇതൊക്കെ തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്. എന്തായാലും ഈ ഒരു സമയത്ത് നമ്മളിങ്ങനെ വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും ഇവിടെ ബാഹുബലിയിലെ ഒരു അടിപൊളി സോങ് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടൊക്കെ നമ്മുടെ ഗ്രാൻഡ് ആസ്മീറിന്റെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഇതാണോ കറക്റ്റ് പേര്? പേര് എനിക്ക് കാണുന്നില്ല. എന്തായാലും ഹായ് അഷ്ടമി, ബാഹുബലിയിൽ മനോഹരി എന്ന സോങ് വെച്ച് തരുമോ? ഉറപ്പായിട്ട് വെച്ചുതരും. ഞാൻ ഒന്ന് എടുക്കട്ടെ മനോഹരി. ഹാ, പാട്ടെടുത്താലേ വെച്ച് തരാൻ പറ്റും. അപ്പം ഞാൻ ആ പാട്ട് ഞാനൊന്ന് എടുക്കുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞ പോലെ നമുക്കിവിടെ പാട്ട് കച്ചേരി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒന്ന് തല്ലുണ്ടാക്കേണ്ട സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഒരു ഓണത്തല്ലിലേക്കും കൂടി ഒന്ന് കടന്നാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓണത്തല്ലിനെ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കേണ്ട 444-9417-ലേക്ക്. അപ്പോൾ ഓണത്തൽ എന്താണെന്ന് അറിയാമല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ പോലെ തന്നെ ഓണത്തൽ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഞാനൊരു സിനാരിയോ തരും, ആ ഒരു സിനാരിയോയിൽ എന്നോട് വിളിച്ചിട്ട് ചെറുതായിട്ടൊന്ന് തർക്കിക്കുക എന്നത് മാത്രമാണ് ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓണം സ്പെഷ്യലായിട്ട് ഓണത്തല്ലിന് റെഡി ആണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും. വേഗം വിളിച്ചോ, വേഗം വിളിച്ചോ. 444-9417. അടി ബഹളം ഒക്കെ ആണല്ലോ ഖലീഫ. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഖലീഫ മൂവി ടിക്കറ്റ് തന്നെ തരാമെന്ന്. അതുകൊണ്ട് ഖലീഫ മൂവി ടിക്കറ്റിന് വേണ്ടിയിട്ട് പക്ഷെ വിളിച്ചിട്ട് കറക്റ്റ് ആയിട്ട് എൻ്റെ അടുത്ത് തല്ലുണ്ടാക്കണം കേട്ടോ. ഏ, വാക്കാൽ തല്ലാണ് ഞാൻ ഉദ്ദേശിച്ചേ, രണ്ടിവിടുന്ന് ഇറങ്ങുമ്പോൾ തല്ലൊന്നുണ്ടാക്കരുത്. അപ്പോൾ അതുകൊണ്ട് വേഗം ഡയൽ ചെയ്തോ 444-9417-ലേക്ക്. ഇപ്പം തന്നെ വിളിക്കാം. ഈ ഒരു പാട്ട് ദാ നമ്മുടെ ആസ്മീർ ചോദിച്ചിട്ടുണ്ട്, ആ പാട്ടിലേക്ക് പോകുന്നു. അപ്പോഴേക്കും ഡയൽ ചെയ്തോളൂ 444-9417.

0: to Radio Sunu 91.7 FM, Qatar's favorite radio station.
1: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
2: വിഭവ സമൃദ്ധമായ ഓണസദ്യയും നാടിന്റെ മണമുള്ള ഓണക്കോടിയും പ്രവാസത്തിലെ ഈ ഓണക്കാലം നിങ്ങളുടെ മനസ്സിലേക്ക് മായാത്ത ഓർമ്മയായി. ലുലു നിങ്ങൾക്കായി സമ്മാനിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
3: 22 വിഭവങ്ങൾ അടങ്ങിയ ലുലുവിന്റെ നല്ല അസൽ ഓണസദ്യ പ്രീ ഓർഡർ ചെയ്യാം. ജസ്റ്റ് 33.50 കത്തറിയാലിന് ഓഗസ്റ്റ് 25 രാത്രി 8 മുൻപായി ലുലു കസ്റ്റമർ സർവീസിലോ ഓൺലൈനിലൂടെയോ രജിസ്റ്റർ ചെയ്യാം.
2: കൂടാതെ സെലക്ടഡ് സാരികൾ, ചുരിദാർ തുടങ്ങി സെലക്ടഡ് ഐറ്റംസ് 200 റിയാലിന് വാങ്ങുമ്പോൾ 50 റിയാലിന്റെ ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ ഇൻസ്റ്റന്റ് ആയി നേടാം.
3: ഈ ഓഫർ ഓഗസ്റ്റ് 29 വരെ മാത്രം. ലുലു ഓണം ഇവിടെയാണ്.
4: മലയാള സിനിമ ആഘോഷമാക്കാൻ ഒരുങ്ങുന്ന മാസ് ആക്ഷൻ ത്രില്ലർ ഖലീഫ. വൈശാഖിന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ നായകനാകുന്ന സർപ്രൈസ് എൻട്രികൾ കാത്തിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം ഖലീഫ.
5: സാറൊന്ന് ശ്രമിച്ചു നോക്ക്, ആമിർ അലീനെ പൂട്ടാൻ അപ്പ കാണാം. നമ്പറം പള്ളിയിലെ ഉറൂസ്
4: ഓഗസ്റ്റ് 20 മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ.
6: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
7: 917 evenings.

0: रेट अपडेट ब्रॉट टू यू बाय स्काई ज्वेलरी.
1: स्काई ज्वेलरी नाउ ओपन एट सफारी मॉल अबू हमूर.
2: ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റിലേക്ക് പോകാം. 24 ക്യാരറ്റ് ഗോൾഡ് 530 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 488.50 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 463 കത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 399.50 കത്തറിയാൽ. എന്തായാലും ഇതുകൂടി പറഞ്ഞുകൊണ്ട് നേരെ നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോകാം. സോ സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, റേഡിയോ സുനോ
3: 91.5. ഓണ വൈബിൾ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ ഈ ഓണം പൊടിപൂരം.
4: റേഡിയോ സുനോ ഒരുക്കുന്ന വമ്പൻ ആഘോഷങ്ങൾ. ഉത്രാടപ്പാച്ചിലിൽ രണ്ട് പേരടങ്ങുന്ന ടീമുകളായി പങ്കെടുക്കാം. കുട്ടികൾക്ക് ഓണം ഔട്ട്ഫിറ്റിൽ തിളങ്ങാൻ കുട്ടിമാവേലി, ഒപ്പം ഓണം ഗെയിമുകളും. കൂടാതെ കൈതോല നാടൻ പാട്ട് സംഘം അവതരിപ്പിക്കുന്ന ഓണം സ്പെഷ്യൽ നാടൻ പാട്ടുകളും ആസ്വദിക്കാം. ഓഗസ്റ്റ് 22 വൈകുന്നേരം 5:30 മുതൽ.
3: കൂടെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലും റീറ്റെയിൽ മാർട്ടിലും ലഭ്യം. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
5: മുണ്ട്
6: സെറ്റ് സാരി അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയൽ.
5: മുണ്ട്
6: സെറ്റ് സാരി അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയൽ.
5: മുണ്ട് മുണ്ട് മുണ്ട്.
7: അല്ല അല്ല, എന്തോടെ പ്രശ്നം?
5: സഫാരിയുടെ 25 കൂട്ടം വിഭവങ്ങൾ അടങ്ങിയ ഇത്തവണത്തെ ഓണസദ്യക്ക് വെറും 36 റിയാലേ ഉള്ളൂ. മാത്രമല്ല, ഒരു ഓണസദ്യ വാങ്ങിക്കുമ്പോ മുണ്ട് അല്ലെങ്കിൽ സെറ്റ് സാരി അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയൽ, ഇതിലേതെങ്കിലും ഒന്ന് സൗജന്യമായിട്ട് നേടാം. അതിൽ ഏത് വേണമെന്ന തർക്കത്തിലാ ഞങ്ങൾ.
7: ഇത് സിമ്പിൾ അല്ലേ? ഒരാള് സദ്യ വാങ്ങുമ്പോ മുണ്ട് ഫ്രീ ആയി കിട്ടുമല്ലോ. രണ്ടാമത് ഒരു സദ്യ കൂടെ വാങ്ങുമ്പോ സാരിയോ ചുരിദാർ മെറ്റീരിയലോ എടുക്കാലോ. രണ്ടുപേരും സദ്യ വാങ്ങുന്നു, രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട ഓണക്കോടി എടുക്കാം. പ്രോബ്ലം സോൾവ്.
6: മറക്കണ്ട, സഫാരിയുടെ ഇത്തവണത്തെ ഓണസദ്യയുടെ കൂടെ ഓണക്കോടിയും. സദ്യ പ്രീബുക്ക് ചെയ്യാനും കൂടുതൽ വിവരങ്ങൾക്കും സഫാരി സോഷ്യൽ മീഡിയ പേജുകൾ ഇപ്പോൾ തന്നെ വിസിറ്റ് ചെയ്യൂ.
8: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi, authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: ഓക്കേ ഫത്താഹ്, അപ്പൊ എനിക്ക് പറയാനുള്ളത് ഒരു സിനാരിയോ ആണ്. ആ സിനാരിയോ വെച്ചിട്ട് എന്റെ അടുത്ത് തല്ല ഉണ്ടാക്കണം കേട്ടോ. ഓ റെഡി എന്നൊക്കെ എനിക്ക് വയ്യ. അപ്പൊ നമ്മള് തുടങ്ങാണ് കേട്ടോ. പത്തേ, ഇപ്പോഴത്തെ സിനാരിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രണ്ടിനും കൂടെ ഓണത്തിന് നല്ല അടിപൊളിയായിട്ടുള്ള പായസം ഉണ്ടാക്കാൻ വേണ്ടി കയറി. നല്ല അടിപൊളി ഒരു ചക്കയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ചക്ക വെച്ചിട്ട് നമുക്ക് ഈ

0: പ്രിപ്പയർ ആയിട്ട് നിന്ന് അങ്ങ് വെക്കാന്നാ. എനിക്ക് പറ്റത്തില്ല, എനിക്ക് ചക്കയുടെ ഇതും സെറ്റ് ചെയ്ത് അത് പായസമാക്കി കൊറേ പണിവെട്ട പണിയാണ്, അതിന് വേണ്ടിട്ട് സമയം കളയുന്ന എനിക്ക് പറ്റത്തില്ല. ഫത്തഹിന് വേണമെന്നുണ്ടെങ്കിൽ നിന്നുണ്ടാക്കാം, ഞാൻ ഈ പരിപാടിക്ക് നിക്കത്തേ ഇല്ല. ഓ താങ്കൾ ഉണ്ടാക്കുന്ന അത് പറ്റത്തില്ല, എനിക്ക് ചക്ക ചിപ്സ് കഴിക്കണം, പറ്റത്തില്ല, എനിക്ക് ചക്ക ചിപ്സ് തന്നെ വേണം.
1: ചിപ്സ് എപ്പോഴും
0: ഇത്രയും പാവായിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ എങ്ങനെ പറയാതിരിക്കുമെന്ന്. പിന്നെ ചക്ക പായസം ഉണ്ടാക്ക് അല്ല, പിന്നെ തല്ലുണ്ടാക്കാൻ അറിയില്ലെങ്കിൽ അങ്ങനെ പറയണോ. ഇത്രയും മാന്യമായിട്ട് തല്ലുണ്ടാക്കണ ഒരാളുണ്ടാവില്ല കേട്ടോ ഫത്തഹെ.
1: കല്യാണം
0: കഴിഞ്ഞാണോ?
1: കല്യാണം കഴിഞ്ഞു 3 വർഷമായി.
0: 3 വർഷമായി എന്നിട്ട് ഇതുവരെ ആയിട്ടും തല്ലുണ്ടാക്കാൻ
1: പഠിച്ചിട്ടില്ല?
0: നല്ല മോനാണെന്ന് തോന്നുന്നു. എന്തായാലും അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ചക്ക പായസോ ചക്ക ചിപ്സോ എന്താന്ന് വെച്ചാവാട്ടോ. ഓക്കെ ഫത്തഹ്, ബൈ ബൈ, സീ യു കേട്ടോ.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങി കഴിഞ്ഞു.
3: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
2: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
3: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനും ഒപ്പം ഈ ഓണം പൊട്ടി പൊടിക്കാം.
4: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
5: റേഡിയോ നാടക മത്സരം സീസൺ 4.
4: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
5: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
6: Tamil Fresh.
7: Hot Tempudu Tamil Paadal.
8: Tamil Fresh Song of the Hour.
9: Fresh, fresh, fresh.

0: വചനങ്ങളിലൂടെ. ഒരുവൻ രോഗിയായാൽ അവനെ നിങ്ങൾ സന്ദർശിക്കണം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وابعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Suno 91.7 FM,
2: Qatar's happiness frequency.
3: Now available on Amazon Music.
4: ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ഇത്തവണത്തെ ഓണം സംഭവമാകും.
5: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങിക്കഴിഞ്ഞു.
4: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
5: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
4: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനുമൊപ്പം ഈ ഓണം പൊട്ടി പൊടിക്കാം.
6: ഹായ്, ഞാൻ ധർമ്മജൻ പോൾഗാട്ടി.
7: യു ആർ ലിസ്ണിംഗ് ടു
6: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
8: ഓണപ്പാട്ട് ബ്രോട്ട് ടു യു ബൈ
4: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.

0: Joy Alucas 917 Evenings.
1: Presented by Joy Alucas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: ഓണത്തല്ലാതെ ഗംഭീരമായിട്ട് നടക്കുകയാണ്. ഇത്രയും റെസ്പോൺസ് ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെ ഞാൻ നിർത്തുന്നേ? അപ്പം എന്തായാലും ഇനി അടുത്തൊരു ഓണത്തല്ലിലേക്ക് പോകണം. അപ്പം ആ ഓണത്തല്ല് കേൾക്കാനായിട്ട് നിങ്ങൾ റെഡി ആണോ? ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ആരാണ് ഓണത്തല്ലിന് ഇന്ന് 917 ഈവനിങ്സിൽ ജോയിൻ ചെയ്യുന്നത് നോക്കാം. അടുത്തതായിട്ട്
6: യെസ്
5: എന്തോ ആരാണ് റെനിൽ? റെനിലേട്ടാ എവിടെ നിന്നാ വിളിക്കുന്നേ? ദോഹയിലെവിടെയാണോ? മദീന ഖലീഫ. അത് ദോഹയാണല്ലേ. ശരി, ആയിക്കോട്ടെ, സമ്മതിച്ച്. അപ്പൊ റെല്ലേ, ഞാൻ തരാൻ പോണ സിനാരിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാ, രണ്ടുപേരും കൂടി ഒരു ഓണസദ്യ റെഡി ആക്കുകയാണ്. ഓക്കെ. അപ്പൊ നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെയും ഫ്രണ്ട്സിനെ വിളിക്കണം. പക്ഷേ റെനിലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ വിളിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. എന്റെ വേറൊരു സുഹൃത്തിനെ വിളിക്കുന്നതിൽ റെനിലിനും താല്പര്യമില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള തർക്കമാണ്. ഓക്കെ ഓക്കെ, റെഡി. റെനിലേട്ടാ എല്ലാം റെഡിയാക്കാം. പക്ഷെ ഒരു കാര്യം, ആരൊക്കെ വരുന്നെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ലിസ്റ്റ് വേണം.
6: എന്റെ ഫ്രണ്ട് വരുന്നുണ്ട് കേട്ടോ, ഗറാഫേലുള്ള. പ്രശ്നമില്ലല്ലോ.
5: ആ അഭിലാഷോ? പറ്റത്തില്ല, പറ്റത്തില്ല. എന്റെ എല്ലാ ഫ്രണ്ട്സും ഉണ്ട്. എന്റെ കൂടെ നിസ ഉണ്ടാവും, ബോബി ഉണ്ടാവും, എല്ലാരും ഉണ്ടാവും.
6: അയ്യോ, അത് പറ്റത്തില്ല, പറ്റത്തില്ല, പറ്റത്തില്ല. അതെന്തോ എന്റെ പറ്റത്തില്ല, അഷ്ടമിയുടെ പറ്റും, അത് പറ്റത്തില്ല. എന്റെ സൈഡിൽ നിന്നും വരണം, അഷ്ടമിയുടെ സൈഡിൽ നിന്നും വരണം. അത് പറ്റുമെങ്കിൽ മാത്രം മതി, അല്ലെങ്കിൽ പറ്റത്തില്ല.
5: അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ പറഞ്ഞ പോലെ ബോബി നിസ എന്നൊക്കെ പറയുന്നത് അവര് മാന്യമായി വന്ന് കഴിച്ചിട്ട് പോകും. പക്ഷെ ഈ അഭിഷേകോ അഭിലാഷോ
6: അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അഷ്ടമിയുടെ ഫ്രണ്ട് ആണെങ്കിൽ അത് എന്റെ കൂടെ ഫ്രണ്ടാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അഷ്ടമിയുടെ ഫ്രണ്ടും കൂടെ ആണല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് രണ്ടുപേരും വരണം.
5: ഒരു കണ്ടീഷൻ, ഈ പറഞ്ഞ അഭിലാഷ് വന്നിട്ട് ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് പോവാന്നിരുന്ന് 10 കുറ്റം പറയാൻ വേണ്ടി നിൽക്കരുത്.
6: നിസാടെടുത്തും അതും പറയണം. എന്നെ പറ്റിയുള്ള കുറ്റം പറയത്തില്ലെന്ന്. പക്ഷെ എന്നാലും സമ്മതിക്കാൻ പറ്റൂ.
5: സമ്മതിക്കണോ? ഒരുമിച്ച് സദ്യ കൊടുക്കും. ഓക്കെ,
6: അതെ അതെ, രണ്ടുപേരും.
5: എന്തായാലും സൂപ്പർ അടിപൊളി റെനിലേ, അടിപൊളിയായിട്ട് പറഞ്ഞു കേട്ടോ.
6: താങ്ക് യു, സോറി കേട്ടോ.
5: ഒരു കുഴപ്പമില്ല, പറ്റത്തില്ല, പറ്റത്തില്ല, ഇത് തന്നെയാണോ പറഞ്ഞോണ്ടിരിക്കണേ?
6: എന്നാലും ഓണമല്ലേ, ഒരു രസമല്ലേ?
5: ഉറപ്പായിട്ട്. അയ്യോ, ഒരു രസമില്ല. അതാണ്. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ബൈ. അയ്യോ, എന്തൊരു രസമായിരുന്നു. എന്തായാലും ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. റെനിലും മാക്സിമം ശ്രമിച്ചു. ഇനിയും ഈ പറഞ്ഞ പോലെ കുറച്ചുപേരും കൂടി ഓണത്തലിന് റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. ഞാനൊന്ന് തല്ലുണ്ടാക്കട്ടെ. പക്ഷെ ആ സമയം കൊണ്ട് ഇവിടെ നമുക്കൊരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് പോയാലോ. വലിയ ഈ പറഞ്ഞ പോലെ തല്ല് കഴിഞ്ഞിട്ട് കേൾക്കാൻ പറ്റുന്ന ഒരു സമാധാന പാട്ടാണ്. അത്രയും മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. കാരണം ചിത്രചേച്ചിയുടെ ശബ്ദമാണ്.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ഓണ വൈബിൽ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ ഈ ഓണം പൊടിപൂരം.
3: റേഡിയോ സുനോ ഒരുക്കുന്ന വമ്പൻ ആഘോഷങ്ങൾ. ഉത്രാടപ്പാച്ചിലിൽ രണ്ടു പേരടങ്ങുന്ന ടീമുകളായി പങ്കെടുക്കാം. കുട്ടികൾക്ക് ഓണം ഔട്ട്ഫിറ്റിൽ തിളങ്ങാൻ കുട്ടിമാവേലി, ഒപ്പം ഓണം ഗെയിമുകളും. കൂടാതെ കൈതോല നാടൻ പാട്ട് സംഘം അവതരിപ്പിക്കുന്ന ഓണം സ്പെഷ്യൽ നാടൻ പാട്ടുകളും ആസ്വദിക്കാം. ഓഗസ്റ്റ് 22 വൈകുന്നേരം 5:30 മുതൽ.
2: കൂടെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലും റീറ്റെയിൽ മാർട്ടിലും ലഭ്യം. ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
4: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: ഈ വർഷത്തെ ഓണസദ്യ മർസയിൽ നിന്നായാലോ?
5: മർസയിൽ നിന്നോ?
2: അതേടാ, ഖത്തറിലെ ഏറ്റവും വലിയ റെസ്റ്റോറന്റ് ആയ സിഗ്നേച്ചർ ബൈ മർസ ഒരുക്കുന്ന 30 വിഭവങ്ങൾ അടങ്ങിയ ഗ്രാൻഡ് ഓണസദ്യ ഇപ്പോൾ മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും പ്രീ ബുക്കിംഗ് സൗകര്യത്തോടെ ലഭ്യമാണ്. മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. Evenings.

0: Joy Alucas 917 Evenings presented by Joy Alucas World's Favorite Jeweler
1: powered by
2: Khattarine Arabic Mandiyude Best Destination Zamzam Mandi Mandi Madbi Madfu Madgut Thudangi Authentic Arabic Cuisine Rizhi Ariyam Call 4000-1707
0: and
3: Marza Hypermarket Be Fresh Be You Visit your nearest store today Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: സമയം ഏകദേശം 6 മണി കഴിഞ്ഞതാ 31 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഈ ഒരു സമയം നിങ്ങൾ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് 917 ഈവനിങ്സ് ആണ് കേട്ടോ. വെൽക്കം ബാക്ക് അഷ്ടമിയാണ് കൂടെയുള്ളത്. ഞാനിങ്ങനെ ഓരോ സിനാരിയോ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണെന്നേ. ചെറുതായിട്ടെങ്കിലും നല്ല രസമായിട്ടുണ്ട് ചില ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ്. ഇത് ബേസിക്കലി ഒരു ആക്ടിങ് തന്നെയാണ്. ചെറുതായിട്ടൊന്ന് ഓണത്തല്ല് ഒന്ന് എൻ്റെ കൂടെ പിടിക്കാൻ പറഞ്ഞപ്പോഴേക്കും എല്ലാവരും അഭിനയിക്കാൻ റെഡി ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയ സിനാരിയോ കൊടുക്കും, ആ സിനാരിയോയിൽ അഭിനയിക്കണം. അപ്പം അഭിനയിക്കുമ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് ദേഷ്യപ്പെട്ടാണ് അഭിനയിക്കേണ്ടത്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ വിളിക്കുന്നതിൽ ഭൂരിപക്ഷം ആൾക്കാർക്കും ദേഷ്യപ്പെടാൻ അറിയില്ല. ഇങ്ങനെയൊക്കെയാണോ തല്ലുണ്ടാക്കുന്നതെന്ന് ഞാൻ വരെന്ന് വിചാരിച്ചു പോയി. പക്ഷെ എന്തായാലും കൊള്ളാം, ഞാനല്ല എൻ്റെ കൂടെയാണ് തല്ലുണ്ടാക്കേണ്ടത്. പക്ഷെ എന്നാലും ആരും അങ്ങോട്ട് നന്നായിട്ട് തല്ലുണ്ടാക്കണം. ഇന്ന് എനിക്ക് തോന്നുന്നു ആകെ പിടിച്ചു നിന്നത് ചിലപ്പോൾ ആരായിരിക്കും, ലാസ്റ്റ് സജിൻ ചേട്ടൻ വിളിച്ച സജിനാണെന്ന് തോന്നുന്നു. പിന്നെയും സജിനല്ലല്ലോ ലാസ്റ്റ് വിളിച്ചതായിരുന്നു, ആളാണ് റെനിൽ. ഓക്കെ, റെനിലായിരുന്നു വീണ്ടും ഇതായ സജിൻ. എനിക്കൊന്നും ഇപ്പം അതാ ജോയിൻ ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഏറ്റവും നന്നായിട്ട് ഇന്ന് ആരാണ് അടി ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇപ്പൊ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു കോളും കൂടി എടുക്കാം കേട്ടോ.
5: സജിനെ
4: ആ സ്പീക്കറിൽ നിന്ന് മാറ്റിയിട്ട് സംസാരിക്കാവോ?
5: അല്ലേ,
4: എന്നാ ഓക്കെ. വല്ല എക്കോ ഉള്ള സ്ഥലത്താണോ? ഇപ്പോഴേ പേടിപ്പിക്കണ്ട, ഞാൻ സംസാരിച്ചു തുടങ്ങിയതേ ഉള്ളൂ. ഓക്കെ സജിൻ, നാട്ടിലെവിടെയാണ്? ഓണത്തല്ലിലേക്ക് കടന്നാലോ? ഞാന് ഓണത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ സദ്യയ്ക്ക് കഴിഞ്ഞിട്ടുള്ള പരിപാടികൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്ന പരിപാടികൾ ഒന്നും സജിന് ഇഷ്ടപ്പെടുന്നില്ല. സജിന് സജിന്റേതായിട്ടുള്ള രീതിയിലുള്ള ഗെയിം പ്ലാൻ വേണം.
5: ഓക്കെ,
4: ഞാൻ ഭയങ്കര ആഷ്പൂഷ് ആയിട്ടുള്ള അടിപൊളി പുതിയ പുതിയ ഗെയിംസ് ഒക്കെ പറയുമ്പോ തനിക്ക് നല്ല നാടൻ ഗെയിംസ് വേണം. ആ റെഡി, അപ്പൊ തുടങ്ങാം. സജിനെ ഞാൻ ലിസ്റ്റ് ഇട്ടു കേട്ടോ. എനിക്ക് ലെമൺ ആൻഡ് സ്പൂൺ വേണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മറ്റേ വാട്ടർ കൊണ്ടുപോയിട്ട് കുപ്പിയിൽ ഇങ്ങനെ ഒഴിക്കില്ലേ, അങ്ങനത്തെ ഗെയിം ആണ് കേട്ടോ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. എല്ലാം ഓക്കെ അല്ലേ?
5: ഇല്ല, ഇതൊന്നും പറ്റത്തില്ല. പണ്ട് എങ്ങനെയായിരുന്നു അങ്ങനെയുള്ളത് നോക്കണം. ഇപ്പൊ ഈ ഓണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ കുറച്ച് ഡിജിറ്റൽ ആയ രീതിക്കാണ് എല്ലാരും ചെയ്തോണ്ടിരിക്കുന്നത്. ആ പരിപാടി നടക്കത്തില്ല.
4: സജിൻ, വൈ ആർ യു ആക്ടിങ് വെരി ഓൾഡ്?
5: പണ്ട് നാട്ടിൽ എങ്ങനെയായിരുന്നു ആ രീതിക്ക് വേണം, കുറച്ചുകൂടെ ട്രഡീഷണൽ ആയിട്ട് കാര്യങ്ങൾ നടക്കണ്ടേ. ഇനി പുതിയ പരിപാടികളൊക്കെ നടത്തി കഴിഞ്ഞാൽ എങ്ങനെ നോക്കുന്നത്?
4: ഇറ്റ് ഈസ് ഓണം, റൈറ്റ്? വി ഹാവ് ടു സെലിബ്രേറ്റ് എന്ന് പറയുമ്പോ അടിച്ചു പൊളിക്കണം. ഞാൻ ആക്ച്വലി ഒരു അടിപൊളി ഡിജെ സെറ്റ് ചെയ്താലോ എന്ന് വിചാരിക്കുകയായിരുന്നു.
5: നല്ല പരിപാടിയാ ഡിജെ. പിന്നെ മാവേലിയുടെ റാംബോ കൂടെ നടത്തു.
4: നൈസ് ഐഡിയ, അത് ഞാൻ എന്തായാലും എഴുതി വെക്കാം.
5: പൂക്കളം തന്നെ ഇപ്പം കടയൊന്നും അവിടുന്ന് ഇവിടുന്നെല്ലാം മേടിച്ചിടുന്ന, പണ്ടൊക്കെ വീട്ടുമുറ്റത്ത് നിന്ന സാധനങങ്ങൾ അല്ലെ പൂക്കളും മേഴുതണ്ട പറിച്ചായിരുന്നു ഇട്ടോണ്ടിരുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വേണ്ട വരാ, നടക്കുന്ന കാര്യമല്ല.
4: ഓക്കെ സജിൻ, ടെൽ മീ വാട്ട്, സജിൻ എന്താണ് വേണ്ടത്? സജിൻ ഏതൊക്കെയാണ് നാടൻ ഈ പറഞ്ഞ ഗെയിംസ് പ്ലാൻ ചെയ്യുന്നത് എന്ന് പറയൂ.
5: ഓണത്തല്ലേ തന്നെ നോക്കാം. കൈകൊട്ടിക്കളിയുണ്ട്,
4: ക്ലാപ് ദ ഹാൻഡ്സ്,
5: തിരുവാതിര. തിരുവാതിര?
4: ഓക്കെ ഓക്കെ, തിരുവാതിര. ഓക്കെ, പിന്നെ
5: കുമ്മട്ടിക്കളി എന്നും പറഞ്ഞ പഴയ പരിപാടി ഉണ്ടായിരുന്നു.
4: ഓക്കെ, അപ്പൊ
5: അങ്ങനെ പഴയതായിട്ടുള്ള ഓരോന്ന് കൊണ്ടുവരാൻ നോക്കണം. ഓക്കെ
4: ശരി ശരി. എനിവേ, ഐ നോ സജിൻ പറയുന്ന പോലെ നാടൻ സ്റ്റൈൽ ആൻഡ് എന്റെ പോലെ മോഡേൺ സ്റ്റൈൽ നമുക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് പ്ലാൻ ചെയ്യാം. ഇസ് ദാറ്റ് ഓക്കെ?
5: ഫ്യൂഷൻ
4: എന്റെ സജിനെ, സജിനെ ആടി ഉണ്ടാക്കാനൊന്നും അറിയില്ല പോണത്. അയ്യോ, എന്നെ കൊണ്ട് മാക്സിമം പറ്റണ പോലെ ഞാൻ നോക്കി. എന്തായാലും അടിപൊളി, സൂപ്പർ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് ട്ടോ.
5: ഓക്കെ
4: ഓക്കെ, ബൈ ബൈ. എല്ലാം ഒരു തമാശക്ക് വേണ്ടി മാത്രമാണ്, അപ്പൊ അതുകൊണ്ടാണ് കോമഡി പോലെ പോയത്. എന്തായാലും തല്ലുകൂടാൻ വന്ന് ടെററാക്കാൻ വന്ന ആള് ആകെ മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ പാവുണ്ട് കേട്ടോ. സംസാരിക്കണ കേൾക്കുമ്പോ തന്നെ എനിക്ക് തല്ലു പിടിക്കാൻ തോന്നുന്നില്ല, അതാണ് പ്രശ്നം. എന്തായാലും ഓണത്തല്ല് നല്ല രസമായിട്ടാണ് പോണത്. ഇന്ന് മൂന്ന് പേര് വിളിച്ചതിൽ മൂന്ന് പേരും നന്നായിട്ട് അവരെ കൊണ്ട് പറ്റണ പോലെയൊക്കെ എന്റെ കൂടെ തല്ലുണ്ടാക്കി. ഒരാള് ഈ പറഞ്ഞ ഒരു പായസത്തിന്റെ പേരിലായിരുന്നു എന്നുണ്ടെങ്കിൽ അടുത്ത ആള് വിളിച്ചപ്പോ ദാ കൂട്ടുകാരെ വീട്ടില് സദ്യക്ക് വിളിക്കുന്നതിനെ കുറിച്ചിട്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ദാ കൈകുട്ടിക്കളി മുതൽ എല്ലാത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മള് ഗെയിംസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ചെയ്തത്. അല്ലെങ്കിലും നമുക്ക് ഓണം എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു വൈബ് വരണം എന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും കൂടി എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ഗെയിംസ് ഒക്കെ വേണമല്ലോ അല്ലെ. അതിനോടൊപ്പം സദ്യ ആണെങ്കിലും എല്ലാം ഒരുമിച്ച് തന്നെ വേണം. അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും, അങ്ങനെയുള്ള ഒരാളാണോ നിങ്ങൾ? എന്നാലൊന്ന് മെസ്സേജ് ആയിക്കോട്ടോ, കുറച്ചധികം പ്ലാനിങ്ങിൽ ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാം, അതായിരിക്കും നല്ലത്. എന്നാലും ഞാനിവിടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഒരു കാര്യം പറയാനുണ്ട്, ഇപ്പോഴും എനിക്ക് കോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തായാലും കോൾ ഞാൻ എടുക്കുന്നത് ഓണത്തമ്പോലയ്ക്ക് വേണ്ടിയായിരിക്കും. ഓണത്തല്ല് ഇവിടെ തീർന്നു കേട്ടോ. ഇന്ന് മൂന്ന് പേരൂടെ ഞാൻ തല്ലുണ്ടാക്കി, ഇനി എനിക്ക് തല്ലുണ്ടാക്കാനുള്ള സ്കോപ്പ് ഇവിടെ ഇല്ല. അതുകൊണ്ട് നമുക്കിനി ഓണത്തമ്പോലയിലേക്ക് കടക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് ഓണത്തമ്പോലയായിരിക്കും, ഇനി ഓണത്തല്ലല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നേരെ പോകുന്നു സുനോ ബോളിവുഡിലേക്ക്.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: വിഭവ സമൃദ്ധമായ ഓണസദ്യയും നാടിന്റെ മണമുള്ള ഓണക്കോടിയും പ്രവാസത്തിലെ ഈ ഓണക്കാലം നിങ്ങളുടെ മനസ്സിലേക്ക് മായാത്ത ഓർമ്മയായി. ലുലു നിങ്ങൾക്കായി സമ്മാനിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
2: 22 വിഭവങ്ങൾ അടങ്ങിയ ലുലുവിന്റെ നല്ല അസൽ ഓണസദ്യ പ്രീ ഓർഡർ ചെയ്യാം. ജസ്റ്റ് 33.50 കത്തറിയാലിന് ഓഗസ്റ്റ് 25 രാത്രി 8 മണിക്ക് മുൻപായി ലുലു കസ്റ്റമർ സർവീസിലോ ഓൺലൈനിലൂടെയോ രജിസ്റ്റർ ചെയ്യാം.
1: കൂടാതെ സെലക്ടഡ് സാരികൾ, ചുരിദാർ തുടങ്ങി സെലക്ടഡ് ഐറ്റംസ് 200 റിയാലിന് വാങ്ങുമ്പോൾ 50 റിയാലിന്റെ ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ ഇൻസ്റ്റന്റ് ആയി നേടാം.
2: ഈ ഓഫർ ഓഗസ്റ്റ് 29 മാത്രം. ലുലു ഓണം ഇവിടെയാണ്.
3: ഹൈ എവരിവൺ, ജ്യോത്സ്ന ഹിയർ.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
5: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
6: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
7: ഖത്തറിൽ ലൈവ് ആയി.
6: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC.

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
2: റേഡിയോ നാടക മത്സരം സീസൺ 4.
1: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐ ഡി PR@suno.qa.
2: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: रेट अपडेट ब्रॉट टू यू बाय स्काई ज्वेलरी.
1: स्काई ज्वेलरी नाउ ओपन एट सफारी मॉल अबू हमूर.
2: ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് ഡീറ്റെയിലേക്ക് പോകാം. 24 ക്യാരറ്റ് ഗോൾഡ് 530 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 488.50 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 463 കത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 399.50 കത്തറിയാൽ. എന്തായാലും ഇതുകൂടി പറഞ്ഞുകൊണ്ട് നേരെ നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോകാം. സോ സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, റേഡിയോ സുനോ 91.7 FM.
3: Fresh song of the hour.

0: ചുരിദാർ മെറ്റീരിയൽ
1: മുണ്ട്
2: സെറ്റ് സാരി അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയൽ
0: മുണ്ട് മുണ്ട് മുണ്ട്
3: അല്ല അല്ല എന്തോടെ പ്രശ്നം
4: സഫാരിയുടെ 25 കൂട്ടം വിഭവങ്ങൾ അടങ്ങിയ ഇത്തവണത്തെ ഓണസദ്യക്ക് വെറും 36 റിയാലേ ഉള്ളൂ മാത്രമല്ല ഒരു ഓണസദ്യ വാങ്ങിക്കുമ്പോ മുണ്ട് അല്ലെങ്കിൽ സെറ്റ് സാരി അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് സൗജന്യമായിട്ട് നേടാം അതിൽ ഏത് വേണമെന്ന തർക്കത്തിലാ ഞങ്ങൾ
5: ഇത് സിമ്പിൾ അല്ലേ ഒരാള് സദ്യ വാങ്ങുമ്പോ മുണ്ട് ഫ്രീ ആയി കിട്ടുമല്ലോ രണ്ടാമത് ഒരു സദ്യ കൂടെ വാങ്ങുമ്പോ സാരിയോ ചുരിദാർ മെറ്റീരിയലോ എടുക്കാലോ രണ്ടുപേരും സദ്യ വാങ്ങുന്നു രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ട ഓണക്കോടി എടുക്കാം പ്രോബ്ലം സോൾവ്
2: മറക്കണ്ട സഫാരിയുടെ ഇത്തവണത്തെ ഓണസദ്യയുടെ കൂടെ ഓണക്കോടിയും സദ്യ പ്രീ ബുക്ക് ചെയ്യാനും കൂടുതൽ വിവരങ്ങൾക്കും സഫാരി സോഷ്യൽ മീഡിയ പേജുകൾ ഇപ്പോൾ തന്നെ വിസിറ്റ് ചെയ്യൂ
6: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ദോഹ ഖത്തർ
7: മലയാള സിനിമ ആഘോഷമാക്കാൻ ഒരുങ്ങുന്ന മാസ് ആക്ഷൻ ത്രില്ലർ ഖലീഫ വൈശാഖിന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ നായകനാകുന്ന സർപ്രൈസ് എൻട്രികൾ കാത്തിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം ഖലീഫ
8: സാർ ഒന്ന് ശ്രമിച്ചു നോക്ക് ആമിർ അലീനെ പൂട്ടാൻ അപ്പ കാണാം നമ്പറം പള്ളിയിലെ ഉറൂസ്
7: ഓഗസ്റ്റ് 20 മുതൽ തിയേറ്ററുകളിലേക്ക് ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ
9: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി
2: ഓണ വൈബിൾ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ ഈ ഓണം പൊടിപൂരം
4: റേഡിയോ സുനോ ഒരുക്കുന്ന വമ്പൻ ആഘോഷങ്ങൾ ഉത്രാടപ്പാച്ചിലിൽ രണ്ടു പേരടങ്ങുന്ന ടീമുകളായി പങ്കെടുക്കാം കുട്ടികൾക്ക് ഓണം ഔട്ട്ഫിറ്റിൽ തിളങ്ങാൻ കുട്ടിമാവേലി ഒപ്പം ഓണം ഗെയിമുകളും കൂടാതെ കൈതോല നാടൻ പാട്ട് സംഘം അവതരിപ്പിക്കുന്ന ഓണം സ്പെഷ്യൽ നാടൻ പാട്ടുകളും ആസ്വദിക്കാം ഓഗസ്റ്റ് 22 വൈകുന്നേരം 5:30 മുതൽ
2: കൂടെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലും റീറ്റെയിൽ മാർട്ടിലും ലഭ്യം

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings.
1: Joy Alukas 917 evenings.
2: Presented by Joy Alukas, world's favorite jeweler.
3: Powered by
4: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi, authentic Arabic cuisine. Rijiyariyam. Call 4000-1707.
2: And
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today. Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
6: സമയം 7 മണി കഴിഞ്ഞ് 2 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. ഈ ഒരു സമയത്ത് എന്തായാലും നേരെ നമുക്ക് അടുത്തൊരു കാര്യത്തിലേക്ക് പോകേണ്ട സമയമായിരിക്കാണ് അല്ലേ. 917 ഈവനിങ്സിൽ ഓണമായി കഴിഞ്ഞാൽ ഓണത്തമ്പോല ഇല്ലാതെ ഇന്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഓണത്തമ്പോലയിലേക്ക് കടക്കേണ്ട സമയം.
5: Brought to you by Celebrate Onam in style with Naturals Qatar. Exclusive gents and ladies grooming packages. Naturals Qatar, world's fastest growing salon chain. Barwa Village, building number 19, shop 9 and 10. Call 7136-6448.
6: അപ്പൊ എന്തായാലും ഓണത്തമ്പോലയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ വിളിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഈ ഒരു ഗെയിം എന്തുമാത്രം സിമ്പിൾ ആണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. 4 അക്കങ്ങൾ ഞാൻ പറയും, ഈ 4 അക്കങ്ങൾ മറിച്ചും തിരിച്ചും അതിന്റെ കോമ്പിനേഷൻസ് മാറ്റി പെട്ടെന്നൊരു 30 സെക്കൻഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ 30 സെക്കൻഡിനുള്ളിൽ എത്രമാത്രം നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുമോ അങ്ങനെയാണ് വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ 1, 2, 3, 4 എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഏതാണോ ആ ഒരു കോമ്പിനേഷൻ അതിലേക്ക് നിങ്ങൾ എത്തിക്കുക. ചിലപ്പോൾ ഞാൻ എഴുതി വെച്ചിരിക്കുക 2, 1, 4, 3 എന്നാണ് ായിരിക്കും. അപ്പൊ പറഞ്ഞു പറഞ്ഞ് അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. 30 സെക്കൻഡ്സ് കയ്യിലുണ്ട്. അപ്പൊ ആ ഒരു ഗിഫ്റ്റിന് വേണ്ടി ഓണത്തമ്പോലയിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി ഡയൽ ചെയ്യുക 444-9417 കേട്ടോ. വേഗം തന്നെ വിളിച്ചോളൂ. ഒരുപാട് പേര് ഗുഡ് ഈവനിങ് പറഞ്ഞ മെസ്സേജ് എനിക്ക് കുറച്ചു മുമ്പ് വിളിച്ചു കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് പരാതി പറയുന്നുണ്ട്. കുറച്ചു മുമ്പ് വിളിച്ചത് വേറെ കാര്യത്തിനാണെങ്കിൽ ഇപ്പൊ വിളിക്കേണ്ടത് ഓണത്തമ്പോലയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ വേഗം ഡയൽ ചെയ്തോളൂ, ഇപ്പൊ തന്നെ ഡയൽ ചെയ്യണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ കിട്ടില്ല. 444-9417 ഡയൽ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ആ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഗിഫ്റ്റ് കിട്ടാനുള്ള ഒരു ഒരു അവസരമാണ്. ആരും അത് പാഴാക്കരുത്, മിസ് ഔട്ട് ചെയ്യരുത്. വേഗം തന്നെ ഡയൽ ചെയ്തോളൂ 444-9417.

0: Radio Suno 91.7 FM Qatar's favorite radio station. ഓണ വൈബിൾ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ ഈ ഓണം പൊടിപൂരം.
1: റേഡിയോ സുനോ ഒരുക്കുന്ന വമ്പൻ ആഘോഷങ്ങൾ. ഉത്രാടപ്പാച്ചിലിൽ രണ്ട് പേരടങ്ങുന്ന ടീമുകളായി പങ്കെടുക്കാം. കുട്ടികൾക്ക് ഓണം ഔട്ട്ഫിറ്റിൽ തിളങ്ങാൻ കുട്ടിമാവേലി, ഒപ്പം ഓണം ഗെയിമുകളും. കൂടാതെ കൈതോല നാടൻ പാട്ട് സംഘം അവതരിപ്പിക്കുന്ന ഓണം സ്പെഷ്യൽ നാടൻ പാട്ടുകളും ആസ്വദിക്കാം. ഓഗസ്റ്റ് 22 വൈകുന്നേരം 5:30 മുതൽ.
0: കൂടെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലും റീറ്റെയിൽ മാർട്ടിലും ലഭ്യം.
2: നമസ്കാരം, ഇത് ലക്ഷ്മി ഗോപാൽ സ്വാമിയാണ്.
0: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂട.
1: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. Sky Media and The Sound of South presents Victoria Gold Ponnonam with MG Live September 4th QNC.

0: വെൽക്കം ബാക്ക്. ഇത് കത്തിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സീറോ 91.7 എഫ്എമ്മിൽ ഓണത്തമ്പോലെയാണ്. ആരാണ് നമ്മുടെ കൂടെ അടുത്തതായിട്ട് ഓണത്തമ്പോലയിൽ ജോയിൻ ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ.
1: Brought to you by Celebrate Onam in style with Naturals Qatar. Exclusive gents and ladies grooming packages. Naturals Qatar, world's fastest growing salon chain. Barwa Village, building number 19, shop 9 and 10. Call 7136-6448.
2: Hello.
0: Namaskaram, Arana.
2: Latif.
0: Latif, ready or no?
2: Okay, okay.
3: The game begins in 3, 2, 1...
0: 4562 ഇതാണ് നമ്പർ. 4562
2: 4562
0: ആ പറഞ്ഞോ.
2: 6254
0: അല്ല.
2: 5264
0: അല്ല.
2: 2654
0: തേർഡ് അറ്റംപ്റ്റിൽ കിട്ടി. 2654 ആണ് റൈറ്റ് ആൻസർ ട്ടോ. ഓക്കെ ഓക്കെ ലത്തീഫ്, ബൈ, സീ യു. ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ഹലോ
4: ഹലോ, എന്റെ പേര്
0: മുബാറക്. റെഡി ആണോ?
4: അതെ, റെഡി റെഡി.
0: മുബാറക്, നമ്പർ എന്ന് പറയുന്നത് 4562 ആണ്. 4562
4: 4562
0: ആ.
4: 6254
0: അല്ല.
4: 5624
0: അല്ല.
4: 2654
0: ഇതിപ്പോ ഈ നമ്പർ കൊടുത്ത രണ്ടാൾക്കാർ മൂന്നാമത് അറ്റംപ്റ്റ് പറഞ്ഞല്ലോ. അടിപൊളി, സൂപ്പർ സൂപ്പർ. എന്തായാലും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു കേട്ടോ. മുബാറക്ക്.
4: ഓക്കെ,
0: ബൈ. രണ്ടുപേരും നല്ലപോലെ ബുദ്ധിക്ക് കളിച്ചത് തന്നെ പറയാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം മാറ്റിയും തിരിച്ചും ഓരോ കോമ്പിനേഷൻസ് പറഞ്ഞാലും നമുക്ക് കറക്റ്റ് ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റൂ. അപ്പൊ അതുപോലെ രണ്ടുപേരും ട്രൈ ചെയ്തു. വെരി ഗുഡ് ട്രൈ. എന്തായാലും ഇതുപോലെയാണ് നമ്മുടെ ഓണത്തം പോലെ വിളിക്കാൻ 444-9174 ലേക്ക് കേട്ടോ.

0: 91.7 FM. 91.7 FM.
1: Kathos Happiness Frequency.
2: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവേണ്ടേ?
3: ആകെ സെഡാണ് മോനെ.
4: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്. ഇത്തവണത്തെ ഓണം സംഭവമാകും.
5: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും ഒരുങ്ങിക്കഴിഞ്ഞു.
2: ഓണസദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നിരനിരയായി റെഡിയായി. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അരി, മധുര പലഹാരങ്ങൾ തുടങ്ങി സ്നാക്സ് വരെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ സ്പോട്ടിൽ.
5: ഒപ്പം ആവേശത്തിന് മാറ്റം കൂട്ടാൻ സ്പെഷ്യൽ ഇവന്റുകളും ഫെസ്റ്റീവ് ഓഫറുകളും.
2: ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിനും റീറ്റെയിൽ മാർട്ടിനും ഒപ്പം ഈ ഓണം പൊട്ടിപ്പൊടിക്കാം.
4: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി. എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
2: ഇൻ അസോസിയേഷൻ വിത്ത്

0: വെൽക്കം ബാക്ക്. ഇത് കത്തിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM ൽ ഓണത്തമ്പോലെയാണ്. ആരാണ് നമ്മുടെ കൂടെ അടുത്തതായിട്ട് ഓണത്തമ്പോലയിൽ ജോയിൻ ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ.
1: Brought to you by Celebrate Onam in style with Naturals Qatar. Exclusive gents and ladies grooming packages. Naturals Qatar, world's fastest growing salon chain. Barwa Village, building number 19, shop 9 and 10. Call 7136-6448.
0: Hello, Arana.
2: And the period is Fida.
0: ഫിദ റെഡി ആണോ? ഫിദ ഇന്നത്തെ നമ്മുടെ ഓണത്തമ്പോലയിലേക്ക്?
2: അതെ അതെ, റെഡിയാണ്.
0: ഓക്കെ, ഇതാ 30 seconds തുടങ്ങാണേ.
2: ഓക്കെ.
3: The game begins in 3, 2, 1.
0: Number 7810.
2: 7810.
0: Okay.
2: 1780.
0: Alla.
2: 1870.
0: Alla.
2: 1078.
0: Alla.
2: Okay. 1087.
0: Alla, alla, alla.
2: Okay. 8701.
0: Onudi.
2: 8071.
0: Alla.
2: 8710.
0: Alla. Samayam kayyu. 8107.
2: Oh, okay, okay.
0: Okay. 8 vachu thodangana baaki ella combinationum varnu idu mathram varnilla.
2: Okay, okay.
0: Endayalum adipoli Fida, thank you so much for calling, darling. Bye. ചില സമയത്ത് ഇങ്ങനെയാണ്, ചില ആൾക്കാർക്ക് ചില ടൈമിൽ അവർ എത്ര ട്രൈ ചെയ്ത് നോക്കിയാലും കിട്ടില്ല. എനിവേ, കുഴപ്പമില്ല, അങ്ങനെ നമ്മുടെ തമ്പോല ഗംഭീരമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ കീപ് ലിസണിംഗ്. ഇത് കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM. അശ്വമിയാണ് കൂടെ ഉള്ളത്. 917 ഈവനിംഗ്സിൽ
4: In the art of podumakkolanda.

0: വചനങ്ങളിലൂടെ
1: ക്ഷമയേക്കാൾ ഉത്തമവും വിശാലവുമായ ഒരു ദാനം ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وبعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Google Play Store and App Store.
2: ഓണ വൈബിൽ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ ഈ ഓണം പൊടിപൂരം.
3: റേഡിയോ സുനോ ഒരുക്കുന്ന വമ്പൻ ആഘോഷങ്ങൾ. ഉത്രാടപ്പാച്ചിലിൽ രണ്ടു പേരടങ്ങുന്ന ടീമുകളായി പങ്കെടുക്കാം. കുട്ടികൾക്ക് ഓണം ഔട്ട്ഫിറ്റിൽ തിളങ്ങാൻ കുട്ടിമാവേലി, ഒപ്പം ഓണം ഗെയിമുകളും. കൂടാതെ കൈതോല നാടൻ പാട്ട് സംഘം അവതരിപ്പിക്കുന്ന ഓണം സ്പെഷ്യൽ നാടൻ പാട്ടുകളും ആസ്വദിക്കാം. ഓഗസ്റ്റ് 22 വൈകുന്നേരം 5:30 മുതൽ.
2: കൂടെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലും റീറ്റെയിൽ മാർട്ടിലും ലഭ്യം.
4: മലയാള സിനിമ ആഘോഷമാക്കാൻ ഒരുങ്ങുന്ന മാസ് ആക്ഷൻ ത്രില്ലർ ഖലീഫ. വൈശാഖിന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ നായകനാകുന്ന സർപ്രൈസ് എൻട്രികൾ കാത്തിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം ഖലീഫ.
5: സാർ ഒന്ന് ശ്രമിച്ചു നോക്ക്, ആമിർ അലീനെ പൂട്ടാൻ അപ്പ കാണാം നമ്പറം പള്ളിയിലെ ഉറൂസ്.
4: ഓഗസ്റ്റ് 20 മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ,
6: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
7: You're listening to
8: 917 Evenings,
9: presented by Joy Alucas, world's favorite jeweler,
10: powered by
11: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707.
9: And
12: Marza Hypermarket, be fresh, be you. Visit your nearest store today.
13: Radio Shino. Radio Shino.
1: 91.7 FM.
14: Qatar's happiness frequency.
2: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
11: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
4: റേഡിയോ നാടക മത്സരം സീസൺ 4.
2: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
4: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: ലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ 91.7 FM. Venue partner, Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
1: Gifting partner, Daiso Japan. You name it, we have it.
0: And
1: Doha Center, shop more, pay less.
0: Old Airport Road, Doha and Alcor.
1: Call 70222525.
0: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
2: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

0: ഹായ്, ഞാൻ എം ജെ ചന്ദ്രൻ.
1: യു ആർ ലിസണിംഗ് ടു
0: ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: 917 evenings.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 8:06 കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്. എന്തായാലും ഈ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും വലുതായിട്ട് ഓണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പ്രോഗ്രാം, ആ ഒരു പ്രോഗ്രാമിന്റെ ഒരു ചെറിയൊരു അപ്ഡേറ്റിലേക്ക് തന്നെയാണ് പോകുന്നത്. യെസ് ഓഫ് കോഴ്സ്, എം ജി ലൈവ്, എം ജി ശ്രീകുമാറിനെ ലൈവായിട്ട് കാണുക, ആ ഒരു പ്രോഗ്രാം എൻജോയ് ചെയ്യുക എന്നുള്ള ഏറ്റവും വലിയ ലക്ഷ്യത്തോടെയാണ് ഈ ഒരു ഓണത്തിന് ഖത്തർ മലയാളികൾ നിൽക്കുന്നത്.
2: And the sound of South presents Victoria Gold MG live in Qatar, brought to you by Nesto, powered by Falcon Gym, media partner Anish Grid Photography, official radio partner Olive Suno Radio Network.
1: അപ്പൊ എന്തായാലും ഈ ഒരു പ്രോഗ്രാമിന്റെ ടിക്കറ്റുകൾ, അതിനുവേണ്ടി പ്ലാറ്റിനം ലിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ടിക്കറ്റ്സ് എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഈ ഒരു ഓണം, ആ ഒരു ഓണക്കാലം അതിഗംഭീരമായിട്ട് ആഘോഷിക്കാനായിട്ട് എം ജി ശ്രീകുമാർ ഖത്തറിലേക്ക് എത്തുമ്പോൾ എം ജി ഏട്ടൻ ഏറ്റവും ഫേവറേറ്റ് സോങ്സ് ഒക്കെ തന്നെ നമ്മുടെ ലിസ്റ്റിലുണ്ടാവും. ആ ഒരു സോങ്സ് ഏതൊക്കെയാണെന്ന് നമ്മുടെ റേഡിയോ സ്നോയിൽ തന്നെയുള്ള ഒരു ഇൻസ്റ്റഗ്രാമിൽ ചെറിയൊരു പോസ്റ്റ് ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു പോസ്റ്റിൽ പോയിട്ട് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റേഡിയോ സ്നോയിലൂടെയും നിങ്ങൾക്ക് എം ജി ലൈവിന്റെ ടിക്കറ്റുകൾ എന്തായാലും കിട്ടും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചാൻസും ആരും കളയരുത് കേട്ടോ. അത് പറഞ്ഞുകൊണ്ട് തന്നെ നേരെ അടുത്തൊരു പാട്ടിലേക്ക് പോവാണ്. യോധ മൂവിയിലെ സോങ്.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ഓണ വൈബിൽ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ ഈ ഓണം പൊടിപൂരം.
3: റേഡിയോ സുനോ ഒരുക്കുന്ന വമ്പൻ ആഘോഷങ്ങൾ. ഉത്രാടപ്പാച്ചിലിൽ രണ്ട് പേരടങ്ങുന്ന ടീമുകളായി പങ്കെടുക്കാം. കുട്ടികൾക്ക് ഓണം ഔട്ട്ഫിറ്റിൽ തിളങ്ങാൻ കുട്ടിമാവേലി, ഒപ്പം ഓണം ഗെയിമുകളും. കൂടാതെ കൈതോല നാടൻ പാട്ട് സംഘം അവതരിപ്പിക്കുന്ന ഓണം സ്പെഷ്യൽ നാടൻ പാട്ടുകളും ആസ്വദിക്കാം. ഓഗസ്റ്റ് 22 വൈകുന്നേരം 5:30 മുതൽ.
2: കൂടെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലും റീറ്റെയിൽ മാർട്ടിലും ലഭ്യം.
4: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
5: ചൂട് കാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 3 വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
4: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
6: Hello, njan ningalde swantham Manjari.
2: You are listening to
6: Radio Suno. Favorite radio station aya Radio Suno. Ketta ketta koottu kooda.
3: Brought to you by
2: Parthas Barwa Village. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
3: Parthas, one stop shop for family.

0: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: 917 evenings.
2: Joy Alukas 917 evenings
3: presented by Joy Alukas, world's favorite jeweler.
0: Powered by
1: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707
3: and
0: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: വെൽക്കം ബാക്ക്. ഇത് 917 ഈവനിങ്സ് ആൻഡ് ഓഫ് കോഴ്സ് സമയം 8 മണി കഴിഞ്ഞ് 24 മിനിറ്റ് ആകുമ്പോഴേക്കും അഷ്ടമിക്ക് ചെറുതായിട്ടൊരു കുഞ്ഞൊരു അപ്ഡേറ്റ് ആണ് കേട്ടോ തരാനുള്ളത്. അതായത് ഖത്തർ ജനറൽ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ കോർപ്പറേഷൻ ആയിട്ടുള്ള കരാമയുടെ ഒരു അപ്ഡേറ്റ് ആണ്. വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം സിറ്റിസൻസും റെസിഡൻസും ഒക്കെ തന്നെ ഈ കരാമയുടെ ഓരോ സ്റ്റേഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് നമ്മളുടെ തന്നെ വീടിൻ്റെ ഭാഗത്തൊക്കെ തന്നെ മെയിൻ്റനൻസിനും കാര്യങ്ങൾക്കും ഒക്കെ തന്നെ എല്ലാവരും വരുന്ന ആ ഒരു സ്റ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഭാഗത്തായിട്ട് നമ്മളെപ്പോഴും എന്തെങ്കിലും രീതിയിൽ ആ ഒരു കണക്ഷൻ രീതിയിലുള്ള, അതായത് എക്യുപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് അവർക്കതിൻ്റെ എന്തെങ്കിലും രീതിയിലുള്ള സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നോക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും മെയിൻ്റനൻസിനോ അല്ലെങ്കിൽ ടെക്നിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ വരാൻ നേരത്ത് നമ്മുടെ വണ്ടിയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും രീതിയിലുള്ള സാധനങ്ങളോ ഒക്കെ തന്നെ അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും അതൊന്ന് ഓർമ്മയിൽ വയ്ക്കുക. എപ്പോഴും നമ്മളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് തന്നെയാണത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്ഥലം എപ്പോഴും ഫ്രീ ആയിട്ടായിരിക്കണം കിടക്കേണ്ടത്. ആ ഒരു ഭാഗത്ത് നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാനോ അതിനോടൊപ്പം തന്നെ മറ്റ് സാധനങ്ങൾ, വീട്ടിലെ എന്ത് സാധനങ്ങളാണെങ്കിലും, ഇപ്പം ചില ആൾക്കാരുണ്ടാവും നമ്മുടെ സാധാരണ ഇപ്പം വേസ്റ്റ് കൊണ്ടിടുന്ന ആ ഒരു വലിയ ട്രങ്ക് ഉണ്ടാവില്ല, അതൊക്കെ കൊണ്ടുപോയി അവിടെ വയ്ക്കും. സോ അതൊക്കെ മാറ്റി ഈ പറഞ്ഞ പോലെ പ്ലേസ് ചെയ്യുക. ആ ഒരു കരാമ ഫയർ സ്റ്റേഷൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തൊക്കെ, ആ സ്റ്റേഷൻസിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുപോയി നമ്മൾ നമ്മുടെ വണ്ടിയും കാര്യങ്ങളും ഒന്നും ഇടാതിരിക്കാനും മറ്റ് തടസ്സങ്ങൾ ഉണ്ടാക്കാതിരിക്കാനും നമ്മൾ മാക്സിമം ട്രൈ ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് നേരെ ഒരു പാട്ടിലേക്ക് പോവാണ്, സുനോ ബോളിവുഡിലേക്ക്. അത് കഴിഞ്ഞാൽ എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട്, അത് വഴിയേ പറയാം കേട്ടോ. സോ കീപ് ലിസ്ണിംഗ്.

0: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
1: റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
1: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ. ഈ ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോ പൊന്നോണം സീസൺ 8.
2: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം.
1: സുനോ പൊന്നോണം സീസൺ 8
2: കേട്ട് കേട്ട് കേട്ടോണം.
1: Brought to you by New Indian Supermarket.
2: ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
1: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
2: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. ബർവ വില്ലേജ്, ബിൽഡിംഗ് നമ്പർ 19, ഷോപ്പ് 9 and 10. കോൾ 7136-6448.
3: നമസ്കാരം, ഞാൻ നിങ്ങളുടെ മൃദുല വാര്യർ.
4: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വെൽക്കം ബാക്ക് ടു ദിസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോ 91.7 FM. എനിക്ക് ദാ പോകാൻ സമയമായിരിക്കുകയാണ്. ഇന്ന് അടിപൊളിയായിട്ട് ഓണത്തല്ലും ഓണത്തം പോലെയും ഒക്കെ കഴിഞ്ഞ് അതിഗംഭീര ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷെ പോകുന്നതിന് മുൻപായിട്ട് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുണ്ട് എന്ന് പറഞ്ഞില്ലേ. സംഭവം എന്താന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക് ടു സ്കൂൾ ആണ്.
1: Venue partner, Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
2: Gifting partner, Daiso Japan, you name it, we have it.
1: And Doha Center, shop more, pay less.
3: Old Airport Road, Doha and Alcor.
2: Call 70222525.
1: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
4: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

അപ്പൊ ഇത്രയും കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള നമ്മുടെ ബാക്ക് ടു സ്കൂളിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരെ തന്നെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ചെല്ലുക, www.suno.qa എന്ന് പറയുന്ന വെബ്സൈറ്റിൽ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഈ പറഞ്ഞ പോലെ രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ രജിസ്ട്രേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തോളൂ എന്നുകൂടി പറഞ്ഞുകൊണ്ട് എനിക്കിതാ പോകേണ്ട സമയമായിരിക്കാണ്. ഇനി നാളെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വീക്കെൻഡ് സ്പെഷ്യലായിട്ട് തിരിച്ചെത്താം കേട്ടോ. അപ്പോൾ എവരി വൺ ടേക്ക് കെയർ, ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Uridu TV channel number 911.
3: Nivin Pauliyum Mamita Baijum Adhyamayu Nikina Romantic Comedy Chitram Bethlehem Kudumba Unit.
4: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, എന്റെ പേരെന്തായിരുന്നു?
5: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
3: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫുഡ്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് ഷെടി.
5: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
6: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
5: കണ്ട കണ്ട കാർദയണ്ട.
3: ബെത്ലഹേം കുടുംബ യൂണിറ്റ്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം. 917 evenings.

ഗുഡ് ഈവനിംഗ്. വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. വീണ്ടും സുനോ മെലഡീസിൽ നമ്മൾ പാട്ടുകളുടെ പിന്നിലെ കഥകളും വിശേഷങ്ങളുമായിട്ടുള്ള യാത്രയെ തുടങ്ങുന്നു. എന്നും സുനോ മെലഡീസ് നമ്മളിപ്പോൾ തുടങ്ങുമ്പം ഓരോ ദിവസത്തെ പ്രത്യേകത, അതായത് അത്തം, ചിത്തിര, ചോതി ഇതുമായി റിലേറ്റ് ചെയ്ത ഏതെങ്കിലുമൊക്കെ ഒരു പാട്ട് കേട്ടാണല്ലോ സുനോ മെലഡീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഈ ദിവസത്തിന്റെ ഒരു പ്രത്യേകത അത്തം, ചിത്തിര, ചോതി എന്നും ചോദ്യമാണ്. അങ്ങനെ രണ്ട് ചോദ്യം വന്നപ്പം പാട്ട് അന്വേഷിച്ചിറങ്ങി ഞാനൊന്ന് പെട്ടുപോയിട്ടുണ്ട്. കാര്യം ചോദ്യം വെച്ച് തുടങ്ങുന്ന പാട്ടുകൾ മലയാള സിനിമയിൽ അത്ര അധികം ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഇത്തിരി വളഞ്ഞു പിടിച്ച് ഒരു ചോദ്യം ഞാൻ തപ്പിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഈ ചോദ്യം ഏത് സിനിമയിലെയാണ്, ഏത് പാട്ടാണെന്നാണോ ഇപ്പൊ ആലോചിക്കുന്നത്? വിഷുക്കണി എന്ന സിനിമയിലെ ഒരു ഓണപ്പാട്ട് ഓർമ്മയിലെ ചെന്നൈയിലെ ഒരു ഹോട്ടൽ മുറിയിലാണ് ഈ പാട്ടിന്റെ കമ്പോസിംഗ് നടക്കുന്നത്. സലീൽദ ആദ്യം വരികൾ എഴുതിയ ശേഷം കമ്പോസ് ചെയ്യാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ശ്രീകുമാരൻ തമ്പി സാറിന്റെ അഭ്യർത്ഥന പ്രകാരം സലീൽദ ഹാർമോണിയത്തിൽ ഒരു തകർപ്പൻ ഉത്സവമേള അങ്ങ് ക്രിയേറ്റ് ചെയ്തു. ഉടനടി ശ്രീകുമാരൻ തമ്പി സാറ് വരികൾ എഴുതി. ഹോട്ടൽ മുറിയിൽ വലിയൊരു ആഘോഷം തന്നെയായിരുന്നു ഈ പാട്ട് സംഭവിച്ചപ്പോ. സലീൽദായ്ക്ക് വരികളുടെ അർത്ഥം പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിലും അതിന്റെ താളവും ആ മലയാളത്വം ഒക്കെ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് വിഷുക്കണിയിലെ ഈ പാട്ട് സംഭവിക്കുന്നത്.

0: सुनो 91.7 FM Qatar's favorite radio station. ഓണ വൈബിൽ ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ ഈ ഓണം പൊടിപൂരം.
1: റേഡിയോ സുനോ ഒരുക്കുന്ന വമ്പൻ ആഘോഷങ്ങൾ. ഉത്രാടപ്പാച്ചിലിൽ രണ്ടു പേരടങ്ങുന്ന ടീമുകളായി പങ്കെടുക്കാം. കുട്ടികൾക്ക് ഓണം ഔട്ട്ഫിറ്റിൽ തിളങ്ങാൻ കുട്ടിമാവേലി, ഒപ്പം ഓണം ഗെയിമുകളും. കൂടാതെ കൈതോല നാടൻ പാട്ട് സംഘം അവതരിപ്പിക്കുന്ന ഓണം സ്പെഷ്യൽ നാടൻ പാട്ടുകളും ആസ്വദിക്കാം. ഓഗസ്റ്റ് 22 വൈകുന്നേരം 5:30 മുതൽ.
0: കൂടെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലും റീറ്റെയിൽ മാർട്ടിലും ലഭ്യം.
2: Hi, ഞാൻ നരേൻ.
0: You are listening to Radio Sunon.
2: കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: सुनो मेलोडीज
1: वेलकम बैक टू रेडियो सुनो बॉबी ആണ് കൂടെയുള്ളത് സുനോ മെലഡീസ് ഇന്ന് സുനോ മെലഡീസിൽ നമ്മൾ ഒരാൾക്ക് ഒരു ട്രിബ്യൂട്ട് പോലെ പോയാലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആയിരുന്നു. 5 നാഷണൽ ഫിലിം അവാർഡ് നേടിയിട്ടുള്ള ഒരു ലിറിസിസ്റ്റ്, 22 ഫിലിം അവാർഡ്സ്, ഒരു അക്കാഡമി അവാർഡ്, ഒരു ഗ്രാമി അവാർഡ്, ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്, ഒപ്പം ജ്ഞാനപീഠ അവാർഡും. ഇത്രയും പുരസ്കാരങ്ങളും അംഗീകാരം ലഭിച്ച ഒരു ലിറിസിസ്റ്റ്, ഒരു ഡിറക്ടർ, ഒരു റൈറ്റർ, ഒരു പോയിറ്റ്. 92 വയസ്സായി അദ്ദേഹത്തിന് ഇന്നലെ. അതിൽ 65 വർഷവും ഇന്ത്യൻ സിനിമയിൽ തന്നെ അദ്ദേഹം സജീവമായി നിൽക്കുകയാണ്. ദി ലെജൻഡറി ലിറിസിസ്റ്റ് ഗുൽസാർ സാബ്. സമ്പൂരൺ സിംഗ് കൽറസ്റ്റിൽ നിന്ന് ഗുൽസാർ എന്ന തൂലിക നാമത്തിലേക്ക് എത്തിയ അദ്ദേഹത്തിന്റെ ഒരു യാത്ര അത്ര ചെറുതായിരുന്നില്ല. നിരവധി തലമുറകൾ അവരുടെ പ്രണയവും വിരഹവും പ്രതിഷേധവും എല്ലാം തന്നെ ഗുൽസാർ സാബിന്റെ പാട്ടുകളിലൂടെയാണ് ഫീൽ ചെയ്തത്. ഏറ്റവും ജനകീയ പാട്ടെഴുത്തുകാരൻ എന്ന് തന്നെയാണ് ഗുൽസാർ സാബിനെ എന്നും നമ്മൾ ഓർമ്മിക്കാറ്. പഴയ തലമുറയുടെ പാട്ടുകൾ മാത്രമല്ല, ഏത് തലമുറയോടൊപ്പവും ഗുൽസാർ സാബ് ഉണ്ട്. അദ്ദേഹത്തിന്റെ വരികൾക്കെന്നും പ്രായം 18 ആണ്.

0: ഈ ഓണക്കാലം പൊടിപൂരം അത്തപ്പൂക്കളം നിറയുമ്പോൾ ഖത്തറിൽ റേഡിയോ സുനോ ഒരുക്കുന്നു സുനോപ്പനോണം സീസൺ 8.
1: സ്പെഷ്യൽ ഓണപ്പാട്ടുകൾ, രുചിമേളം തീർക്കുന്ന ഓണരുചി, ഓണചിത്രങ്ങളുടെ മാസ് വിശേഷങ്ങൾ, അങ്ങനെ ഈ ഓണവും നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കാം. ഓണത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളുമായി ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും റീറ്റെയിൽ മാർട്ടും. കോസ്റ്റ്യൂം പാർട്ണർ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
2: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.
1: ഗ്രൂമിംഗ് പാർട്ണർ. സെലിബ്രേറ്റ് ഓണം ഇൻ സ്റ്റൈൽ വിത്ത് നാച്ചുറൽസ് ഖത്തർ. എക്സ്ക്ലൂസീവ് ജെന്റ്സ് ആൻഡ് ലേഡീസ് ഗ്രൂമിംഗ് പാക്കേജസ്. നാച്ചുറൽസ് ഖത്തർ, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിംഗ് സലോൺ ചെയിൻ. ബർവ വില്ലേജ്, ബിൽഡിംഗ് നമ്പർ 19, ഷോപ്പ് 9 and 10. കോൾ 7136-6448.
0: Radio Suno 91.7.

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. ഇന്ന് സുനോ മെലഡീസിൽ നമ്മൾ ലിറിസിസ്റ്റ്, ഡയറക്ടർ, റൈറ്റർ ഗുൽസാർ സാബിനുള്ള ഒരു ട്രിബ്യൂട്ട് പോലെ അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്ര. ഗുൽസാർ സാബിന്റെ കുടുംബം അമൃത്സറിലേക്ക് കുടിയേറുകയായിരുന്നു. ജീവിതം ഒരു വഴിയിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ഒരുപാട് കഠിനമായ ജോലികളും ചെയ്തിട്ടുണ്ട്. ചെറുപ്രായത്തിലെ ബോംബെയിലെത്തിയ ഗുൽസാർ സാബ് ഗ്യാരേജിൽ മെക്കാനിക്കായിട്ടൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് പ്രശസ്ത സംവിധായകൻ ബിമൽ റോയിയുടെ സഹായിയാവുന്നത്. ബിമൽ റോയിയുടെ ബാന്ധിനി നിർമ്മിക്കുന്ന വേളയിൽ സംഗീത സംവിധായകനായ എസ് ടി ബോമനും പാട്ടെഴുതുകാരൻ ശൈലേന്ദ്രയും തമ്മിൽ ചെറിയൊരു ഉടക്കുണ്ടായി. അത് ശരിക്കും ഗുൽസാർ സാബിനാണ് ഗുണമായത്. അങ്ങനെയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ആദ്യ ഗാനം എഴുതാനുള്ള അവസരം കിട്ടുന്നത്. ശരിക്കും ഗുൽസാർ സാബിന്റെ ഏത് പാട്ടിലേക്കാണ് പോകേണ്ടതെന്ന് ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡാണ്. ബിക്കോസ് അദ്ദേഹത്തിന്റെ എല്ലാ പാട്ടുകളുടെയും അർത്ഥങ്ങൾ വളരെ ഇന്റൻസ് ആണ്. ഇവ നമുക്ക് 1971 ഇറങ്ങിയ ആനന്ദ് എന്നുള്ള സിനിമ എടുക്കാം. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ ഒരു കാവ്യ സൃഷ്ടി എന്നാണ് ഈ പാട്ടിനെ പറയുന്നത്. സലീൽദ ഈണം നൽകിയ ഈ പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ടും വരികളുടെ ആഴും ഒക്കെ വളരെ സ്പെഷ്യൽ ആണ്. ഈ പാട്ടിന് വരികൾ എഴുതാൻ ഡയറക്ടർ ഋഷികേഷ് മുഖർജി ആദ്യം സമീപിച്ചത് പ്രശസ്ത ഗാനരചയിതാവായ ശൈലേന്ദ്രയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ അകാല വിയോഗത്തെ തുടർന്ന് ഈ ദൗത്യം ഗുൽസാർ സാബിലേക്ക് എത്തി. ഗുൽസാർ സാറിന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറിയ പാട്ട്. മരണത്തെ ഇത്രയധികം പോസിറ്റീവായി കാണുന്ന ഒരു കഥാപാത്രത്തിന്റെ മനസ്സ് വരികളാക്കുക എന്ന് പറയുന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. എന്നാൽ ഗുൽസാർ സാബ് അതൊരു മാസ്റ്റർ പീസുമാക്കി. പലർക്കും അറിയാത്തൊരു കാര്യമാണ്, ആനന്ദ് സിനിമയിലെ അതിമനോഹരമായ തിരക്കഥയും സംഭാഷണങ്ങളും എഴുതിയത് ഗുൽസാർ സാബ് തന്നെയാണ്.

0: This is Radio Suno 91.7 FM,
1: Qatar's happiness frequency.
0: Now available on
1: Uridu TV channel number 911.
2: മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു.
3: എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷോബി തിലകൻ.
4: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ
3: 91.7 FM.

മറ്റ് റേഡിയോ സുനോ ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. ഇന്ന് സുനോ മെലഡീസിൽ നമ്മൾ ഗുൽസാദ് സാബിന്റെ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്ര. 92 വയസ്സായി അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം. മനുഷ്യ മനസ്സിലെ ഓരോ ഇമോഷൻസിനെയും ഇത്രയും ഡീപ്പായി വരികളിൽ എഴുതുന്ന ഒരു ലിറിസിസ്റ്റ് അത്ഭുതമാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഇത്രയും ഇന്റൻസ് ആയിട്ട് വരികൾ എഴുതുന്ന അദ്ദേഹം തന്നെയാണ് പണ്ട് ദൂരദർശനിൽ ജംഗിൾ ബുക്ക് വന്ന സമയത്ത് ആ തീം സോങ്ങിനും വരികൾ എഴുതിയത്.

സൂഫി കോൺസെപ്റ്റ് പ്രകാരം പ്രണയത്തിന്റെ 7 ഘട്ടങ്ങളുണ്ട്. ആകർഷണം, അറ്റാച്ച്മെന്റ്, പ്രണയം, വിശ്വാസം, ആരാധന, ഭ്രാന്ത്, മരണം. ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് മണിരത്നം സാർ ദിൽസ എന്ന സിനിമ തന്നെ ഒരുക്കിയത്. ഈ 7 ഘട്ടങ്ങളെ ഒരൊറ്റ പാട്ടിലേക്ക് ചുരുക്കുക എന്നതായിരുന്നു ഗുൽസാർ സാബിന് മണിരത്നം സാറ് കൊടുത്ത ദൗത്യം. ദിൽസേര എന്ന ഗാനത്തിലൂടെ പ്രണയം എങ്ങനെ ഒരു ഭ്രാന്തമായി മാറുന്നു എന്ന് ഗുൽസാർ സാർ ആ വരികളിൽ നമുക്ക് കാണിച്ചു തന്നു. ബുദ്ധി കൊണ്ടോ യുക്തി കൊണ്ടോ ചിന്തിക്കാതെ ഹൃദയം പറയുന്നത് മാത്രം കേട്ട് ജീവിക്കുന്ന, പ്രണയത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത നായകന്റെ ഭ്രാന്തമായ അവസ്ഥയെ കാണിക്കാൻ ഗുൽസാർ സാബ് ദിൽസേര എന്ന വാക്ക് വീണ്ടും വീണ്ടും ഉപയോഗിച്ചു.

0: സനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോസുദ്രാ മോളിൽ വൈകിട്ട് 3 മുതൽ. കൂടുതൽ വിവരങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സനോ 91.7 FM. Venue partner, Abusudra Mall, where convenience meets choice and community meets style. Abusudra Mall, a complete family destination.
1: Gifting partner, Daiso Japan. You name it, we have it.
0: And
1: Doha Center, shop more, pay less.
0: Old Airport Road, Doha and Alcor.
1: Call 70222525.
0: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
2: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

വെൽക്കം ബാക്ക് ടു റേഡിയോ സിനോ. ബോബിയാണ് കൂടെയുള്ളത് സിനോ മെലഡീസിൽ. സിനോ മെലഡീസിൽ ഇന്ന് നമ്മൾ ഗുൽസാർ സാബിന്റെ പാട്ടുകളിലൂടെയുള്ള യാത്ര. കവി, തിരക്കഥാകൃത്ത്, ഗാനരചയിതാവ്, സംവിധായകൻ, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇത്രയും വേഴ്സറ്റൈൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഇപ്പൊ എടുത്തു പറയാനുള്ളവരിൽ എനിക്ക് തോന്നുന്നു ഗുൽസാർ സാബിനെ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ടത്. അത്രയും വേഴ്സറ്റൈൽ എന്ന് തന്നെ അദ്ദേഹത്തെ പറയണം. എസ് ടി ബോമനൊപ്പം, ഹിന്ദി സിനിമാ പാട്ടിനൊപ്പം യാത്ര തുടങ്ങിയ ഗുൽസാർ സാബ് പിന്നീട് പല തലമുറ സംഗീത സംവിധായകർക്കൊപ്പം പ്രവർത്തിച്ചു. പുരസ്കാര നിറവും ശ്രോതാക്കളുടെ പ്രീതിയും ആവോളം നേടിയ ഒരു ലിറിസിസ്റ്റ്. ഒരു ദിവസം രാത്രി ഒരു മണിക്ക് ഗുൽസാർ സാബും സംഗീത സംവിധായകൻ ആർ ഡി ബോമനും കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു. അർദ്ധരാത്രിയിലെ വിജനമായ റോഡിലൂടെയുള്ള ആ യാത്രയാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ടിന്റെ പശ്ചാത്തല സംഗീതത്തിന് പ്രചോദനമാകുന്നത്. കാറിന്റെ ചക്രങ്ങൾ റോഡിൽ തട്ടുമ്പോഴുണ്ടാകുന്ന താളമാണ് സത്യത്തിൽ ആർ ഡി ബോമൻ സാറ് ഈ പാട്ടിന്റെ തുടക്കത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആ താളത്തിനനുസരിച്ചാണ് ഗുൽസാർ സാബ് വരികളും എഴുതിയത്. അതിശക്തമായ ഉറുദു കവിതകൾ, ഗസൽസ് ഒക്കെ എഴുതാൻ കഴിയുന്ന ഗുൽസാർ സാബ് സിനിമാ ഗാനങ്ങളിൽ സാധാരണക്കാർക്കും കൂടെ മനസ്സിലാകണം എന്ന രീതിയിൽ വളരെ സിമ്പിളായ വാക്കുകളാണ് ഉപയോഗിക്കാൻ ശ്രമിക്കാറുള്ളത്.

0: सुनो मेलोडीज।
1: वेलकम बैक टू रेडियो सुनो। बॉबी ആണ് കൂടെ ഉള്ളത് സുനോ മെലഡീസിൽ. ഇന്നത്തെ രാത്രി സിനിമ മെലഡീസിൽ നമ്മൾ ഗുൽസാർ സാബിനൊരു ട്രിബ്യൂട്ട്. അദ്ദേഹത്തിന് 92 വയസ്സായി കഴിഞ്ഞ ദിവസം. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ ഒരു യാത്ര പോകണമെന്ന് തോന്നിയത്. 1975 ഇറങ്ങിയ ആണ്ടി എന്നുള്ള സിനിമ ഓർമ്മയുണ്ടോ? അതിൽ ഈ പാട്ട് എന്തായാലും മറക്കാൻ സാധ്യതയില്ല.

ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച പ്രണയ വിരഹ ഗാനങ്ങളിൽ ഒന്നാണ് ഈ പാട്ട്. ഈ ഗാനത്തിന്റെ ഈണം സത്യത്തിൽ ആദ്യം ഉണ്ടാവുകയാണ് ചെയ്തത് അതും ബംഗാളിയിൽ. ആഡി ബർമൻ സാറ് ഒരു പൂജയ്ക്ക് വേണ്ടി ഒരുക്കിയ ഒരു പാട്ടായിരുന്നു ഇതിന്റെ ട്യൂൺ. ഈ പാട്ടിന്റെ ട്യൂൺ കേട്ട സമയത്ത് ഗുൽസാർ സാബിന് വളരെ ഇഷ്ടപ്പെട്ടു. ഇത്രയും മനോഹരമായ ഒരു പാട്ട് വെറുതെ കളയാൻ പാടില്ലെന്നും തന്റെ അടുത്ത സിനിമയായ ആന്തിയിൽ ഇത് ഉപയോഗിക്കണമെന്നും ഗുൽസാർ സാബാണ് ആഡി ബർമനോട് പറയുന്നത്. അങ്ങനെയാണ് ഒരു ബംഗാളി ട്യൂൺ ഹിന്ദി സിനിമയിലെ ചരിത്രമായി മാറുന്നത്. ഈ പാട്ടിലെ വരികൾ ഗുൽസാർ സാബിന്റെ സ്വന്തം ജീവിതത്തോട് വളരെ അടുത്തു നിൽക്കുന്നതാണെന്നാണ് പലരും വിശ്വസിക്കുന്നത്. പ്രശസ്ത നടി രാഖിയുമായി പ്രണയത്തിലായിരുന്ന ഗുൽസാർ സാബ് 1973 അവരെ വിവാഹം കഴിച്ചു. ഒരു വർഷത്തിനുള്ളിൽ അവർ വേർപിരിയുകയും ചെയ്തു. ഒഫീഷ്യലി അവർ വിവാഹമോചനം നേടിയില്ലെങ്കിലും പരസ്പരം അകന്നാണ് ജീവിച്ചത്. ഈ വലിയ നഷ്ടബോധവും വിരോഹവുമാണ് 1975 പുറത്തിറങ്ങിയ ഈ പാട്ടിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത്.

0: रेडियो सुनो 91.7 FM कदर्स फेवरेट रेडियो स्टेशन रेडियो सुनो ओण वाइबिल न्यू इंडियन सुपरमार्केटिल ई ओणम पोडीपूरम
1: റേഡിയോ സുനോ ഒരുക്കുന്ന വമ്പൻ ആഘോഷങ്ങൾ ഉത്രാടപ്പാച്ചിലിൽ രണ്ടു പേരടങ്ങുന്ന ടീമുകളായി പങ്കെടുക്കാം. കുട്ടികൾക്ക് ഓണം ഔട്ട്ഫിറ്റിൽ തിളങ്ങാൻ കുട്ടിമാവേലി, ഒപ്പം ഓണം ഗെയിമുകളും. കൂടാതെ കൈതോല നാടൻ പാട്ട് സംഘം അവതരിപ്പിക്കുന്ന ഓണം സ്പെഷ്യൽ നാടൻ പാട്ടുകളും ആസ്വദിക്കാം. ഓഗസ്റ്റ് 22 വൈകുന്നേരം 5:30 മുതൽ.
0: കൂടെ നിങ്ങളുടെ ഓണം ഷോപ്പിംഗിന് ആവശ്യമായതെല്ലാം ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലും റീറ്റെയിൽ മാർട്ടിലും ലഭ്യം.
2: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
3: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
0: Radio Suno 91.7.

ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. സുനോ മെലഡീസിൽ ഇന്ന് നമ്മൾ ഗുൽസാൽ സാബിന്റെ പാട്ടുകൾ കേട്ടുപോകുന്ന സമയം. പേരുകൾ എന്നെങ്കിലും മാഞ്ഞു പോകും, മുഖങ്ങൾ കാലക്രമേണ മാറിപ്പോകും, എന്റെ ശബ്ദം മാത്രമാണ് എന്റെ യഥാർത്ഥ അടയാളം, നിങ്ങൾ എന്നെ ഓർക്കുന്നുവെങ്കിൽ.

ഗുൽസാർ സാബ് എഴുതിയ ഈ വരികൾ വേണമെങ്കിൽ ഒരു കോട്ടായിട്ട് നമുക്ക് എഴുതി എവിടെയെങ്കിലും ഒട്ടിച്ചു വെക്കാം അല്ലേ. ശരിക്കും ലതാജി, ലതാ മങ്കേഷ്കറുടെ മരണശേഷം രാജ്യം അവരെ ഓർക്കുന്നത് ഈ വരികളിലൂടെയാണ് എന്ന് വേണം പറയാൻ. ലതാ മങ്കേഷ്കറുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട പല ഡോക്യുമെന്ററികളും പുസ്തകങ്ങളും മേരി ആവാസ് ഹി പെഹചാൻ ഹേ എന്ന വരി അടിസ്ഥാനമാക്കിയാണ് പേര് കൊടുത്തിരിക്കുന്നത്. സ്വന്തം വരികൾ ഒരു ഗായികയുടെ ജീവിത അടയാളമായി മാറുന്ന അപൂർവ പ്രതിഭാസത്തിന് ഗുൽസാർ സാബ് ഇവിടെ ഒരു കാരണക്കാരനായി. പലപ്പോഴും ഗുൽസാർ സാബ് തന്റെ സിനിമാ ഗാനങ്ങൾക്ക് വേണ്ടി വരികൾ പുതിയതായി എഴുതുകയല്ല ചെയ്യാറ്, മറിച്ച് തന്റെ ഡയറിയിൽ പണ്ടേ കുറിച്ചിട്ടുള്ള കവിതകളിൽ നിന്ന് വരികൾ തിരഞ്ഞെടുക്കുകയാണ് അദ്ദേഹം ചെയ്യാറ്. ഈ പാട്ടിലെ മേരി ആവാസ് ഹി പെഹചാൻ ഹേ എന്ന വരി അദ്ദേഹം വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ ഒരു കവിതയിലെ വരിയാണ്. ആടി ബൊമ്മൻ ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേക ട്യൂൺ കേൾപ്പിച്ചപ്പോൾ ഗുൽസാർ സാബ് തന്റെ പഴയ ഡയറി നിവർത്തുകയും ഈ വരികൾ ഈ ഇനത്തിലേക്ക് കൃത്യമായി ചേർക്കുകയും ചെയ്യുമായിരുന്നു.

ലിസ്ണിംഗ് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. ഇത്രയും നേരം ഗുൽസാ സാബിന്റെ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയായിരുന്നില്ലേ? ഇന്ന് പണ്ട് ബാലതാരമായി വന്ന് മലയാള സിനിമയിൽ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു പോയി, ഇന്ന് ഈ അഭിനേത്രി എവിടെയാണെന്ന് അധികം ആർക്കും അറിയില്ല. പക്ഷെ ഇന്ന് ഇവരുടെ ജന്മദിനമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ട് ഇവരുടെ ഒരു പാട്ടിലൂടെ ആകാം ഇന്നത്തെ യാത്ര എന്ന്. മലയാള സിനിമയിലെ പഴയകാല ബാലതാരമായിരുന്ന സുമതി അഥവാ ബേബി സുമതി തമിഴ്നാട്ടിലെ മധുരയിലാണ് ജനിച്ചിരുന്നത്. കേവലം 2 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് സുമതി സിനിമകളിൽ അഭിനയിച്ചു തുടങ്ങിയത്. ബാലതാരമായി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി സിനിമകളിൽ അഭിനയിച്ചു. സുമതിയുടെ പിതാവ് ഒരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു. സുമതിക്ക് 7 സഹോദരന്മാരും 3 സഹോദരികളുമാണ്. മാസ്റ്റർ പ്രഭാകർ എന്നറിയപ്പെട്ടിരുന്നത് സുമതിയുടെ മൂത്ത സഹോദരനാണ്. 1960കളുടെ അവസാനത്തിൽ ഒരു സംവിധായകൻ തന്റെ ചിത്രത്തിൽ അഭിനയിക്കുന്നതിന് ഒരു ബാലതാരത്തെ അന്വേഷിച്ച് നടക്കവെയാണ് സുമതിയെ അദ്ദേഹം കാണുന്നത്. തുടർന്ന് തമിഴ് ചിത്രമായ എങ്കിരുന്തേ വന്താൽ എന്ന ചിത്രത്തിൽ ഗോപി എന്ന കഥാപാത്രത്തിന്റെ മകളായി അഭിനയിച്ചു. അതൊരു വഴിത്തിരിവായി മാറി. പിന്നീട് ഒരുപാട് വേഷങ്ങളിലൂടെ ബാലതാരമായും യുവനടിയായും ഒക്കെ പ്രശസ്തി നേടി. ബേബി സുമതി എന്ന പേരിൽ മലയാള ചിത്രങ്ങളിലൂടെ അഭിനയ ജീവിതം ആരംഭിച്ചു. അനേകം മലയാള സിനിമകളിലും ബാലതാരമായി ചെയ്തിട്ടുണ്ട്. ചില സിനിമകളിൽ ബേബി സുമതിയെ നമ്മൾ ആൺകുട്ടിയായിട്ടായിരിക്കും കണ്ടിട്ടുണ്ടാവുക. നദി എന്ന സിനിമ ഓർമ്മയില്ലേ? 1969 ഇറങ്ങിയത്. ആ ചിത്രത്തിലും ബേബി സുമതിയുണ്ട്. അന്ന് ഈ സിനിമയിൽ അഭിനയിച്ചതിന് അവർക്ക് മികച്ച ബാലതാരത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും നേടിയിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഒരുപാട് ചിത്രങ്ങളിൽ ഒരുപാട് പഴയ പാട്ടുകളിൽ ബാലതാരമായി കണ്ടിട്ടുള്ള ബേബി സുമതിയുടെ

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: brought to you by മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

0: Radio Suno, 91.7 FM.
1: Qatar's favorite radio station.
2: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യ.
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

91.7 FM. 91.7 FM. Qatar's favorite radio station.

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

सुनो 91.7 FM, 91.7 FM. Qatar's favorite radio station.